പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

മായാലോകം. നമ്മൾ പലപ്പോഴും ഒരു മായാലോകത്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അമിതമായ ആഹ്ലാദത്തിൻ്റെ ലോകത്ത് ആയിരിക്കുമ്പോൾ സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ അറിയാത്ത ഒരു മായാ പ്രപഞ്ചത്തിൽ അകപ്പെടാറുണ്ട്. എന്തൊക്കെയോ ആരൊക്കെയോ നമുക്ക് അത്യാഹ്ലാദം പ്രദാനം ചെയ്യുന്നു. അവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സത്യമെന്നും അനശ്വരമെന്നും വിശ്വസിച്ചു പോകും. ചിന്തയും പ്രവർത്തനം പോലും ആഹ്ലാദിക്കാൻ വേണ്ടി മാത്രമാകും. എന്നാൽ ഈ മായാലോകം താൽക്കാലികമാണെന്നും യഥാർത്ഥ ലോകം പല വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന തിരിച്ചറിവ് പലപ്പോഴും മനോനില തെറ്റുന്ന അവസ്ഥയുണ്ടാക്കുന്നു. അമിത ആഹ്ലാദത്തിൻ്റെ മായിക ലോകത്തായിരിക്കുമ്പോൾ മതിമറക്കുന്ന നാം ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കാം. സന്തോഷമായാലും ദുഃഖമായാലും താൽക്കാലികമാണെന്ന പരമസത്യം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ

വി ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് താരസ്വരം. 10:00 വളയം. ഇതിൽ നീലേശ്വരത്തെ സുമേഷിൻ്റെയും തൃശൂരിലെ സുബീഷിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കുമാരൻ ആശാന്റെ കവിത കുട്ടിയും തള്ളയും ആലപിക്കുന്നു രേഖ.

0: രേഖ ആലപിച്ച കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രേഖ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 11. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 11 വർഷത്തിലെ 192 ദിനമാണ്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയെക്കുറിച്ചും സമൂഹത്തിലും രാഷ്ട്രങ്ങളിലും പരിസ്ഥിതിയിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനും അത് നിയന്ത്രിക്കാൻ അവരെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 11 ആചരിക്കുന്ന ഒരു വാർഷിക പരിപാടിയാണ് ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1796 ജായ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഡിട്രോയിറ്റിന്റെ നിയന്ത്രണം അമേരിക്ക ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ഏറ്റെടുത്തു. 1811 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവഗേട്രോ വാതക തന്മാത്രകളെക്കുറിച്ചുള്ള തന്റെ ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചു. 1921 മംഗോളിയ ചൈനയിൽ നിന്നും സ്വതന്ത്രമായി. 1950 പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ അംഗമായി. 1960 ബെനിൻ, ബുർക്കിന ഫാസ, നൈഗർ എന്നീ രാജ്യങ്ങൾ സ്വതന്ത്രമായി. 1962 അറ്റ്ലാന്റിക്കിനു കുറുകെയുള്ള ആദ്യത്തെ ടെലിവിഷൻ സംപ്രേഷണം. 1971 ചിലിയിൽ ചെമ്പുഖനികൾ ദേശസാൽക്കരിച്ചു. 1973 ബ്രസീലിന്റെ ബോയിംഗ് 707 വിമാനം പാരീസിനടുത്ത് ഓർലി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കവേ തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 134 പേരിൽ 123 പേരും മരിച്ചു. 1979 സ്കൈലാബ് ശൂന്യാകാശ നിലയം ഭൂമിയിൽ തിരിച്ചെത്തി. 1982 ഇറ്റലി 3rd ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടി. 1987 ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യ 500 crore കവിഞ്ഞു. 2003 18 ഇടവേളയ്ക്ക് ശേഷം ലാഹോർ ദില്ലി ബസ് സർവീസ് പുനരാരംഭിച്ചു. 2006 വിൻഡോസ് ME ഔദ്യോഗിക സേവന പിന്തുണ മൈക്രോസോഫ്റ്റ് നിർത്തലാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മദിനം ജൂലൈ 11.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നമ്മുടെ ചിന്തകളാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിനാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വാക്കുകൾ ദ്വിതീയമാണ്, ചിന്തകൾ ജീവിക്കുന്നു, അവ വളരെ ദൂരം സഞ്ചരിക്കുന്നു. വിവേകാനന്ദൻ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 11, മിഥുനം 27, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂസിലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മോദിയെ സ്വീകരിച്ചു. പ്രതിരോധം, വ്യാപാരം, കായികം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുക ലക്ഷ്യമിട്ട് ലെക്സണുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. നഷ്ടപരിഹാരമടക്കമുള്ള തുക കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് എ കെ പ്രീതിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കള്ളാടി തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയായ ദിലീപ് ബിൽഗോഡിന്റെ സർവേയർ രാകേഷ് ഗുച്ചൈദിയുടെ മൃതദേഹം വെള്ളിയാഴ്ച കണ്ടെത്തി. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900+ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്നും ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാനാവില്ലെന്നും ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം. 8 ബഹിരാകാശത്ത് ചെലവഴിക്കും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ CAG ഓഡിറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി. കോടതി തുറക്കുന്ന 13 തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് 3 റിട്ട് ഹർജികൾ പരിഗണിക്കും. രാജ്യത്ത് കുട്ടികൾക്ക് സമൂഹമാധ്യമ വിലക്കേർപ്പെടുത്തുമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ നടപടിയെ ഓസ്ട്രേലിയ ഇന്ത്യ ലീഡേഴ്സ് സമ്മിറ്റിൽ മോദി പ്രശംസിച്ചിരുന്നു. ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണെന്നും പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. 2003 മുതൽ 9 സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിരുന്നു വിജയൻ. ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനായി സ്ഥിരം ദൗത്യസംഘം വരുന്നു. ജില്ലാതലത്തിലും സബ് ഡിവിഷൻ തലത്തിലും പ്രത്യേക ദൗത്യസംഘങ്ങൾ രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് 4 മരിച്ചു. ചാലോട് കുംഭം കുന്നുമ്മൽ മടപ്പുരക്ക് സമീപം കണ്ണൂർ മട്ടന്നൂർ അന്തസംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാത്രി 11:10 അപകടം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ലഭിച്ച പേഴ്സും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചവരിൽ ഒരാൾ അലവിൽ സ്വദേശി സിറാജിന്റെ മകൻ ഷാനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഷാന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG. ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൽജിയത്തെ 2-1 കീഴടക്കിയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ സെമിയിലെത്തിയത്. ഇന്ത്യൻ നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ ജി ജയേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. കളിക്കുന്നതിനിടെ വീണ് ചുണ്ടിന് മുറിവേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. എരമത്തെ ടി സൂരജിന്റെയും വിജിഷയുടെയും ഏകമകൻ ദേവാൻ ശൗര്യയാണ് മരിച്ചത്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച കുട്ടിയാണിത്. ചികിത്സയ്ക്കിടെ പിഴവുണ്ടായെന്ന ആരോപണം ഉയർന്നിരുന്നു. ചുണ്ടിന് മുറിവേറ്റ കുട്ടിയെ ആദ്യം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിലായ കുട്ടിയെ അവിടെ നിന്ന് പിന്നീട് കണ്ണൂരിലേക്ക് മാറ്റുകയായിരുന്നു. മുറിവ് തുന്നുന്നതിന്റെ ഭാഗമായി അനസ്തീഷ്യ കൊടുത്തപ്പോൾ പിഴവുണ്ടായെന്നാണ് പരാതി. ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്ന യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച നോട്ടീസിൽ മെറ്റയും ടെലഗ്രാമും മറുപടി നൽകി. വാട്സാപ്പ് പ്രഖ്യാപിച്ച യൂസർ നെയിം ഫീച്ചർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാതൃസ്ഥാപനമായ മെറ്റയ്ക്കെതിരെ സർക്കാർ നോട്ടീസ് അയച്ചത്. വിഷയത്തിന്റെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് സമാന യൂസർ നെയിം ഫീച്ചറുള്ള ടെലഗ്രാമിനും സർക്കാർ നോട്ടീസ് അയച്ചു. ഫീച്ചർ ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ തൽക്കാലം പുറത്തിറക്കില്ലെന്ന് മെറ്റ അറിയിച്ചിരുന്നു. സബ്സിഡിയുള്ള രാസവളം വാങ്ങാൻ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണമെന്ന നിർബന്ധം തൽക്കാലം ഒഴിവാക്കി. അതേസമയം ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ആപ്പിൽ ബുക്ക് ചെയ്യാൻ കർഷകർ ഓട്ടം തുടരുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടാത്തതുമാണ് കർഷകരെ വലക്കുന്നത്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുടെ പേരിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കശുവണ്ടി വകുപ്പ് സെക്രട്ടറി KBiju നൽകിയ സത്യവാങ്മൂലം കോടതി തള്ളി. പ്രോസിക്യൂഷൻ രേഖകളടക്കം പരിശോധിച്ച് മനസർപ്പിച്ചാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയതെന്ന് രണ്ടാം ഉത്തരവിൽ പറയുന്ന വിവരവും ഉൾപ്പെടുത്തി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജസ്റ്റിസ് A.Badruddin ഉത്തരവിട്ടു. മാപ്പപേക്ഷ മാത്രം പോരെന്ന് വ്യക്തമാക്കിയാണ് നിർദ്ദേശം. ഇതനുസരിച്ച് കോടതി അലക്ഷ്യ ഹർജിയിൽ 15-ാം തീയതി ഉത്തരവിടുമെന്നും വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരൻ ഹസ്സാദ് ഭട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്രയിൽ വ്യാപക പരിശോധന. മുംബൈ, താനെ, കുർള, ബാദ്ര, ജോഗേശ്വരി, നവി മുംബൈ, മീര റോഡ്, ഭയന്ദർ, ഷാംഗ്ലി, സത്താറ, ഛത്രപതി, സംഭാജിനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 112 പേരെ ചോദ്യം ചെയ്തു. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന അൺറിസർവ്ഡ് ടിക്കറ്റുകൾ പരിശോധനയ്ക്ക് കാണിക്കുമ്പോൾ യഥാർത്ഥ ഡിജിറ്റൽ പകർപ്പ് തന്നെ നൽകണമെന്ന് റെയിൽവേ മന്ത്രാലയം. ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, PDF, വാട്സപ്പ് സന്ദേശം എന്നിവയൊന്നും അംഗീകരിക്കില്ല. ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ഫോണിൽ തന്നെ ടിക്കറ്റ് കാണിക്കണം. സ്കൂൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങൾ താൽക്കാലിക ഫിറ്റ്നസ് നൽകിയതോടെ അധ്യാപകരും സ്കൂൾ ജീവനക്കാരും തൊഴിൽ ഭീഷണിയിൽ. പ്രൊഫഷണൽ ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ഈ സ്കൂളുകളിലെ അധ്യാപകർക്ക് July 15 മുതലുള്ള ശമ്പളം നൽകാനാവില്ലെന്നും അധ്യാപകരെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ക്രമീകരിക്കാനുമാണ് നിർദ്ദേശം. ശബരിമലയിലേക്കുള്ള 7 പ്രധാന സംസ്ഥാന റോഡുകൾ ദേശീയപാതാ ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ തത്വത്തിൽ

0: തീരുമാനമായി. റോഡുകൾ സംസ്ഥാനം നിർദ്ദേശിക്കും. ശുപാർശ നൽകിയാൽ ദേശീയപാതയാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചത്. പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തിങ്കളാഴ്ച മുതൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. ലഭിച്ച പരാതികളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരാതിക്കാരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെള്ളിയാഴ്ച കൈമാറി. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം ജോലിയുടെ പരിഗണനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ച ബജറ്റ് തീരുമാനം പ്രാബല്യത്തിലായി. ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ ആവശ്യത്തിനുള്ള ഓട്ടോറിക്ഷകൾ, ടാക്സി, ടൂറിസ്റ്റ് കാറുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിക്കും. 7 ലക്ഷം രൂപ മുതൽ ഇലക്ട്രിക് കാറുകൾ ലഭ്യമാണ്. ഒന്നിലേറെ ഭാര്യമാരുള്ളവർക്ക് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അസം ബജറ്റ്. ഒന്നിലേറെ ഭാര്യമാരുള്ള സർക്കാർ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറയുന്നു. അസം ധനമന്ത്രി ജയന്ത മല്ലബറുവ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ശ്രീകണ്ഠപുരം കക്കണ്ണൻപാറ കലാഗ്രാമത്തിന് സമീപം ചെങ്കൽ ഖനനത്തിനെതിരെ നാട്ടുകാർ തുടങ്ങിയ നിരാഹാര സമരം താൽക്കാലികമായി നിർത്തി. സജീവ് ജോസഫ് MLA ചെങ്കൽ ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ കലക്ടറുമായി ചർച്ച നടത്തുന്നതുവരെ ഖനനം നിർത്താമെന്ന ധാരണയായതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തടയണമെന്ന് G.സുധാകരൻ MLA. ഒരു പാർട്ടിയെയും ആശുപത്രി വളപ്പിൽ കയറ്റിക്കൂടെന്നും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നും ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ സുധാകരൻ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ മത്സരം ഞായറാഴ്ച പുലർച്ചെ 2:30. മറ്റൊരു മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ രാവിലെ 6:30 നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും. ചൈനയിലെ ഓർഡോസിൽ നടക്കുന്ന ഏഷ്യൻ U23 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 1 സ്വർണവും 1 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകൾ. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ഏക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 285 റൺസിന് പുറത്തായി. വിംബിൾഡൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ യാനിക് സിനറും ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ അലക്സാണ്ടർ സ്വരേവും ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ഗാനം വിഘ്നങ്ങൾ തീർത്ത് വരമേകുക. വരികളെഴുതി സംഗീതം നൽകി ആലപിച്ചത് ശ്രീജിത്ത് പാലോന്നം മുഴക്കുന്നു.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കൊക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കൊക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി. ഔദ്യോഗിക ഉദ്ഘാടനം 2026 ജൂലൈ 11 രാവിലെ 11 മണിക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നിർവഹിക്കുന്നു.
4: CM വിസ്താര. Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hutik, Vox Lanit.
4: Phone 9496-420-880.
3: 811-933-600.
4: CM Vistara.
3: CM Vistara, Nilluni.
5: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3 അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളമുൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയം

0: ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യ പകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന്റെ മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾ ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18-ാമത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8-ാം ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് P. ജഗന്നിവാസൻ.
2: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. തലശ്ശേരി സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM അഥവാ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് യോഗ്യത. ഓൺലൈനായി ഈ മാസം 15-ാം തീയതി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0492-354-065 അല്ലെങ്കിൽ 8590-64-63-79. കണ്ണൂർ സെൻട്രൽ പ്രിസണിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള തടവുകാരെ നിരീക്ഷിക്കാൻ 5 പ്രിസൺ ഓഫീസർമാരെ നിയമിക്കും. 55 വയസ്സിൽ താഴെയുള്ള SSLC ജയിച്ച, ഷേപ്പ് 1 മെഡിക്കൽ കാറ്റഗറിയിലുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 15-ാം തീയതിക്കകം ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് 0492-700-0069 നമ്പർ ഒരിക്കൽ കൂടി 0492-700-0069. അഴീക്കോട് വൻകുളത്ത് വയൽ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗണിതം പഠിപ്പിക്കാൻ ട്യൂട്ടറെ നിയമിക്കുന്നു. വേതനം 6,000 രൂപ. അപേക്ഷകരില്ലെങ്കിൽ PG ബിരുദക്കാരെയും പരിഗണിക്കും. അപേക്ഷ ഈ മാസം 14-ാം തീയതിക്കകം കണ്ണൂർ ബ്ലോക്ക് SSC വികസന ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് 9188-92-00-86 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9188-92-00-86. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി വഴിയുള്ള ഒഴിവ് സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം മറ്റന്നാൾ നടക്കും. രാവിലെ 8:30 മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ. +2 VHSE, ITI, KGCE റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ, ബ്രാഞ്ച് മാറ്റം ആഗ്രഹിക്കുന്നവർ, മറ്റ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്തവർ, പുതുതായി ഓൺലൈനിൽ അപേക്ഷിച്ചവർ എന്നിവർക്ക് പങ്കെടുക്കാം. എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും രക്ഷിതാവിനുമൊപ്പം കൊണ്ടുവരണം. വിശദവിവരങ്ങൾക്ക് poly@admission.org. ഫോൺ 9744-34-06-66 അല്ലെങ്കിൽ 9497-64-87-38. മറ്റൊരു നമ്പർ 9946-48-48-90. കണ്ണൂർ ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയ

0: ലയം 2027-28 അധ്യയന വർഷം 6-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2015 മെയ് 1 2017 ജൂലൈ 31 ഇടയിൽ ജനിച്ചവരും 2026-27 അധ്യയന വർഷം ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ജില്ലയിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. അപേക്ഷകൾ നവോദയ .gov.in എന്ന ലിങ്കിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 31. പരീക്ഷാ തീയതി നവംബർ 28. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0492-962-965. നമ്പർ ഒരിക്കൽ കൂടി 0492-962-965. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിളിക്കേണ്ട നമ്പർ 9567-463159 അല്ലെങ്കിൽ 7293-554722. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ LSGD പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി സായാഹ്ന OP യുടെ പ്രവർത്തനത്തിനായി ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യരായവർ ഈ മാസം 16-ാം തീയതി രാവിലെ 10:30 കണ്ണൂർ കളക്ടറേറ്റിൽ എത്തണം. സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ അക്കാദമി മുഖേന നടപ്പാക്കുന്ന റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.keralafolklore.org സന്ദർശിക്കാവുന്നതാണ്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. മട്ടന്നൂർ നേത്രജ്യോതി കണ്ണാശുപത്രി, താര റെസിഡൻസ് അസോസിയേഷൻ, മട്ടന്നൂർ എയർപോർട്ട് സിറ്റി, ലയൺസ് ക്ലബ് എന്നിവ സംയുക്തമായി നാളെ രാവിലെ 9 മുതൽ മട്ടന്നൂർ ലയൺസ് ക്ലബ് ഹാളിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. നഗരസഭാധ്യക്ഷൻ N. ഷാജിത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ അണ്ടർ 17 ഓപ്പൺ ആൻഡ് ഗേൾസ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെ നടക്കും. 2009 ജനുവരി 1 ശേഷം ജനിച്ച ജില്ലക്കാർക്ക് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. ഓപ്പൺ ഗേൾസ് വിഭാഗങ്ങളിൽ പ്രത്യേക മത്സരമുണ്ടാകും. ആദ്യ 2 സ്ഥാനക്കാർക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിക്കും. രജിസ്ട്രേഷന് 250 രൂപയാണ് ഫീസ്. ഇന്ന് രാത്രി 10 മുൻപ് ഫീസ് അടയ്ക്കണം. വിശദവിവരങ്ങൾക്ക് 9846-879986 നമ്പർ ഒരിക്കൽ കൂടി 9846-879986. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബ് ജില്ലയിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്ന് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ രാവിലെ 10 നടക്കുന്ന മത്സരം ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി C. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 2 ചേർന്നുള്ള ടീമാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ഇസ്കോൺ കണ്ണൂരിന്റെ ജഗന്നാഥ സ്നാനയാത്ര ഉത്സവം നാളെ ആഘോഷിക്കും. രാവിലെ 9:30 108 കലശം കൊണ്ട് ജഗന്നാഥൻ, ബാലദേവൻ, സുഭദ്ര എന്നീ ദേവതകളെ സ്നാനം ചെയ്യിക്കുന്ന ചടങ്ങാണ് നടക്കുക. 23-24 നടക്കുന്ന ജഗന്നാഥ രഥയാത്ര ഉത്സവത്തിന്റെ ഭാഗമായാണിത്. തലശ്ശേരി ചേറ്റംകുന്ന് വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് കുട്ടിച്ചാത്തൻ വെള്ളാട്ടവും 6 ഭഗവതി വെള്ളാട്ടവും നടക്കും. തുടർന്ന് കുട്ടിച്ചാത്തൻ തിറയും ഉണ്ടായിരിക്കും. ഇരിക്കൂർ മുട്ടന്നൂർ മാരിയോട്ടുകാവ് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ തിടപ്പള്ളിയുടെ കുറ്റിയടിക്കൽ കർമ്മം നാളെ രാവിലെ 9:00-11:00 മധ്യേ നടത്തും. മാലൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പയ്യന്നൂർ ബാലൻ ആചാരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചാലോട് കാനാട് പൊതോത്ത് മാവ്

0: ജില്ലാ തറവാട് ക്ഷേത്രമായ തലക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക സംക്രമ കലശം ഈ മാസം 16-ാം തീയതി 12 മണിക്ക് നടത്തും. പൊതോത്ത് തെക്കൻ കരിയാതൻ ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി ഈ മാസം 17-ാം തീയതി നട തുറക്കും. ഓട്ടായിക്കര ഇല്ലത്ത് സത്യനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
5: എല്ലാവർക്കും നമസ്കാരം.
6: നമസ്കാരം.
5: കവികൾക്ക് സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു മനോവ്യാപാരമാണ്. ചലച്ചിത്ര ഗാന രചയിതാക്കൾക്ക് സിനിമയുടെ നിർണായകമായ പല ഫ്രെയിമുകളിലും പശ്ചാത്തലങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു മുഖ്യ ഘടകമായി സങ്കല്പത്തെ നോക്കിക്കാണുന്നു. സ്വാഭാവികമായും കാൽപ്പനിക സ്വഭാവമുള്ള പല ഗാനങ്ങളുടെയും ആദ്യ പദം തന്നെ സങ്കല്പം കൊണ്ടാരംഭിക്കുന്നു. അത്തരം ചില ഗാനങ്ങൾ ഞാനിവിടെ ചർച്ചാ വിഷയമാക്കാം. ആദ്യത്തേത് ടാക്സി കാർ എന്ന 1972 ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. അതിൻ്റെ തലേവർഷം നിർമ്മിച്ച CID നസീറിൻ്റെ 2-ാം ഭാഗമാണ് ടാക്സി കാർ എന്നാണ് അവകാശപ്പെടുന്നത്. P. വേണു തന്നെയാണ് നിർമ്മാണവും തിരക്കഥയും സംവിധാനവുമൊക്കെ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കള്ളനോട്ട് ബിസിനസ്സിനെക്കുറിച്ച് അന്വേഷിക്കാനായി CID നസീർ എന്ന പ്രേംനസീർ നാട്ടിലെത്തുന്നു. കൂടെ സഹായത്തിന് ഭാസി എന്ന അടൂർവാസിയുണ്ട്. നമ്പ്യാർ എന്നൊരു ബാങ്ക് മാനേജറായി ഭാസിക്ക് മറ്റൊരു റോളുമുണ്ട്. ശിവറാം എന്ന ജോസ് പ്രകാശ് ഒരു അധോലോക സംഘത്തലവനാണ്. അയാൾ ഒരുക്കുന്ന വിരുന്നു സൽക്കാരത്തിന് നസീറും നമ്പ്യാരും നടത്തറ രാജപ്പൻ എന്ന ബഹദൂറും അടക്കം ഒരുപാട് അതിഥികളെത്തുന്നു. അവിടെ വെച്ച് നസീർ ആലപിക്കുന്ന ഗാനം അതിമനോഹരമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് RK ശേഖർ ഈണമിട്ട് യേശുദാസ് ശബ്ദം നൽകിയ ഗാനം. അതും ആരംഭിക്കുന്നത് സങ്കല്പമെന്ന പദത്തോടെയാണ്.

എ വിൻസെൻ്റ് 1973 സംവിധാനം ചെയ്ത ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലുമുണ്ട് സങ്കല്പം എന്ന വാക്കിൽ ആരംഭിക്കുന്ന ഒരു ഗാനം. ഇതിൻ്റെ കഥയും തിരക്കഥയും രചിച്ചത് വി ടി നന്ദകുമാറാണ്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകുടുംബത്തിലെ ദുരന്തങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. മികച്ച കലാകാരനാണെങ്കിലും മാനസികാസ്വാസ്ഥ്യമുള്ളവനാണ് ആ തറവാട്ടിലെ സന്തതിയായ കൊച്ചനിയൻ എന്ന പ്രേം നസീർ. ശുദ്ധാത്മാവായ കൊച്ചനിയന് മാനസിക വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ വീണ മീട്ടിക്കൊണ്ട് പാടുകയാണ്. പി ഭാസ്കരനും ദേവരാജനും ചേർന്നൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രനാണ്.

സീമന്തപുത്രൻ എന്ന ചിത്രത്തിലെയും നായകൻ പ്രേംനസീർ തന്നെ. എ ബി രാജ് സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങിയത് 1976. കഥയും തിരക്കഥയും എഴുതിയത് വി പി സാരഥിയാണ്. സംഭാഷണം രചിച്ചത് എം ആർ ജോസഫ്. വേണു എന്ന നസീർ വളരെ മോശമായ സാഹചര്യത്തിൽ വളർന്ന് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യൻ. ജയിൽ മോചിതനായ ശേഷം നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമൂഹം അയാളെ കുറ്റവാളിയായി തന്നെ മുദ്രകുത്തുന്നു. ജയഭാരതി എന്ന ശ്യാമളയെ വിവാഹം ചെയ്തു സ്വസ്ഥമായി കഴിയാൻ ഉള്ള ശ്രമങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു യേശുദാസ് ഗാനം സങ്കല്പം എന്ന പദത്തിൽ ആരംഭിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ എം കെ അർജുനൻ ചിട്ടപ്പെടുത്തിയത് ദർബാരി കാനഡ രാഗത്തിലാണ്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ.
3: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
4: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ ദീപാലങ്കൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം യു

0: ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമൂസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമൂസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒച്ചനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന്

വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ബാലസാഹിത്യകാരൻ പി കെ ഗോപിയുടെ മണിയൻ പോത്തിന് ഒരു പൊന്നോണക്കുറി എന്ന കഥ, അവതരണം സന്ധ്യ കെ കെ.
3: മക്കളെ, നിങ്ങൾക്ക് മാത്രം പോരാ ഓണം. അതാ കണ്ടോ, മിണ്ടാപ്രാണികള് നമ്മളെ നോക്കുന്നത്. അവർക്കും നാം ഓണസദ്യ കൊടുക്കണം, എന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. തൊഴുത്തിലേക്ക് വിരൽ ചൂണ്ടി അച്ഛൻ പറഞ്ഞു. തൊഴുത്തിൽ മണിയൻ പോത്തും അമ്മുവാടും പൂവാലി പശുവുമുണ്ട്. അമ്മുവാടിന് രണ്ട് കുസൃതി കുട്ടികൾ, പൂവാലി പശുവിന് ഒരു സുന്ദരി കിടാവ്. അമ്മയോടാണ് പൂവാലിക്ക് പ്രിയം. അമ്മുവാടിനും കുട്ടികൾക്കും ചേച്ചിയെ ജീവനാണ്. അമ്മൂന്ന് വിളിച്ചാൽ വിളി കേൾക്കും. മേ ബഹാ എന്ന് വിളിച്ചാൽ ആട്ടിൻകുട്ടികൾ ചേച്ചിയുടെ അടുത്ത് ഓടിവെത്തും. മണിയൻ പോത്തിൻ്റെ ചുമതല എനിക്കാണ്. തലയെടുപ്പുള്ള വളഞ്ഞ കൊമ്പുള്ള ചെമ്പൻ പോത്ത്, ചുവന്ന കണ്ണുകളാണ്. കണ്ടാൽ ഭയം തോന്നും. ചെവി കൂർപ്പിച്ച് നിന്ന് കൗതുകപൂർവ്വം നമ്മളെ നോക്കും. പറയുന്നത് ശ്രദ്ധിക്കും. പാടത്തെ കൃഷിപ്പണി സമയത്ത് മൂപ്പർക്ക് വിശ്രമമില്ലാത്ത തിരക്കാണ്. ജോഡിപ്പോത്തിനെ അച്ഛൻ കൂലിക്ക് വിളിക്കും. മുഖക്കീഴിൽ വച്ച് കെട്ടി കാലത്തു മുതൽ ഉച്ചവരെ പൂട്ടിയടിക്കും. നിരനിരയായി ചാലുകീറി ചേറ്റുപാടം ഉഴുതുമറിക്കുന്നത് കാണാൻ എന്ത് ചേലാണെന്നോ. വേഗം നടന്നില്ലെങ്കിൽ പോത്തന്മാരെ അച്ഛൻ ശകാരിക്കും. വളവ് തിരിയുമ്പോൾ ചാലു തെറ്റിച്ചാൽ വടിയോങ്ങി അച്ഛൻ മണിയൻ പോത്തിൻ്റെ പുറത്ത് നെടുകെ ഒന്നാന്തരം വീക്കുകൊടുക്കും. അടികൊണ്ട് മണിയൻ പോത്ത് പൊളിയുമ്പോൾ എൻ്റെ ഉള്ളു പിടിക്കും, കണ്ണിൽ വെള്ളം നിറയും. ഉച്ച തിരിയുമ്പോൾ നുകവും കലപ്പയും അഴിച്ചു മാറ്റി തോട്ടിലിറക്കി കൊണ്ടു ചിത്തി തേച്ചു കുളിപ്പിച്ച് തെങ്ങിൻ ചുവട്ടിൽ മണിയൻ പോത്തിനെ കെട്ടിയിടും. അടികൊടുത്ത പാടിലൂടെ അച്ഛൻ വേപ്പെണ്ണ പുരട്ടി സ്നേഹപൂർവ്വം തടവി കൊടുക്കും. അച്ഛൻ്റെ തലോടലും കൊച്ചുവർത്തമാനവും ശ്രദ്ധിച്ച് തല ചരിച്ചു വെച്ച് മണിയൻ എങ്ങനെ കണ്ണുകൾ പകുതി അടച്ച് കിടക്കും. അടിച്ചു പൊടിച്ചിട്ട് എന്തിനാണ് അച്ഛൻ തടവി ആശ്വസിപ്പിക്കുന്നത്? നല്ല ജോലിയുള്ള ദിവസങ്ങളിൽ മണിയൻ പോത്തിന് സ്പെഷ്യൽ പിണ്ണാക്കും കഞ്ഞിയും തവിടും പുല്ലും കിട്ടും. പുല്ലരിയുന്നതിനും മണിയന് കൊടുക്കുന്നതിനും എൻ്റെ വകുപ്പിൽ പെടും. പൂവാലി പശു, അമ്മുവാട് ഇവയൊന്നും എൻ്റെ വകുപ്പിൻ്റെ നേരിട്ടുള്ള ചുമതലയിലല്ല. ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. എന്നാൽ മണിയൻ പോത്തിൻ്റെ കാര്യം നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ അച്ഛൻ എന്നെ പിടികൂടി ചോദ്യം ചെയ്യും. സ്കൂളിൽ നിന്ന് വന്നാൽ ഒന്നൊന്നര മണിക്കൂറെങ്കിലും മണിയന് വേണ്ടി ചെലവഴിച്ചേ പറ്റൂ. മണിയനും ഞാനും നല്ല ചങ്ങാത്തത്തിലാണ്. ഓണം വന്നാൽ അച്ഛൻ മണിയൻ പോത്തിന് ജോലി ഇളവ് കൊടുക്കും. തിരുവോണത്തിന് കുളിപ്പിച്ചൊരുക്കി ചന്ദനപ്പൊട്ടിടും. എണ്ണ തേച്ച് ശരീരം മിനുക്കി കൊടുക്കും. കുശാലായി പച്ചപ്പുല്ലും വൈക്കോലും കൊടുക്കും. ഓണസദ്യയുടെ മുഴുവൻ കറിവട്ടങ്ങളും പായസം പപ്പടം ഉപ്പേരി മുതലായവയും ചേർത്ത് ഒരില നിറയെ ചോറ് കൊടുക്കും. മണിയൻ്റെ രസികൻ തീറ്റ പരിപാടി കാണേണ്ടതാണ്. പായസം നാക്കുകൊണ്ട് വട്ടിക്കുടിച്ച് ചീറിയും നക്കിയും മൂപ്പര് ഇലയും കൂടി അകത്താക്കി പിന്നെയും നോക്കി നിൽക്കും. മതി മതി, ഇനി നാളെയാവട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ മണിയൻ തലയാട്ടി പ്രതിഷേധിക്കും. അങ്ങനെ ഒരു ബാല്യസ്മരണയിൽ ഒരു തിരുവോണ പുലരി ഇതൾ വിരിയുകയാണ്. കാത്തുകാത്തിരുന്ന പൊന്നിൻ തിരുവോണം എത്തിപ്പോയി. ആർപ്പോ ആർ

0: അപ്പോ തലേന്ന് രാത്രി തുന്നിക്കിട്ടിയ പുത്തൻ ഉടുപ്പിന്റെ മണം മൂക്കിൽ നിന്ന് മറയുന്നില്ല. തോട്ടിനക്കരെ നിന്ന് പൂവിളി കേൾക്കുന്നു. പൂവേ പൊലി, പൂവേ പൊലി. അടുക്കളയിൽ അമ്മയും ചേച്ചിമാരും ഓണസദ്യ ഒരുക്കി തുടങ്ങി. അത്തക്കളം അതിസുന്ദരമായി നടുമുറ്റത്ത് തീർത്തു കഴിഞ്ഞതേയുള്ളൂ. മോനെ, മണിയൻ പോത്തിനെ ഒന്ന് തീറ്റിക്കൊണ്ടുവാ. താഴെ പാടത്ത് നിറയെ വഞ്ചിപ്പുല്ലുണ്ട്. പോരുമ്പോ തോട്ടുകടവിലിറക്കി കുളിപ്പിച്ചും കൊണ്ടുപോരെ. അച്ഛന്റെ സ്നേഹമനുസൃണമായ നിർദ്ദേശം അനുസരിച്ചാൽ തിരുവോണം മുഴുവൻ സ്വതന്ത്രമായി കറങ്ങി നടക്കാം. തൊഴുത്തിൽ കയറി ഞാൻ കയറിൽ കൈവച്ചതേയുള്ളൂ. മണിയൻ ചാടിപ്പിടന്നെഴുന്നേറ്റ് റെഡിയായി കഴിഞ്ഞു. കയറയച്ച് മണിയന്റെ കഴുത്തിൽ മാല പോലെ ചുറ്റിക്കെട്ടി. പതുക്കെ മണിയനും ഞാനും പാടത്തേക്ക് നടന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടം. നെല്ലിൻകുറ്റികളിൽ ജലഗണങ്ങൾ തിളങ്ങുന്നു. മണിയൻ പച്ചപ്പുല്ലു കടിച്ച് മുൻപോട്ട് നടന്നു. ഓണമല്ലേ, വെറുതെ നടക്കുന്നതെന്തിനെ? മണിയന്റെ പുറത്ത് കയറിയിരുന്ന് ഒരു തകർപ്പൻ ഓണപ്പാട്ടൊക്കെ പാടി സവാരി ചെയ്താലെന്താ? വരമ്പിൽ കയറി നിന്ന് മണിയന്റെ മുതുകത്ത് പിടിച്ചു കയറി ഇരിപ്പായി. കുട്ടിയാനയുടെ പുറത്തിരിക്കുന്ന പോലെ ഞാൻ ചുറ്റും നോക്കി. നല്ല രസികൻ യാത്ര. മണിയൻ അറിഞ്ഞ ഭാവമേ നടിച്ചില്ല. പുള്ളിക്കാരൻ ചെവിയും വാലുമിളക്കി മെല്ലെ മെല്ലെ താഴെ പാടത്തേക്ക് നടന്നു. ചന്തത്തിൽ മുറ്റം ചെത്തിപ്പറിച്ചില്ല, എന്തെന്റെ മാവേലിയോണം വന്നു, എന്തെന്റെ മാവേലിയോണം വന്നു. ഞാൻ നീട്ടിപ്പാടി. താളമടിച്ചത് മണിയന്റെ പുറത്ത്. മണിയൻ നടവരമ്പ് കയറിയിറങ്ങി. എന്റെ ബാലൻസ് തെറ്റി. ദാ കിടക്കുന്നു പൊത്തോന്ന് കച്ചിക്കുറ്റിക്കു മുകളിൽ മലർന്നടിച്ച്. എനിക്ക് വേദനിച്ചു. എന്റെ അമ്മേ, ഞാൻ അറിയാതെ വിളിച്ചുപോയി. എന്റെ കരച്ചിൽ കേട്ട് മണിയൻ തിരിഞ്ഞു നിന്നു. തലയുയർത്തി ചെവി അനക്കാതെ നോക്കി. മൂന്നാല് ചുവട് മുമ്പോട്ട് വച്ചു. എന്നിട്ട് ഉറക്കെ അലച്ചു കരച്ചിൽ പോലെ. പതിവില്ലാത്ത മണിയന്റെ നിലവിളി കേട്ട് അച്ഛൻ വീട്ടുമുറ്റത്ത് നിന്ന് പാടത്തേക്ക് നോക്കി. ഞാൻ പാടത്ത് മലർന്നു കിടക്കുന്നതുകൊണ്ട് അച്ഛൻ ഓടി വന്ന് എന്നെ പിടിച്ചു പൊക്കിയെടുത്തു. പുറം തടവിൽ തന്നു. കൈകാലുകൾ പിടിച്ചു നിവർത്തി ഉളുക്കും ഒടിവുമില്ലെന്ന് ഉറപ്പാക്കി. പോത്തിന്റെ പുറത്ത് കയറുന്നത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ താഴെ വീഴുമെന്ന് അച്ഛന്റെ സങ്കടം. അപ്പോഴും മണിയൻ എന്നെ നോക്കി ഒരു പ്രത്യേക ശബ്ദത്തിൽ അമർന്നുണ്ടായിരുന്നു. അച്ഛൻ സ്നേഹപൂർവ്വം മണിയനെ ശകാരിച്ചു. എടാ, എന്തിനാ കൊച്ചിനെ തള്ളിയിട്ടത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, നോക്കിക്കോ മണിയാ. നടക്കണാ തോട്ടിലേക്ക്, കുളിച്ചു കയറിക്കോ മതി തീറ്റിയൊക്കെ. അച്ഛൻ എന്റെ കയ്യും പിടിച്ച് വരമ്പിലൂടെ നടന്നു. മണിയൻ പുറകെ വന്നു. തോട്ടുകടവിലിറങ്ങി അച്ഛൻ മണിയനെയും എന്നെയും കുളിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ മണിയന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. എന്റെ നെറ്റിയിലും അച്ഛന്റെ ചൂണ്ടുപുരൽ ചന്ദനപ്പൊട്ടണിയിച്ചു വന്നു. പൂവാലി പശുവിനെയും കിടാവിനെയും അമ്മുവാടിനെയും മക്കളെയും എല്ലാം അച്ഛൻ കുളിപ്പിച്ചു. എല്ലാവർക്കും ചന്ദനക്കുറി ചാർത്തി. എന്നിട്ട് എല്ലാവർക്കും ഓണസദ്യ കൊടുത്തു. മണിയൻ പോത്തിന് അച്ഛന്റെ വക പ്രത്യേക ഓണസദ്യ കിട്ടി. എന്തിനാണെന്നോ ഞാൻ വീണുകിടന്നപ്പോൾ സ്നേഹപൂർവ്വം തിരിഞ്ഞെന്ന് അമറി അച്ഛനെ അറിയിച്ചതിനെ. പോത്തായാൽ എന്താ, അതിനും വിവരമുണ്ട്, സ്നേഹമുണ്ട്. അച്ഛന്റെ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. സ്നേഹിക്കുന്നവരെ അതിന് തിരിച്ചറിയാം. ഓർമ്മയിലെ ഒരോണവും പോത്തിന്റെ പുറത്തുള്ള സവാരിയും മണിയൻ പോത്തിന്റെ സഹതാപവും ഓണസദ്യയുമെല്ലാം ബാലകൗതുകത്തിലൂടെ മനസ്സിൽ തെളിയുന്നു.
1: സന്ധ്യ കേക്കെ അവതരിപ്പിച്ച പി കെ ഗോപിയുടെ മണിയൻ പോത്തിനൊരു പൊന്നോണക്കുറി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

ആരോട് യാത്ര പറയേണ്ടു, ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങൾ ആണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ, ആൾത്തിരക്കേറും ഈ വാഹനം എന്നെയൊരു പാൽച്ചുമടായിറക്കി വയ്ക്ക്, എന്നമൃതപാഥേയവും പഴയ ഭാണ്ഡവും നെഞ്ഞോടണച്ചു ഞാനിഞ്ഞു നിൽക്കേ, പാതയിതപാരത തൻ മധുരമാംഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കേ, ആരുടെ കരങ്ങളെന്ന

ആരോടു യാത്ര പറയണ്ടു, ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു, ആരോടു യാത്ര പറയണ്ടു, ഞാൻ മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ, ആൾത്തിരക്കേറും ഈ വാഹനം എന്നെയൊരു പാൾ ചുമടായിറക്കി വയ്ക്കേ, എന്നമൃതപാഥേയവും പഴയ ഭാണ്ഡവും നെഞ്ഞോടണച്ചു ഞാനിഞ്ഞു നിൽക്കേ, പാതയിതപാരതൻ മധുരമാംഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കേ, ആരുടെ കരങ്ങളെന്നറിവീല പുഴയ നീരാഴി പോൽ എന്നെ പുണർന്നു നിൽക്കേ, ആരോടു യാത്ര പറയണ്ടു, ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു, എത്ര സഹയാത്രികർ സമാന ഹൃദയർ ജ്ഞാന ദുഃഖങ്ങൾ തങ്ങളിൽ പങ്കുവച്ചോർ, മധുരാക്ഷരങ്ങളിൽ നിറഞ്ഞ മധുവുണ്ണുവാൻ കൊതിയാർന്ന കൊച്ചു ഹൃദയങ്ങൾ, മധുരാക്ഷരങ്ങളിൽ നിറഞ്ഞ മധുവുണ്ണുവാൻ കൊതിയാർന്ന കൊച്ചു ഹൃദയങ്ങൾ, സാമഗീതങ്ങളെ സാധകം ചെയ്തവർ ഭൂമിയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവർ, സാമഗീതങ്ങളെ സാധകം ചെയ്തവർ ഭൂമിയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവർ.

ഉടവരൊഴുകി നീങ്ങുന്ന കാഴ്ച ഉൾക്കണ്ണുകളെ ഇന്നും നനയ്ക്കി. ഓർമ്മകളിൽ ഇന്നലകൾ പിന്നെയും ഉദിക്കി അവയോരോന്നും ഉണ്മയായി നിൽക്കി. ഓർമ്മകളിൽ ഇന്നലകൾ പിന്നെയും ഉദിക്കി അവയോരോന്നും ഉണ്മയായി നിൽക്കി. ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോട് ആരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു ഞാൻ മൊഴികളുടെ ആഴങ്ങളിൽ പഴമനസ്സുകൾ കുഴിച്ചിട്ട നിധി തേടി വാഴ്വിൻ്റെ കയ്പുനീരും വാറ്റി മധുരമാക്കുന്ന രസമന്ത്രതന്ത്രം തേടി. ഒരു പൊരുളിൽ നിന്ന് അപരമാം പൊരുളുദിച്ചു കതിർചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടി. ഒരു പൂവിലെ കനി തേടി കനിയിലെ തരു തേടി തീയിലെ കുളിർ തേടി കുളിരിലെ തീ തേടി. അണുവിൻ്റെ അണുവിലൊരു സൗരയൂഥം തേടി മർത്യനിൽ മഹാഭാരതങ്ങൾ തേടി. തീർത്ഥരെത്രയോ പേരൊത്തലഞ്ഞു തിരിഞ്ഞ് ഏറെ ഇഷ്ടമാർന്നൊരു നടക്കാവിനോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു ഞാൻ മൊഴികളുടെ ആഴങ്ങളിൽ പഴമനസ്സുകൾ കുഴിച്ചിട്ട നിധി തേടി വാഴ്വിൻ്റെ കയ്പുനീരും വാറ്റി മധുരമാക്കുന്ന രസമന്ത്രതന്ത്രം തേടി. ഒരു പൊരുളിൽ നിന്ന് അപരമാം പൊരുളുദിച്ചു കതിർചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടി. ഒരു പൂവിലെ കനി തേടി കനിയിലെ തരു തേടി തീയിലെ കുളിർ തേടി കുളിരിലെ തീ തേടി. അണുവിൻ്റെ അണുവിലൊരു സൗരയൂഥം തേടി മർത്യനിൽ മഹാഭാരതങ്ങൾ തേടി. തീർത്ഥരെത്രയോ പേരൊത്ത് അലഞ്ഞു തിരിഞ്ഞൊരി ഇഷ്ടമാർന്നൊരു നടക്കാവിനോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു. പടിഞ്ഞാട്ടു നീളുന്ന നിഴലുകൾ അനുക്ഷണം പിന്തിരിഞ്ഞോടുന്നു കുറുകുന്നു. ചുവടുകളിൽ അഭയമാർ നീളുന്നു വീണ്ടും കിഴക്ക്.

സത്യമൊരു നിഴൽ നാടകമായി കണ്ട തൊടികളോടോ ഇളം പാദങ്ങൾ തുള്ളുമിടനാഴികളോടോ വെയിൽ ചൂടേറമൊന്തി കുടിച്ചു നിലാക്കുളിർ ചുരത്തുമി പാവം തരുക്കളോടോ ഗൂഢമുച്ച വിശപ്പിനെ താരാട്ടുപാടി ഉറക്കിക്കിടത്തിയിട്ട് ഉതിർമണി തേടുന്ന കൊച്ചു ദുഃഖങ്ങൾ ഹാ തൂവലുതുക്കുന്നൊരിക്കൽപ്പടവുകളോടോ സമസ്തവും ചുട്ടരിച്ചൊരു പുതിയ ലോകം പടുക്കുന്ന യജ്ഞങ്ങളിൽ നറും ദർഭകളാകുവാൻ താരുണ്യമോഹങ്ങൾ താനേ തപിക്കുമി ആരണ്യരമ്യാങ്കണങ്ങളോടോ ഇനി ആരോട് യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോട് യാത്ര പറയണ്ടു ആരോടു യാത്ര പറയണ്ടു പടിഞ്ഞാട്ടു നീളുന്ന നിഴലുകൾ അനുക്ഷണം പിന്തിരിഞ്ഞോടുന്നു കുറുകുന്നു ചുവടുകളിൽ അഭയമാർന്നീടുന്നു വീണ്ടും കിഴക്കിൻ മടിത്തടം തേടുന്നു ഞാനെന്നും ഈ സത്യമൊരു നിഴൽ നാടകമായി കണ്ട തൊടികളോടോ ഇളം പാദങ്ങൾ തുള്ളുമിടനാഴികളോടോ വെയിൽ ചൂടേറമൊന്തി കുടിച്ചു നിലാക്കുളിർ ചുരത്തുമി പാവം തരുക്കളോടോ ഗൂഢം ഉച്ച വിശപ്പിനെ താരാട്ടുപാടി ഉറക്കിക്കിടത്തിർമണി തേടുന്ന കൊച്ചു ദുഃഖങ്ങൾ ഹാ തൂവലൊതുക്കുന്നൊരിക്കൽപ്പടവുകളോടോ സമസ്തവും ചുട്ടരിച്ചൊരു പുതിയ ലോകം പടുക്കുന്ന യജ്ഞങ്ങളിൽ നറും ദർഭകളാകുവാൻ താരുണ്യമോഹങ്ങൾ താനേ തപിക്കുമീയാരണ്യ രമ്യാങ്കണങ്ങളോടോ ഇനി ആരോട് യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോട് യാത്ര പറയണ്ടൂ.

0: ഞാനിരിക്കെ വാടാവിളക്കിൻ്റെ തിരിയഞ്ചു കോടയൂതിക്കെടുത്തി തനിച്ചിരിക്കെ ആരോ കൊളുത്തി നിരത്തിയ പോലുള്ളിലായിരത്തിരികളായി നിങ്ങളെരിയെ ആർദ്രമാക്കും സ്നേഹധാരയിൽ ഒരൽപ്പകണമെന്നു ഞാൻ എന്നെ അറിയേ. കത്തിത്തിളച്ചെരിഞ്ഞൊരു തുള്ളി വെട്ടമായി പൊട്ടിത്തെറിക്കുന്ന ധന്യതയ്ക്കായി കാത്തുനിൽക്കുമ്പോൾ അതിനിടവേളയിൽ ആരോടു യാത്ര പറയേണ്ടു ഞാൻ? എന്തിനോട് ആരോടു യാത്ര പറയേണ്ടു? ആരോട് യാത്ര പറയേണ്ടു? തപിക്കുമെന്നാത്മാവിൽ നിങ്ങൾ കുടിപാർത്തിരിക്കെ ആരുമറിയാതെ എന്നഞ്ചിന്ദ്രിയ കിളിവാതിലുകൾ തഴുതിട്ടു ഞാനിരിക്കെ വാടാവിളക്കിൻ്റെ തിരി അഞ്ചു മൂക്കോടയൂതിക്കെടുത്തി തനിച്ചിരിക്കെ ആരോ കൊളുത്തി നിരത്തിയ പോലുള്ളിൽ ആയിരത്തിരികളായി നിങ്ങളെരിയെ ആത്തിരികൾ ആർദ്രമാക്കും സ്നേഹധാരയിൽ ഒരൽപ്പകണമെന്നു ഞാൻ എന്നെ അറിയേ. കത്തിത്തിളച്ചെരിഞ്ഞൊരു തുള്ളി വെട്ടമായി പൊട്ടിത്തെറിക്കുന്ന ധന്യതയ്ക്കായി കാത്തുനിൽക്കുമ്പോൾ അതിനിടവേളയിൽ ആരോടു യാത്ര പറയേണ്ടു ഞാൻ? എന്തിനോടാരോടു യാത്ര പറയേണ്ടു? ആരോടു യാത്ര പറയേണ്ടു ഞാൻ? എന്തിനോട് ആരോടു യാത്ര പറയേണ്ടു?
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി.

0: ഡി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.9.

0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ചവൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ആണവോർജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്തണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രതിരോധം, സുരക്ഷ, ഊർജം, സൈബർ സുരക്ഷ, നിർണായക സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖലകൾ തുടങ്ങിയ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാക്കി. ആക്രമണ പ്രത്യാക്രമണം കടുപ്പിച്ച് US ഇറാനും. ഇറാനിൽ 17 മരണം, 90 കേന്ദ്രങ്ങളിൽ US ആക്രമണം. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഇറാന്റെ തിരിച്ചടി. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും തുടർ നടപടികൾക്കും വിഷയം തിരിച്ച് MPമാരുടെ ക്ലസ്റ്റർ രൂപീകരിക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസഡർമാരായി MPമാർ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം നിലനിൽക്കുമ്പോൾ അതേ സിലബസ് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ വിഭാഗത്തിൽ ചേരാൻ വിദ്യാർത്ഥികളില്ല. 3 അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ വിവിധ വിദ്യാലയങ്ങളിൽ 9010 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ച യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട നോട്ടീസിന് മറുപടി നൽകാൻ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന് കേന്ദ്ര സർക്കാർ 3 ദിവസം സമയം നീട്ടി നൽകി. മറുപടി നൽകാനുള്ള കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ 100 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുമാവും സർവീസ്. സ്കൂൾ കുട്ടികളുടെ ബാഗ് തുറക്കരുതെന്നും പരിശോധിക്കരുതെന്നുമുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും പിൻവലിക്കണമെന്നും കാട്ടി കത്ത് നൽകി. ബാഗ് നിരീക്ഷിക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അധികാരമുണ്ട്. വെള്ളക്കുപ്പിയിൽ മദ്യം കൊണ്ടുവന്ന സാഹചര്യമടക്കമുണ്ടായിരിക്കെ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടരുതെന്നും വരും തലമുറ നാശങ്ങളിലേക്ക് തള്ളിവിടരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മണിപ്പൂരിൽ ഉഖ്രുൽ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ സായുധ സംഘം നടത്തിയ വെടിവയ്പിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർക്ക് വീരമൃത്യു, ഒട്ടേറെ ജവാന്മാർക്ക് പരിക്കേറ്റു. PM വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 1 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് മന്ത്രിസഭാ ഉപസമിതി. നിശ്ചിത സമയത്തിനുള്ളിൽ വിഷയം പഠിച്ച് സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: പ്രിയദർശിനി, സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്ന ശേഷം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപവൽക്കരിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ജനകീയ പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ 30,000-ത്തിലധികം ബസ്സുകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 8,000-ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും സർക്കാരിനോ പ്രിയദർശിനി പദ്ധതിക്കോ അല്ലെന്ന് മന്ത്രി കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണം

0: പിഎസ്സിയുടെ വിജിലൻസ് വിഭാഗം ഏറ്റെടുത്തു. പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളിൽ SP സിനി ഡെന്നിസ് പ്രാരംഭ പരിശോധന നടത്തി. രണ്ടാഴ്ചക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് തിങ്കളാഴ്ചത്തെ കമ്മീഷൻ യോഗം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓൺസ്ക്രീൻ മാർക്കിംഗിന് 2018 PSC നിശ്ചയിച്ച പ്രോട്ടോകോൾ ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്നാണ് വിവരം. അതിനാലാണ് 10 ഉത്തരങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് വിട്ടുപോയത് അറിയാതിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കുമെന്ന് PSC സെക്രട്ടറി സാജു ജോർജ് അറിയിച്ചു. ആയിരക്കണക്കിന് തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അത്യപൂർവമായി സംഭവിക്കുന്ന പിശകുകൾ പർവ്വതീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച് 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപയാണ്. ഇതിൽ 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ ED സംഘം പിണറായിയിൽ എത്തി. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരക്കിയാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബ്ലോക്ക് ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് പുനഃസ്ഥാപിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് CJPയുടെ പഴയ എക്സ് അക്കൌണ്ട് സജീവമായി. June 21 നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാവാതിരിക്കാനാണ് അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതെന്നും ഇനി തുറക്കുന്നതിന് വിരോധമില്ലെന്നും കേന്ദ്രം അറിയിച്ചു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ 38 പ്രതികൾക്ക് പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഇവരിൽ 3 പേർ മലയാളികളാണ്. ഒരു മലയാളി ഉൾപ്പെടെ 11 പേരുടെ ജീവപര്യന്തവും ഹൈക്കോടതി അംഗീകരിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് കോടതി. കേസിലെ 13 പ്രതികൾ ചേർന്ന് സമർപ്പിച്ച 10 ജാമ്യ ഹർജികൾ തള്ളി. ജാമ്യം അനുവദിക്കുന്നതിനു മുൻപ് ആക്രമണ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൽജിയത്തെ 2-1 കീഴടക്കിയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ സെമിയിലെത്തിയത്. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് സംഭവത്തിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയുടെ പ്രസ്താവനയോട് യോജിക്കുന്നതായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. രാമക്ഷേത്ര വിവാദത്തിൽ പ്രതികരണം ആരാഞ്ഞ് മാധ്യമപ്രവർത്തകരോട് നാഗ്പൂരിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ചാലോട് കുംഭം കുന്നുമ്മൽ മടപ്പുരയ്ക്ക് സമീപം കണ്ണൂർ മട്ടന്നൂർ അന്തസംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാത്രി 11:10 അപകടം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG. ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കപ്പെട്ട സാഹചര്യത്തിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും പരസ്യങ്ങൾ ഉടനടി നീക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് പ്രകൃതിവാതക വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമായ പശ്ചാത്തലത്തിൽ വളം പ്ലാന്റുകൾ, റിഫൈനറികൾ, വ്യവസായ ഉപഭോക്താക്കൾ തുടങ്ങിയവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് നീക്കിയത്. March 9 പ്രകൃതിവാതക വിതരണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ചൈനയിലെ ഇറാൻ സ്ഥാനപതി അബ്ദുൾ റസാ റഹ്മാനി ഫാസിൽ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ബെയ്ജിംഗിലെ വേൾഡ് പീസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20% എഥനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഭൂട്ടാൻ വിസമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്രം. ഭൂട്ടാനിലേക്ക് E20 പെട്രോൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതി ഇല്ലെന്നും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ ഞായറാഴ്ച പ്രതിഷേധ സമരം നടന്നു. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നെന്നും ഫ്യുവൽ ഫിൽറ്ററിനുൾപ്പെടെ കേടുണ്ടാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ വാഹന ഉടമകൾ തങ്ങളുടെ ദുരനുഭവങ്ങളും പങ്കുവച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG റാംജി പദ്ധതി നടത്തിപ്പിനുള്ള ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിന് 925.33 കോടിയാണ് ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷത്തിലെ 3 മാസം കഴിഞ്ഞിട്ടും പദ്ധതി വിഹിതത്തിലെ ആദ്യ ഗഡു സർക്കാർ നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ 180,000 പദ്ധതികളുടെ നിർവഹണമാണ് മുടങ്ങുന്നത്. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ പരാതി വ്യാജം. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് തെളിഞ്ഞു. പ്രണയനൈരാശ്യമാണ് വ്യാജ ആരോപണമുന്നയിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 13-കാരിയുടെ വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. സഹപാഠികളും പുറത്തുനിന്നുള്ളവരുമടക്കം 10 പേർ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 20-കാരനാണ് മർദ്ദനമേറ്റത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: രാജ്യത്ത് വളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. വള നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുമായി 15 കപ്പലുകൾ ഇതിനകം ഹോർമസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇത് രാജ്യത്തെ വളം ശേഖരം ഗണ്യമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ കുറ്റവാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 25 പേർ മരിച്ചു, 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തലശ്ശേരി വളവുപാറ അന്തസംസ്ഥാന പാതയുടെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ KSTP റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തും. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്കും മരണത്തിനും പരിഹാരമുണ്ടാകുന്നതിനായി ഇരിട്ടി നഗരസഭ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാജ്യവ്യാപകമായി പുരോഗമിക്കുന്ന ജനസംഖ്യാ സെൻസസിന്റെ ആദ്യഘട്ട വിവരശേഖരണത്തിൽ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച ചോദ്യമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് നിരവധി പ്രവാസി കുടുംബങ്ങൾ. കേരളത്തിലെ അനേകം വീടുകളിൽ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശത്തുള്ള ഒരു അംഗത്തിന്റെ വരുമാനമായിരിക്കെ അവർ വീട്ടിൽ സ്ഥിരതാമസക്കാരല്ലെന്ന കാരണത്താൽ സെൻസസ് വിവരങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുമോ എന്നതാണ് ആശങ്ക. സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ വിവരശേഖരണം 30 വരെ തുടരും. 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ പോർബന്തറിൽ പരിശീലന പറക്കലിനിടെ നാവികസേനയുടെ Drishti 10 സ്റ്റാർലൈൻ ഡ്രോൺ തകർന്നു വീണു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് അന്ത്യോദയ അന്നയോജന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കം തിരുത്തണമെന്ന് കേരളം. നിലവിൽ കുടുംബങ്ങളെ ആധാരമാക്കി നടത്തുന്ന പദ്ധതി വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നത് ദുർബല വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഭേദഗതിയെ എതിർക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിൽ ഗുരുതരമായ കരാർ ലംഘനമാണ് നടന്നതെന്നും ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ. ലോകത്തെ ഏറ്റവും വലിയ നാവികാഭ്യാസ റിം ഓഫ് പസഫിക് എക്സസൈസിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ PHI പെട്രോൾ വിമാനം ഹവായിലെത്തി. US പസഫിക് ഫ്ലീറ്റിന്റെ നേതൃത്വത്തിൽ June 24 മുതൽ നടക്കുന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന 30 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. July 31 വരെ ഹവായ് ദ്വീപിലും പരിസരങ്ങളിലുമാണ് അഭ്യാസം. സ്വാതന്ത്ര്യത്തിന്റെ 250th വാർഷികത്തിൽ കമ്മ്യൂണിസത്തെ കടന്നാക്രമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസംഗം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൌത്ത് ഡെക്കോട്ടയിലെ മൌണ്ട് റഷ്മോറിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ കമ്മ്യൂണിസം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണെന്ന് ട്രംപ് പറഞ്ഞു. US ഇരുന്നൂറ്റി 250th വാർഷികത്തിൽ കുടിയേറ്റക്കാർക്കായി പ്രാർത്ഥിച്ച് Leo 14 മാർപ്പാപ്പ. US-ക്കാരനായ ആദ്യ മാർപ്പാപ്പയാണ് പ്രസിഡന്റ് ട്രംപിനോട് കുടിയേറ്റം ഉൾപ്പെടെ പല കാര്യങ്ങളിലും കലഹിക്കുന്ന ലിയോ. വിവിധ PSC പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്ന പരാതികൾ കൂടുതലായി സർക്കാരിന് ലഭിച്ച പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടത്താൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഡയറക്ടർ DGP മനോജ് എബ്രഹാമിന് മേൽനോട്ട ചുമതല നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആസൂത്രണ ബോർഡ് ഉന്നത തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ അപേക്ഷകർക്ക് നൽകാതെ പങ്കുവച്ച രേഖകൾ 7 ദിവസത്തിനകം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെ ഉത്തരവ്.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
0: കുറഞ്ഞ വിലയ്ക്ക് സ്വർണ നാണയങ്ങൾ വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ ഇക്കണോമിക് ഫെൻസിംഗ് വിംഗ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കബളിപ്പിച്ച റോയപുരം ഓൾ വുമൺ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഷീല മേരിയാണ് അറസ്റ്റിലായത്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഞ്ചിനീയർ ഡോക്ടർ ഗിരീഷ് ഭരദ്വാജ് അന്തരിച്ചു. ഇന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ചെറിയ മുതൽ മുടക്കിൽ പ്രകൃതിക്കിണങ്ങിയ 150-ലേറെ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് ഗ്രാമീണ ജനതയുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം നൽകിയ പ്രമുഖ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം പരാതി ഉയർന്നതോടെ 4 മാസത്തിന് ശേഷം പുറത്തെടുത്ത് പരിശോധിച്ചു. ചക്കരക്കല്ല് മുതുകുറ്റി നൂറുൽ ഹുദ മദ്രസയ്ക്ക് സമീപം നസീറ മൻസിലിൽ സി വി ഷാനവാസിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഏതാനും ദിവസം മുൻപ് ഭാര്യ ബംഗളൂരുവിലെ ഷെർലിയും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം ഭവനിൽ ബസന്തിയുടെയും മിനിയുടെയും മകൾ സാവരിയ ബസന്താണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ 20 കിഴക്കേത്തുടി സദറുൽ അനമിനെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ 3000 സ്കൂളുകളിൽ പഴവർഗ പോഷകത്തോട്ടം ഒരുക്കുന്നു. ഒരുമിച്ച് 10 സെന്റെങ്കിലും സ്ഥലമുള്ള സ്കൂളുകളെയാണ് തിരഞ്ഞെടുത്തത്. കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടികൾച്ചർ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20% എഥനോൾ ചേർന്ന പെട്രോളിനെതിരെ പരാതികൾ കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ എഥനോൾ ചേർക്കുന്നതിനുള്ള നടപടികളുടെ വേഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. 25% എഥനോൾ ചേർന്ന E25 പെട്രോൾ വിപണിയിൽ എത്തിക്കും മുൻപ് വാഹന നിർമ്മാതാക്കൾക്കടക്കം തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം അനുവദിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്. കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മൊത്തം 22,300 കോടി രൂപയുടെ കരാർ. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് നിലവിൽ ഓർഡറുകൾ ഉള്ളത്. ഇതിൽ 12,100 കോടി രൂപയും പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറാണ്. മൊത്തം 12 കപ്പലുകളാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. ചേവായൂർ സ്വദേശിനിയായ 16-കാരിയെ 1 മാസത്തോളം ഒളിവിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി മൈസൂരുവിൽ പിടിയിൽ. പുല്ലൂക്കരയിലെ കായത്തീന്റെ പറമ്പത്ത് സുഹയിലാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും കൊളവല്ലൂർ പോലീസും ചേർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത്. പാനൂർ സ്വദേശിയായ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് മനേക്കരയിലെ ശരണന്റെ ജാമ്യാപേക്ഷ ജില്ലാ ജഡ്ജി എം മനോജ് തള്ളി. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 6-വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ വിവിധ വകുപ്പുകൾ പ്രകാരം 9 വർഷം തടവിനും 30,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. തലശ്ശേരി MM റോഡ് പഞ്ചമഹലിൽ ജി സതീശനെയാണ് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് രശ്മി ശിക്ഷിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണക്കപ്പലുകൾക്കു നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട്. 3 പതിറ്റാണ്ട് നീണ്ട സേവന കാലയളവിനിടെ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചൈനയിൽ മുൻ ഉദ്യോഗസ്ഥന് വധശിക്ഷ. മട്ടന്നൂരിലെ അടിസ്ഥാന വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. മട്ടന്നൂരിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
2: കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളോടെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഉത്തരവ് നീതിന്യായ സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഭാഗ്യക്കുറി കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ. ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക 25 കോടിയിൽ നിന്ന് 30 കോടിയാക്കി. ടിക്കറ്റ് വില 500 രൂപയിൽ തന്നെ തുടരും. September 26 നറുക്കെടുപ്പ്. പശ്ചിമബംഗാളിലെ ബാരുയിപ്പൂരിൽ 11-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുളത്തിലെറിഞ്ഞു കൊന്ന കേസിൽ മുഖ്യപ്രതി പ്രഭാസ് മണ്ഡൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തെളിവെടുപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെ സുർജാപുരിയിൽ കുറ്റകൃത്യത്തിന്റെ സമയക്രമം പുനരാവിഷ്കരിക്കുകയാണ് സംഭവം. പ്രതി പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത് ഒരു റൌണ്ട് വെടിയുതിർത്തെന്നും സ്വയരക്ഷ

0: അന്താരാഷ്ട്ര സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ സമഗ്ര പരിശോധന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ചു. മുംബൈ വിമാനത്താവളത്തിൽ പറന്നുയരാൻ തയ്യാറെടുത്ത എയർ ഇന്ത്യ വിമാനവും തൊട്ടുമുമ്പ് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ഒരേ റൺവേയിൽ നേർക്കുനേർ. എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശത്തിൽ ടേക്ക് ഓഫ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം കരകയറുന്നു. സംഘർഷത്തിന് അയവ് വന്നതോടെ ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും 95% സർവീസുകളും പുനരാരംഭിച്ചു. സംഘർഷത്തെ തുടർന്ന് മാർച്ച് വരെ യാത്രക്കാരുടെ എണ്ണത്തിൽ 92% കുറവാണ് കണ്ണൂരിലുണ്ടായിരുന്നത്. ഷുഹൈബ് വധക്കേസിൽ കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കെ സുധാകരൻ MP ഹൈക്കോടതിയിൽ നേരിട്ടെത്തി മാപ്പപേക്ഷിച്ചു. നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി അദ്ദേഹത്തിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് ധർമ്മടത്ത് വൻ നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയും 30 വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. വാഹനങ്ങളും തകർന്നു. തേഞ്ഞുതീർന്ന ടയറുകളുമായി സർവീസ് നടത്തിയ KSRTC ബസ് ഉൾപ്പെടെ 8 ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ഇരിട്ടി ജോയിന്റ് RTOയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരാഴ്ച നീളുന്ന പ്രത്യേക പരിശോധനയിലാണ് നടപടി. പത്തനംതിട്ടയിൽ വീട്ടിലെ ലിഫ്റ്റിനും അത് പിടിപ്പിച്ചിരുന്ന കമ്പിക്കുമിടയിൽ തലകുടുങ്ങി 75-കാരൻ മരിച്ചു. കടമ്മനിട്ട കല്ലേലിമുക്കിൽ അടക്കമാവുങ്കൽ വീട്ടിൽ മാത്തുക്കുട്ടിക്കാണ് ദാരുണാന്ത്യം. ATM കൗണ്ടറിനുള്ളിൽ കാൽവഴുതി വീണ് ചില്ല് ദേഹത്ത് തുളഞ്ഞുകയറി രക്തം വാർന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ബാങ്ക് ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിന് സമീപം താമസിക്കുന്ന HBalakrishnanാണ് മരിച്ചത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ആംബുലൻസുകളുടെ രൂപകൽപ്പനയിലും സുരക്ഷയിലും നിയമഭേദഗതി വരുത്താൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കരട് വിജ്ഞാപനമിറക്കി. നവജാത ശിശുക്കളെ അടിയന്തര വൈദ്യപരിശോധനക്കും ചികിത്സക്കും കൊണ്ടുപോകാനുള്ള നിയോനാറ്റാൽ ആംബുലൻസുകളും ഒന്നിലധികം രോഗികളെ ഒരേ സമയം കൊണ്ടുപോകാനുള്ള മൾട്ടി സ്ട്രക്ചർ ആംബുലൻസുകളും പുതുതായി വരും. സോളാർ ഉൽപ്പാദകരിൽ നിന്ന് അമിതമായി വാങ്ങിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകാൻ KSEB ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷത്തിൽ ഒരു മാസത്തെ ശരാശരി ബിൽ തുകയുടെ ഇരട്ടി മാത്രമാണ് ഡെപ്പോസിറ്റായി ഈടാക്കുക. അതിൽ കൂടുതൽ അടച്ചവർക്കാണ് ബാക്കി തിരിച്ചു നൽകുക. ബംഗളൂരുവിലെ IT കമ്പനിയുടെ ഡേ കെയറിൽ പിഞ്ചുകുട്ടികളെ ക്രൂരപീഡനത്തിനിരയാക്കിയ സംഭവം പുറത്തെത്തിക്കാൻ സഹായമായ ദൃശ്യങ്ങൾ പകർത്തിയ മുൻ ആയ അറസ്റ്റിൽ ബംഗളൂരു സ്വദേശി സുജാതയെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് താമസിക്കാൻ എത്ര മുറികളുണ്ടെന്നും അനുവദിക്കുന്നത് എങ്ങനെയെന്നും ചുമതല ആർക്കെന്നും അറിയിക്കണമെന്ന് ഹൈക്കോടതി. മുറി നൽകുന്നതിൽ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കണം. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് മമതാ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി സംസ്ഥാന അധ്യക്ഷയും മുൻമന്ത്രിയുമായ ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ചു. പിന്നീട് അവർ പ്രതിപക്ഷ നേതാവ് ഋതുബ്രത ബാനർജിയുടെ ചേംബറിൽ കൂടിയ വിമതരുടെ യോഗത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവ സ്ത്രീക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്യാൻ കഴിയുന്ന വകുപ്പ് 1869 ഇന്ത്യൻ വിവാഹമോചന നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് സ്വതന്ത്ര സ്വഭാവമുള്ള 2 കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകൾ തുടങ്ങാൻ സർക്കാർ നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂർ മെഡിക്കൽ കോളേജ്, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്നിവ കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകളാക്കുകയെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള പുറത്തു വന്നതിനു പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. മഹാരാഷ്ട്ര കേഡറിലെ മുൻ IFS ഓഫീസർ കൃഷ്ണമോഹനെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. ജീവനക്കാർക്ക് ഓണസമ്മാനമായി 2% ക്ഷാമബത്ത് അനുവദിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഓഗസ്റ്റിലെ ശമ്പളത്തിനൊപ്പം ഈ തുക നൽകുമെന്നാണ് വിവരം. കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാലിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഓഹരി ഉടമകൾ. കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ നിവേദനത്തിലാണ് നിയമനങ്ങളിലും കരാറുകളിലും ക്രമക്കേടുകൾ ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ കമ്പനിയെ വൻ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടെന്നും ലാഭവിഹിതം പ്രതീക്ഷിച്ച് പണം മുടക്കിയ ഓഹരി ഉടമകൾ വഞ്ചിക്കപ്പെട്ടുമെന്നാണ് പരാതി. ആരോപണങ്ങൾ അധികൃതർ നിഷേധിച്ചു. യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായ ബംഗളൂരു ഗോവ വന്ദേഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് ഇത്. റേഷൻ കടകളിലെത്താൻ കഴിയാത്ത ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കൽ

0: സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി ഇനി പുതിയ രൂപത്തിൽ വീടുകളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. വ്യാപാര തർക്കങ്ങൾ, വംശവെറി എന്നിവയുടെ പേരിൽ ഇന്ന് ലോകത്ത് പലയിടത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണെന്നും ഇവയ്ക്ക് അറുതുവരുത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ കരുണാകര ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിശ്വശാന്തി സന്ദേശ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പി എസ് സി പരീക്ഷ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അട്ടിമറിച്ചെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. നിയമസാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 6 വർഷമായി ജയിലിൽ കഴിയുന്ന ജെ എൻ യു മുൻ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും നൽകിയ ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളി. ഇരുവർക്കും ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി വിധി പിന്തുടരാനേ സാധിക്കൂവെന്ന് നിരീക്ഷിച്ചാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബജ്പേയുടെ നടപടി. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 23 പേരെ UAPA പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിത ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 പേരും ലഷ്കർ എ തൊയ്ബയുമായി ബന്ധമുള്ള 15 പേരുമാണ് പട്ടികയിൽ ഉള്ളത്.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: പുതിയ കർമ്മപദം ആരംഭിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും പിൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും പുതിയ കാലത്ത് സാമൂഹിക പ്രതിബദ്ധത കൈവിടാതിരിക്കണമെന്നും കലക്ടർ പി വിഷ്ണുരാജ് അഭിപ്രായപ്പെട്ടു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനം പാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 മേനി കൈവരിച്ച സ്കൂളുകൾക്കുള്ള ഉപഹാര സമർപ്പണവും ജില്ലാ കലക്ടർ നിർവഹിച്ചു. പി കെ പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. മലയോര ഹൈവേയിൽ നിന്ന് വാളത്തോട് കരിക്കോട്ടക്കരി ഇരിട്ടി അയ്യപ്പൻകാവ് മണത്തണ വഴി മാനന്തവാടിയിലേക്ക് പുതുതായി അനുവദിച്ച KSRTC ബസ് ഓട്ടം തുടങ്ങി. കരിക്കോട്ടക്കരി ടൗണിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധി ഒഴിഞ്ഞ് കൂടുതൽ സർവീസുകൾ പുനരാരംഭിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. മെയ്യിലെ കണക്ക് പ്രകാരം മുൻമാസത്തേക്കാൾ 26,733 അന്താരാഷ്ട്ര യാത്രക്കാർ കൂടി. 44,982 പേരാണ് മെയ്യിൽ കണ്ണൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് യാത്ര ചെയ്തത്. അഴീക്കൽ ലൈറ്റ് ഹൌസിന് സമീപം തെരുവുനായ ശല്യം തുടരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വഴിയാത്രക്കാരും വീട്ടിലുള്ളവരും അടക്കം 8 പേരെ തെരുവുനായ കടിച്ചു. പരിക്കേറ്റ ഒരാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് സൗജന്യ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ബുധനാഴ്ച വൈകിട്ട് കള്ളാടിയിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും കണ്ടു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് സന്ദർശനം വീര്യം പകരുമെന്ന് മോദി എക്സിൽ കുറിച്ചു. രാജ്യം E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ആശങ്കകളുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. 20% എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് ടെർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ബാധിക്കുന്നതായാണ് പഠനം പറയുന്നത്. E10 ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ നശിക്കാനും കാരണമായേക്കാമെന്ന് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ പ്രമുഖ റിസർച്ച് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ARAI.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. സ്പോർട്സ് വാർത്തകൾ. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടന്നുവരികയാണ്. 48 രാജ്യങ്ങൾ മാറ്റുരച്ച ലോകകപ്പിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ അർജന്റീനയും റണ്ണറപ്പായ ഫ്രാൻസും മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളും ക്വാർട്ടറിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിലെത്തുന്ന ആദ്യ ടീമായി. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്ത ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ നിന്നും ആതിഥേയ രാജ്യങ്ങളും ഏഷ്യൻ ടീമുകളും നേരത്തെ തന്നെ പുറത്തായിരുന്നു. പുറത്തായ രാജ്യങ്ങളിൽ ആരാധകരുടെ പ്രിയപ്പെട്ട റൊണാൾഡോയുടെ പോർച്ചുഗലും നെയ്മറിന്റെ ബ്രസീലും മുഹമ്മദ് സലായുടെ ഈജിപ്തും മാനുവൽ ന്യൂയറിന്റെ ജർമ്മനിയും ഉൾപ്പെടുന്നു. ലോകകപ്പ് പരാജയത്തെ തുടർന്ന് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. പ്രീക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് പുറത്തായതിനു ശേഷമായിരുന്നു പ്രഖ്യാപനം. തുടർച്ചയായി 3-ാം തവണയും സെമിയിലെത്തുന്ന ഫ്രാൻസിനു വേണ്ടി എംബാപ്പെ ഗോൾ നേടിയതോടെ ഈ ലോകകപ്പിൽ 8 ഗോൾ നേട്ടവുമായി താരം മെസ്സിക്കൊപ്പമെത്തി. ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടത്തിൽ 21 ഗോൾ നേടി മുന്നിൽ നിൽക്കുന്ന മെസ്സിക്ക് തൊട്ടുപിന്നിൽ 20 ഗോൾ നേട്ടവുമായി എംബാപ്പയുണ്ട്. പ്രീക്വാർട്ടറിൽ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് 3 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന ഈജിപ്തിനെ മറികടന്നത്. എന്നാൽ ഈ മത്സരത്തിൽ റഫറി പക്ഷപാതപരമായി പെരുമാറിയത് കാരണമാണ് ഈജിപ്ത് പരാജയപ്പെട്ടതെന്ന ആരോപണവുമായി ഈജിപ്തിന്റെ കോച്ച് രംഗത്തെത്തി. അമേരിക്കൻ കളിക്കാരൻ ഫോലാറിൻ ബെലോഗിന് ബോബ്നിയക്കെതിരായ മത്സരത്തിൽ ലഭിച്ച ചുവപ്പ് കാർഡിന്റെ സസ്പെൻഷൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ട് പിൻവലിച്ചതും ലോകകപ്പിന്റെ മാറ്റുകുറച്ചു. എന്നാൽ ചില രാജ്യങ്ങളുടെ അവിശ്വസനീയമായ ചെറുത്തുനിൽപ്പ് ഫുട്ബോൾ പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്തുന്നതും ഈ ലോകകപ്പിൽ കണ്ടു. വെറും 5 ലക്ഷം ജനതയുള്ള കേപ് വെർദെയാണ് ആരാധക ഹൃദയം കവർന്ന കുഞ്ഞൻ രാജ്യം. ഗോൾവലക്കാത്ത വൊസീഞ്ഞോയുടെ അവിസ്മരണീയ പ്രകടനങ്ങൾ എതിരാളികൾക്ക് തലവേദന സൃഷ്ടിച്ചതും കണ്ടു. ലോക ചാമ്പ്യന്മാരായ അർജന്റീന പോലും ആ പോരാട്ടവീര്യത്തിനു മുന്നിൽ പകച്ചുപോയി എന്നത് വസ്തുതയാണ്. ഒരു ഘട്ടത്തിൽ അർജന്റീന അട്ടിമറിക്കപ്പെടുമെന്ന് വരെ തോന്നിച്ച മത്സരത്തിൽ 3-2 ജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. ജൂലൈ 20 ഇത്തവണത്തെ ലോക ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ഫൈനൽ മത്സരം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പിന്റെ ജയപരാജയങ്ങളിൽ ഉറ്റുനോക്കുന്ന ഈ ആഴ്ചയിൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പരാജയ പരമ്പര സമ്മാനിക്കുകയാണ് ഇംഗ്ലണ്ട്. 2020 ക്രിക്കറ്റിൽ 5 മത്സര പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി കഴിഞ്ഞു. 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 1 മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ശ്രേയസ് അയ്യർക്ക് കീഴിൽ 2-ാം പരമ്പരയും ഇന്ത്യക്ക് നഷ്ടമായി. അയർലൻഡിനോടും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. മലയാളി താരം സഞ്ജു സാംസണിനു പകരം വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ 15-ക്കാരന് മികവ് പുലർത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യക്കായി ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി എന്ന പ്രത്യേകത കൊണ്ടു മാത്രം ഓർമ്മിക്കപ്പെടുന്ന പരമ്പരയാണ് ഇത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിച്ചില്ല. പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ കോച്ച് VVS ലക്ഷ്മണാണ്. വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയ സ്വന്തമാക്കി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ഓസീസിന്റെ 7-ാം കിരീടനേട്ടം. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻപ്രിയിൽ ഫെറാരിയുടെ ചാൾസ് ലെക്ലർക്ക് ചാമ്പ്യനായി. സീസണിൽ ആദ്യമായാണ് ലെക്ലർക്ക് ചാമ്പ്യനാവുന്നത്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നുസ്ലോവയും ഫൈനലിൽ. വനിതാ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിതയെന്ന നേട്ടത്തിനുടമയായി വൃന്ദ റാഠി. ലോർഡ്സിൽ ഞായറാഴ്ച വനിതാ 2020 ലോകകപ്പ് ഫൈനലിലാണ് ജമൈക്കൻ സ്വദേശി ജാക്വിലിൻ വില്യംസിനൊപ്പം വൃന്ദ ഫീൽഡ് അമ്പയറായി കളി നിയന്ത്രിച്ചത്. നവി മുംബൈ സ്വദേശിനിയാണ് വൃന്ദ. അഫ്ഗാനിസ്ഥാൻ മുൻ പേസ് ബൌളർ ഷപൂർ സദ്രാൻ അന്തരിച്ചു. 38 വയസ്സായിരുന്നു. പ്രതിരോധശേഷി നശിക്കുന്ന രോഗത്തെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 2015 ഏകദിന ലോകകപ്പിൽ 4 വിക്കറ്റ് നേടി അഫ്ഗാന്റെ ആദ്യ ജയത്തിൽ നിർണായക പങ്കുവഹിച്ച കളിക്കാരനായിരുന്നു സദ്രാൻ.
3: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: ഗാനതരംഗം.
3: ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM പ്രിയ സംഗീത പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുറത്തിറങ്ങാതെ പോയെങ്കിലും സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ സ്നേഹ സാമ്രാജ്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. സിനിമ റിലീസ് ചെയ്യാനായില്ലെങ്കിലും അതിലെ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികളുടെ ഓർമ്മകളിൽ മായാതെ നിലകൊള്ളുന്നു. പ്രണയവും വിരഹവും പ്രതീക്ഷയും ആത്മീയതയും പ്രകൃതിയും മനോഹരമായി കോർത്തിണക്കിയ ഗാനങ്ങൾ ഓരോന്നും വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. അദ്വൈതാമൃത മന്ത്രം ചൊല്ലി എന്ന ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനതരംഗം ആരംഭിക്കുന്നു. സ്നേഹം രണ്ടു മനസ്സുകളെ മാത്രമല്ല രണ്ടാത്മാക്കളെ ഒന്നാക്കുന്ന അനുഭവമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികളാണ് ഈ ഗാനത്തിന്റെ പ്രത്യേകത. ഈ ഗാനം കേൾക്കാം.

ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും MM കീരവാണിയുമാണ്. ഷിബു ചക്രവർത്തിയുടേതാണ് വരികൾ. മനസ്സിനെ ശാന്തമാക്കുന്ന ഈണവും ചിന്തകളെ ഉണർത്തുന്ന വരികളും അതാണ് അദ്വൈതാമൃത മന്ത്രം ചൊല്ലി എന്ന ഗാനത്തിന്റെ സൗന്ദര്യം. സ്നേഹത്തെ ഒരു ആരാധനയായി ഉയർത്തിക്കാണിക്കുന്ന ഈ ഗാനം കേൾക്കുന്നവരുടെ മനസ്സിൽ ദീർഘനേരം തങ്ങി നിൽക്കും. ഇനി മഴയുടെ ഓർമ്മകളിലൂടെ പ്രണയത്തിന്റെ നനുത്ത അനുഭവം പകരുന്ന മറ്റൊരു മനോഹര ഗാനം, ഇന്നലെ പെയ്ത മഴത്തുള്ളികൾ എന്ന ഗാനം. മഴയെ സാക്ഷിയാക്കി വിരിയുന്ന ഓർമ്മകളും മനസ്സിൽ മായാതെ നിൽക്കുന്ന പ്രണയ നിമിഷങ്ങളും ഈ ഗാനത്തിന്റെ വരികളിൽ മനോഹരമായി വിരിയുന്നു. നമുക്ക് കേൾക്കാം. പി ജയചന്ദ്രനാണ് ആലപിച്ചത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് S ബാലകൃഷ്ണനാണ് സംഗീതമൊരുക്കിയത്.

മഴ എന്നും ഓർമ്മകളുടെ ഭാഷയാണ്. ചില മഴകൾ നമ്മെ നനയ്ക്കും, ചില മഴകൾ മനസ്സിനെ നനയ്ക്കും. ഇന്നലെ പെയ്ത മഴത്തുള്ളികൾ അത്തരമൊരു അനുഭവമാണ്. ഓരോ വരിയും പ്രണയത്തിന്റെ നിശബ്ദമായ ഓർമ്മകളെ തൊട്ടുണർത്തുന്നു. ഇനി കേൾക്കാൻ പോകുന്നത് വർണ്ണങ്ങളുടെ ഭാഷയിൽ സ്നേഹത്തെ വരച്ചു കാട്ടുന്ന മറ്റൊരു മനോഹര ഗാനമാണ്. മാനത്തെ മാരിവിൽ എന്നാരംഭിക്കുന്ന യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. മാരിവിൽ ഏഴ് നിറങ്ങളുടെ സംഗമമാണെങ്കിൽ ഈ ഗാനത്തിൽ സ്നേഹത്തിന്റെ അനേക ഭാവങ്ങളാണ് വിരിയുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഈ ഗാനം ആസ്വദിക്കാം.

സംഗീതവും ഒരുപോലെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഗാനം കേൾക്കുന്നവരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി കേൾക്കാൻ പോകുന്നത് മനസ്സിലെ പുതുനാമ്പുകൾക്ക് സംഗീതത്തിന്റെ തണൽ നൽകുന്ന ഒരു മധുര ഗാനം. മനസ്സിൻ തളിർ മരത്തിൽ പി ജയചന്ദ്രനും ചിത്രയുമാണ് ഗാനം ആലപിക്കുന്നത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വിരിയുമ്പോൾ മനസ്സെത്ര മനോഹരമാകുമെന്ന് ഈ ഗാനം ഓർമ്മിപ്പിക്കുന്നു. പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും പച്ചപ്പ് നിറഞ്ഞ ഈ ഗാനം കേൾക്കാം നമുക്ക്.

ഓരോ ഗാനവും ഓരോ അനുഭവങ്ങളാണ്. ചിലത് സന്തോഷിപ്പിക്കുന്നു, ചിലത് ചിന്തിപ്പിക്കുന്നു, ചിലത് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ തോന്നുന്നു. മനസ്സിൻ തളിർമരത്തിൽ അത്തരമൊരു ഗാനമാണ്. ഇനി പവിഴമുന്തിരി എന്നാരംഭിക്കുന്നതാണ്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് MM കീരവാണി സംഗീതമൊരുക്കിയ ഗാനം യേശുദാസ് ആലപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, പുറത്തിറങ്ങാതെ പോയ സ്നേഹസാമ്രാജ്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ സമാപിക്കുന്നു. ഇപ്പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലേശ്ശേരി. വീണ്ടും കേൾക്കാം മറ്റൊരു സിനിമയിലെ ഗാനങ്ങളുമായി. നന്ദി, നമസ്കാരം.

0: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് താരസ്വരം, 10 മണിക്ക് വളയം. ഇതിൽ നീലേശ്വരത്തെ സുമേഷിന്റെയും തൃശൂരിലെ സുബീഷിന്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ചാരുകസേര. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂലൈ 11, മിഥുനം 27, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂസിലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മോദിയെ സ്വീകരിച്ചു. പ്രതിരോധം, വ്യാപാരം, കായികം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുക ലക്ഷ്യമിട്ട് ലെക്സണുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. നഷ്ടപരിഹാരമടക്കമുള്ള തുക കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് എ കെ പ്രീതിയുമടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കള്ളാടി തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയായ ദിലീപ് ബിൽഗോണിന്റെ സർവേയർ രാകേഷ് ഗുച്ചൈദിയുടെ മൃതദേഹം വെള്ളിയാഴ്ച കണ്ടെത്തി. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത്

കേരളത്തിലെ രണ്ട് ഓഫീസുകളിലെ 900-ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്നും ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാനാവില്ലെന്നും ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപണം. 8 മാസം ബഹിരാകാശത്ത് ചെലവഴിക്കും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൽ CAG ഓഡിറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി. കോടതി തുറക്കുന്ന 13-ന് തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് 3 റിട്ട് ഹർജികൾ പരിഗണിക്കും. രാജ്യത്ത് കുട്ടികൾക്ക് സമൂഹമാധ്യമ വിലക്കേർപ്പെടുത്തുമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയൻ നടപടിയെ ഓസ്ട്രേലിയ ഇന്ത്യ ലീഡേഴ്സ് സമ്മിറ്റിൽ മോദി പ്രശംസിച്ചിരുന്നു. ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയാണെന്നും പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത്. 2003 മുതൽ 9 വർഷത്തോളം സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിരുന്നു വിജയൻ. ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനായി സ്ഥിരം ദൗത്യസംഘം വരുന്നു. ജില്ലാതലത്തിലും സബ് ഡിവിഷൻ തലത്തിലും പ്രത്യേക ദൗത്യസംഘങ്ങൾ രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ചാലോട് കുംഭം കുന്നുമ്മൽ മടപ്പുരക്ക് സമീപം കണ്ണൂർ മട്ടന്നൂർ അന്തസംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാത്രി 11:10 അപകടം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ലഭിച്ച പേഴ്സും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചവരിൽ ഒരാൾ അലവിൽ സ്വദേശി സിറാജിന്റെ മകൻ ഷാനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഷാന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG. ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൽജിയത്തെ 2-1 കീഴടക്കിയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ സെമിയിലെത്തിയത്. ഇന്ത്യൻ നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ ജി ജയേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. കളിക്കുന്നതിനിടെ വീണ് ചുണ്ടിന് മുറിവേറ്റ് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. എരമത്തെ ടി സൂരജിന്റെയും വിജിഷയുടെയും ഏകമകൻ ദേവാൻ ശൗരിയാണ് മരിച്ചത്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച കുട്ടിയാണിത്. ചികിത്സയ്ക്കിടെ പിഴവുണ്ടായെന്ന ആരോപണം ഉയർന്നിരുന്നു. ചുണ്ടിന് മുറിവേറ്റ കുട്ടിയെ ആദ്യം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിലായ കുട്ടിയെ അവിടെ നിന്ന് പിന്നീട് കണ്ണൂരിലേക്ക് മാറ്റുകയായിരുന്നു. മുറിവ് തുന്നുന്നതിന്റെ ഭാഗമായി അനസ്തീഷ്യ കൊടുത്തപ്പോൾ പിഴവുണ്ടായെന്നാണ് പരാതി. ഫോൺ നമ്പർ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ അനുവദിക്കുന്ന യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച നോട്ടീസിൽ മെറ്റയും ടെലഗ്രാമും മറുപടി നൽകി. വാട്സാപ്പ് പ്രഖ്യാപിച്ച യൂസർ നെയിം ഫീച്ചർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാതൃസ്ഥാപനമായ മെറ്റയ്ക്കെതിരെ സർക്കാർ നോട്ടീസ് അയച്ചത്. വിഷയത്തിന്റെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം. തുടർന്ന് സമാന യൂസർ നെയിം ഫീച്ചറുള്ള ടെലഗ്രാമിനും സർക്കാർ നോട്ടീസ് അയച്ചു. ഫീച്ചർ ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ തൽക്കാലം പുറത്തിറക്കില്ലെന്ന് മെറ്റ അറിയിച്ചിരുന്നു. സബ്സിഡിയുള്ള രാസവളം വാങ്ങാൻ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണമെന്ന നിർബന്ധം തൽക്കാലം ഒഴിവാക്കി. അതേസമയം ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ആപ്പിൽ ബുക്ക് ചെയ്യാൻ കർഷകർ ഓട്ടം തുടരുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കിട്ടാത്തതുമാണ് കർഷകരെ വലക്കുന്നത്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകി ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുടെ പേരിൽ നിരുപാധികം മാപ്പപേക്ഷിച്ച് കശുവണ്ടി വകുപ്പ് സെക്രട്ടറി K. ബിജു നൽകിയ സത്യവാങ്മൂലം

0: സമർപ്പിക്കണമെന്നും കോടതി തള്ളി. പ്രോസിക്യൂഷൻ രേഖകളടക്കം പരിശോധിച്ച് മനസ്സർപ്പിച്ചാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയതെന്ന് രണ്ടാം ഉത്തരവിൽ പറയുന്ന വിവരവും ഉൾപ്പെടുത്തി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉത്തരവിട്ടു. മാപ്പപേക്ഷ മാത്രം പോരെന്ന് വ്യക്തമാക്കിയാണ് നിർദ്ദേശം. ഇതനുസരിച്ച് കോടതി അലക്ഷ്യ ഹർജിയിൽ 15-ാം തീയതി ഉത്തരവിടുമെന്നും വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരൻ ഹസ്സാദ് ഭട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ച് മഹാരാഷ്ട്രയിൽ വ്യാപക പരിശോധന. മുംബൈ, താനെ, കുർള, ബാദ്ര, ജോഗേശ്വരി, നവി മുംബൈ, മീരാ റോഡ്, ഭയന്തർ, ഷാഗ്ലി, സത്താറ, ഛത്രപതി, സംഭാജി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് 112 പേരെ ചോദ്യം ചെയ്തു. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന അൺറിസർവ്ഡ് ടിക്കറ്റുകൾ പരിശോധനയ്ക്ക് കാണിക്കുമ്പോൾ യഥാർത്ഥ ഡിജിറ്റൽ പകർപ്പ് തന്നെ നൽകണമെന്ന് റെയിൽവേ മന്ത്രാലയം. ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, PDF, വാട്സപ്പ് സന്ദേശം എന്നിവയൊന്നും അംഗീകരിക്കില്ല. ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ഫോണിൽ തന്നെ ടിക്കറ്റ് കാണിക്കണം. സ്കൂൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങൾ താൽക്കാലിക ഫിറ്റ്നസ് നൽകിയതോടെ അധ്യാപകരും സ്കൂൾ ജീവനക്കാരും തൊഴിൽ ഭീഷണിയിൽ. പ്രൊഫഷണൽ ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ഈ സ്കൂളുകളിലെ അധ്യാപകർക്ക് ജൂലൈ 15 മുതലുള്ള ശമ്പളം നൽകാനാവില്ലെന്നും അധ്യാപകരെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ക്രമീകരിക്കാനുമാണ് നിർദ്ദേശം. ശബരിമലയിലേക്കുള്ള 7 പ്രധാന സംസ്ഥാന റോഡുകൾ ദേശീയപാതാ ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ തത്വത്തിൽ തീരുമാനമായി. റോഡുകൾ സംസ്ഥാനം നിർദ്ദേശിക്കും. ശുപാർശ നൽകിയാൽ ദേശീയപാതയാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചത്. PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തിങ്കളാഴ്ച മുതൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. ലഭിച്ച പരാതികളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരാതിക്കാരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കരൂർ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൽപ്പെട്ട 31 പേരെ സർക്കാർ ജോലിയിൽ നിയമിച്ചുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെള്ളിയാഴ്ച കൈമാറി. നിയമനത്തിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജോലി താൽക്കാലികമായിരിക്കുമെന്നും നിയമനം ജോലിയുടെ പരിഗണനയ്ക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ഈ വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ച ബജറ്റ് തീരുമാനം പ്രാബല്യത്തിലായി. ഇരുചക്രവാഹനങ്ങൾ, സ്വകാര്യ ആവശ്യത്തിനുള്ള ഓട്ടോറിക്ഷകൾ, ടാക്സി, ടൂറിസ്റ്റ് കാറുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിക്കും. 7 ലക്ഷം രൂപ മുതൽ ഇലക്ട്രിക് കാറുകൾ ലഭ്യമാണ്. ഒന്നിലേറെ ഭാര്യമാരുള്ളവർക്ക് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അസം ബജറ്റ്. ഒന്നിലേറെ ഭാര്യമാരുള്ള സർക്കാർ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും പറയുന്നു. അസം ധനമന്ത്രി ജയന്ത മല്ലബറുവ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ശ്രീകണ്ഠപുരം കക്കണ്ണൻപാറ കലാഗ്രാമത്തിന് സമീപം ചെങ്കൽ ഖനനത്തിനെതിരെ നാട്ടുകാർ തുടങ്ങിയ നിരാഹാര സമരം താൽക്കാലികമായി നിർത്തി. സജീവ് ജോസഫ് MLA ചെങ്കൽ ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ കലക്ടറുമായി ചർച്ച നടത്തുന്നതുവരെ ഖനനം നിർത്താമെന്ന ധാരണയായതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തടയണമെന്ന് G.സുധാകരൻ MLA. ഒരു പാർട്ടിയെയും ആശുപത്രി വളപ്പിൽ കയറ്റിക്കൂടെന്നും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ സുധാകരൻ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ മത്സരം 2:30 PM. മറ്റൊരു മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ 6:30 PM നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും. ചൈനയിലെ ഓർഡോസിൽ നടക്കുന്ന ഏഷ്യൻ U23 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 1 സ്വർണവും 1 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകൾ. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ഏക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 285 റൺസിന് പുറത്തായി. വിംബിൾഡൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ യാനിക് സിനറും ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ അലക്സാണ്ടർ സ്വരേവും ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999477683.

0: 8346 9447 371 836 8078502836
1: സുരേഷ് ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
2: വിജയ മാഷ ഏത്?
1: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
2: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
1: ഓ, നിങ്ങളൊരു കാര്യം.
2: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
1: ആ, ഓ, വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
2: പക്ഷേ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
1: സുരേഷേട്ടാ,
3: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
4: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
3: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
5: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന, സമാധാനായി.
3: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
6: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
4: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്.
6: ജയദേവാ,
3: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
7: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
6: ഗായത്രി,
5: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
3: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15.
8: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാളായ തിലകൻ സ്വാഭാവികമായ ഡയലോഗ് പ്രസന്റേഷനിലൂടെ തൻ്റെതായ അഭിനയ ശൈലിയുടെ ഉടമ. സുരേന്ദ്രനാഥ തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ 6 അഭിനയത്തിൻ്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ്. 1979 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. 3 നീണ്ട ചലച്ചിത്ര അഭിനയത്തിലൂടെ ജീവിതഗന്ധിയായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മലയാളത്തിൽ 300 സിനിമകളിൽ വേഷമിട്ടു. പത്തനംതിട്ടയിലെ ഐരൂർ പഞ്ചായത്തിലെ പ്ലാങ്കമണിൽ പാലപ്പുറത്ത് TS കേശവന്റെയും ദേവിയാനിയുടെയും മകനായി 1935 December 8 അദ്ദേഹത്തിൻ്റെ ജനനം. ആശാൻ പള്ളിക്കൂടം മണിക്കൽ, സെൻറ് ലൂയിസ് കത്തോലിക് സ്കൂൾ 4, കോട്ടയം MD സെമിനാരി സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1955 അഭിനയ ജീവിതം തുടരുന്നതിനായി കോളേജ് വിട്ടു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. കോളേജ് വിട്ട ശേഷം മുണ്ടക്കയം നാടക സമിതിക്ക് രൂപം കൊടുത്തു. 1966 KPSCയുടെ ഭാഗമായിരുന്ന തിലകൻ പിന്നീട് കൊല്ലം കാളിദാസ കേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത എന്നീ നാടക സംഘങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. തുടർന്ന് PJ ആന്റണിയുടെ രൂപം കൊടുത്ത നാടക സമിതിയിലും പ്രവർത്തിച്ചു. PJ ആന്റണിയുടെ മരണശേഷം ആ നാടക ട്രൂപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചു. ഇതിനിടയിൽ റേഡിയോ നാടകങ്ങൾക്കും തിലകൻ ശബ്ദം നൽകി. PJ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്നു പെരിയാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവക്ഷേത്രം എന്ന സിനിമയാണ്. 1 ദൈർഘ്യം മാത്രമുള്ള റോളായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. പിന്നീട് 1979 മുതലാണ് സിനിമയിൽ സജീവമായത്. KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയാണ് ആ അഭിനയയാത്രയുടെ തുടക്കം കുറിച്ചത്.
9: അപേക്ഷ കൊടുക്കാൻ താമസിക്കണ്ട, നീ എന്താ മുനിയെ കൂട്ട് പറഞ്ഞാടല്ലേ കേട്ടു, അവനത്ര മോശക്കാരനൊന്നുമല്ല.
1: 1982 KG ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച 2 നടനുള്ള അവാർഡ് തിലകൻ കരസ്ഥമാക്കി.
10: ഇനിയിപ്പോ 12 മണിക്കൂർ നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും?

0: ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്നൊരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വറക്കാൻ പോവാണ്. ഞാൻ എങ്ങോട്ട് വറക്കും?
1: ഞാനൊരു നടിയെ കൊണ്ട് തരാം വെക്കച്ച.
0: നല്ല നല്ലിപ്പുളിയായിരിക്കും.
1: ഏഹ് നല്ലിപ്പുളി ഒന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്, കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതി.
2: ഏറെ അവാർഡുകൾ തിലകനെ തേടിയെത്തി. 1990 പെരുന്തച്ഛൻ, 1994 സന്താന ഗോപാലം, ഗമനം,

0: രാജ്യം പത്മശ്രീ നൽകി തിലകിനെ ആദരിച്ചു. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ട് തവണയാണ് തിലകിന് ലഭിക്കാതെ പോയത്. 1986 ഇരകൾ, 1990 പെരുന്തച്ചൻ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഈ അവാർഡ് പരിഗണിക്കപ്പെട്ടിരുന്നത്. മലയാളത്തിൽ 300+ ചിത്രങ്ങളിൽ വേഷമിട്ട തിലകിനെ 1981 റിലീസായ കോലങ്ങളിലെ കള്ളുവർക്കി എന്ന കഥാപാത്രമാണ് കാമ്പുള്ള വേഷങ്ങളിലേക്ക് നയിച്ചത്.
1: ഇതിലൊന്ന് തിന്ന ആ പരവേഷം ഒന്ന് അടങ്ങട്ടെ. ഇന്നലെ തച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? നാളെ രാവിലെ തച്ചു കിട്ടാതെ ഊരി നിവർത്തിയില്ല.
2: എന്താണ് ആ ഗോപാല പറഞ്ഞ സമയത്ത് കൊടുക്കാത്തത്? നാളെ രാവിലെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കഴിഞ്ഞോടാ.
1: കഴിഞ്ഞു. ഉണ്ടായിരുന്ന 2 ഗ്ലാസ്സിലായിട്ട് ഞാൻ ഊറ്റിയില്ല.
3: ഒരാത്ത കടലപ്പിണ്ണാക്ക്.
2: കടലപ്പിണ്ണാക്ക് കൊടുക്കാനാണിപ്പ.
4: ഇനി നമുക്ക് അങ്ങ് ഷാപ്പിലോട്ട് പോവാം.
1: ആ നല്ലത്.

0: കവറടക്കം ചെയ്യുന്നു.
1: കാറിലങ്ങോട്ട് ഇറങ്ങാം.
0: എന്താ പറഞ്ഞു?
1: ഇട്ടിവരുടെ കാറിലങ്ങോട്ട് ഇറങ്ങാം. വർക്കിച്ചേരുന്ന പോലുള്ള മാന്യന്മാര് നടന്നു ചെന്ന് ഷാപ്പിൽ കയറുന്ന നാലുപേര് കണ്ട മോശമായി.
2: കൊറേ സമയമെടുക്കും.
0: സമയമെടുത്താലും ആയാ മതി,
2: സ്റ്റാർട്ട് ആകത്തില്ല. തള്ളണം.
0: കുറച്ചുകൂടെ സ്പീഡ് തള്ളു, സ്റ്റാർട്ട് ആകും. അവന്റെ അമ്മയുടെ ഒരു വണ്ടി വൈകി പോയില്ലായിരുന്നു,
2: രാത്രി ഇവിടെ തന്നെ കിടന്നു.
0: ആ നടക്കാൻ മതിയായിരുന്നു.
2: എഴുന്നേറ്റ് വീട്ടിൽ പോയി കിടക്കും വർക്ക് ചേട്ടാ.
0: ഇനിയിപ്പോ വീട്ടിലോട്ട് പോയിട്ടല്ലോ ചെയ്യാനാ. ഞാനും അക്കരയ്ക്കുണ്ട്. കാലത്തെ വയറ്റിലൊരു എരിച്ചില്, ഒരെണ്ണം ചെന്നെങ്കിൽ ശരിയാവും.
2: നീ പെണ്ണെ, നീ ആ മറിയുടെ മോളല്ലേ? വേഗം തന്നെ ശരിയാക്കാൻ പാടില്ല. മറിയുടെ മോളല്ലേ?
0: അതെ.
2: എടി പെണ്ണെ, നീ അങ്ങ് വളർന്നു പോയല്ലോടി. നിനക്കിപ്പോ എത്ര വയസ്സായി? നിനക്ക് എത്ര വയസ്സായെന്ന്
0: അതല്ലടാ വയലി, എനിക്ക് ഇവിടെ കണ്ടപ്പോ ഒരു ആശ.
2: നിനക്കറിയാമല്ലോ ഞാൻ ഒരുത്തിയൊക്കെ എത്തി. അവളെനിക്ക് ചേർന്നവളല്ലായിരുന്നു, അതുകൊണ്ട് അവളെ എനിക്ക് വന്നു.
0: ഇനി വേറെ ഒരുത്തിയൊക്കെ എത്തിയാ കൊള്ളാമെന്ന് എനിക്കൊരു ആശയുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ.
3: തിലകന് നാടകവുമായുള്ള ദീർഘകാല ബന്ധമുണ്ടായിരുന്നിട്ടും മലയാള സിനിമയിലേക്കുള്ള ചുവടുവെപ്പിന് ശേഷമാണ് തിലകൻ വീട്ടുപേരായി മാറിയത്. കിരീടം എന്ന സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ നാഴികക്കല്ലായിരുന്നു. ഈ സിനിമയിൽ സമൂഹമൊരു റൌഡിയാക്കി മാറ്റിയ മോഹൻലാൽ അവതരിപ്പിച്ച തന്റെ മകന്റെ ഗതി നിശബ്ദമായി നിരീക്ഷിക്കുന്ന നിസ്സഹനായ ഒരു പോലീസുകാരൻ

0: ഭരണിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെ ഇടറ.

0: സേതുമാധവന്റെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് സാർ. അയാൾ യോഗ്യനല്ല, അയാൾ ഒരു നോട്ടോറിയസ് ക്രിമിനലാണ്.
1: സ്ഫടികം, മൂന്നാം പക്കം, നമുക്ക് പാർക്കൻ മുന്തിരിത്തൊപ്പുകൾ, മൂക്കില രാജ്യം, ചെങ്കോൽ, രണ്ടാം ഭാവം എന്നിവയാണ് തിലകന്റെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നിരവധി കഥാപാത്രങ്ങളെയാണ് തിലകൻ അവതരിപ്പിച്ചത്. അച്ഛൻ മകൻ ജോഡികളെ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും ജനപ്രിയമായ വേഷങ്ങൾ മോഹൻലാലിനൊപ്പമായിരുന്നു. കിരീടം, സ്ഫടികം, നരസിംഹം, എവിടെ സ്വർഗാനുഭൂതി, പവിത്രം, ചെങ്കോൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സംഘം, ദി ട്രൂത്ത്, നമ്പർ വൺ, സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്, പല്ലാവൂർ ദേവനാരായണൻ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സന്ദേശം എന്നീ സിനിമകൾ ജയറാമിനൊപ്പം, മീനത്തിൽ താലികെട്ടിൽ ദിലീപിനൊപ്പം. ഏതാണ് തിലകിന്റെ ഏറ്റവും മികച്ച വേഷമെന്ന ചോദ്യത്തിന് ഒറ്റയുത്തരം ലഭിക്കില്ല. ഓരോ വേഷവും വ്യത്യസ്തമാക്കുകയും സിനിമയുടെ സിലബസിലേക്ക് എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു തിലകൻ. 1990 ശേഷം സിനിമ കണ്ടു തുടങ്ങിയ തലമുറയുടെ പ്രതിനിധികൾ ഓർത്തെടുക്കുന്ന തിലകന്റെ സിനിമകളാണ് സ്ഫടികം. ചാക്കോമാഷ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. 1995 പുറത്തിറങ്ങിയ സ്ഫടികം മലയാള വാണിജ്യ സിനിമയിലെ പൗരുഷത്തിന്റെ കൂടി ആഘോഷമായിരുന്നു. പിന്നീട് കേബിൾ ടെലിവിഷനിലും VCRലും സ്ഫടികം സൂപ്പർ ഹിറ്റായതോടെ മകനു പകരം 18-ാം വട്ട തെങ്ങിന് തടമെടുത്ത ചാക്കോമാഷ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയി. സ്ഫടികം പോലെ അത് തിളങ്ങുന്നുമുണ്ട്.
2: ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? കേട്ടോ ബാലു,
3: AX² + BX + C = 0, A = 0.
2: വെരി ഗുഡ്, എഴുതാകടാ. ബാലു ഇരിക്കുന്ന സ്ഥലം തുടച്ചു കൊടുക്ക്, നിനക്ക് പറ്റിയ പണിയതാ. വേഞ്ഞല്ലോ.

0: അധ്യാപകൻ തോന്നിയ സമയത്തല്ല ക്ലാസ്സിൽ വരേണ്ടത്.
1: ഞാൻ സാധാരണ താമസിക്കാറില്ലല്ലോ.
0: അതുകൊണ്ട് വാടാ ഇവിടെ. ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊല്ലപ്പെട്ടിയാക്കി നിനക്ക് ഇന്ന് മുതൽ ശിക്ഷ മണിയടി. അവിടെ നിന്ന് അടിച്ചു ഉപ്പുകല്ലേ നിന്നടിച്ചു.

0: ഉണ്ടാക്കാതെ മതി, ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ.
1: കണ്ടു പഠിക്കണമെന്ന് വെറുതെ കുത്തിരുന്ന് പഠിച്ചാൽ മാത്രം പോലെ.
2: മുട്ടുമണി ഉണ്ടാക്കി വെച്ച മാഷ കളിയാണ്. സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയതല്ലോടാണി. ഓടാ ക്ലാസ്സിൽ ഓടാ, പോയിടാലാം പോകാൻ.
0: എന്താ മാഷ ഈ കാണിച്ചത്?

0: ഒട്ടുമണി ഉണ്ടാക്കി കിടന്ന എഞ്ചിനീയർ ആവില്ല, ഇഞ്ചിനീയറേ ആവൂ. ഇതാ അവന്റെ പ്രൊട്രാക്ടർ സ്കെയിലും.
1: എന്റെ മാഷേ, അവന്റെ ഉള്ളിലുള്ള വാസനയുടെ ലക്ഷണങ്ങളാ ഇതൊക്കെ. നമ്മൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്?
0: നോ നോ, ഒരു കൊല്ലൻ തോമായല്ല എനിക്ക് ആവശ്യം. എന്നെ പോലെ ലോകം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. ഇത് കണ്ടോ, എട്ടിപ്പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റഡി ടേബിളാണോ ഇത്? എത്ര കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ട് വരാ മാഷെ നമ്മളൊക്കെ. തട്ടിമുട്ടി ജയിച്ചിട്ട് എന്ത് കാര്യം? ഇവൻ തോക്കണം എങ്കിലേ പഠിക്കൂ. രാവുണ്ണി മടിക്കണ്ട, അവന്റെ അപ്പനാ പറയുന്നത്.
2: ഇതെന്താ മാഷെ മുറ്റത്ത് തെങ്ങുക?

0: തനിക്കിപ്പോ തൃപ്തിയായല്ലോ. കൂട്ടുകാരന്റെ കൈവെള്ളയെ കുത്തിയച്ച് മൂന്നാട് വിട്ടില്ലേ? കാരണക്കാരൻ താനാ.
1: എനിക്കത് യാതൊരു മനസ്താപവുമില്ല.
0: താൻ അടിച്ചും പീഡിപ്പിച്ചും വീർപ്പുമുട്ടിച്ചും നാട് കടത്തിയവൻ നാളെ വലിയവനാകേണ്ട ഒരുത്തനാ. ഒരിക്കൽ താൻ അവന് വേണ്ടി കരയും. അവനെ കൊണ്ട് ബെഞ്ച് തുടപ്പിച്ച തൂവാല കൊണ്ട് താൻ ആ കണ്ണീരൊപ്പും.
1: രണ്ട് ദിവസം പട്ടിണി കിടക്കുമ്പോ താനെ ഇനി വരും. താൻ വിഷമിക്കണ്ട.
0: വിഷമം ഉണ്ടോ? മനഃപൂർവ്വം തോപ്പിച്ചാലേ മര്യാദയ്ക്കവൻ പഠിക്കൂന്നൊരു മണ്ട സിദ്ധാന്തം അടിച്ചേപ്പിച്ച് താൻ എന്നെ കൊണ്ട് എന്തിനത് ചെയ്യിച്ചു? അവൻ ആ ഉത്തര കടലാസ് കത്തിച്ചെന്റെ മുഖത്തെ കെറിഞ്ഞപ്പോ ഞാൻ ദഹിച്ചു പോയടോ. കടുവച്ചാക്കോ ഹെഡ്മാഷ് ആയിരിക്കുന്ന ഈ സ്കൂളിന്റെ പടി ഇനി ഞാൻ ചവിട്ടില്ല.
1: തിരിച്ചു വന്നു.
0: ആഗ്രഹിച്ചതല്ല, പിന്നെ തീരുമാനിച്ചു ഒരിക്കൽ വരണമെന്ന്. ഞാൻ കളങ്കപ്പെടുത്തിയ എന്റെ സ്കൂളിന് ഒരു നല്ല അധ്യാപികയെ സമ്മാനിക്കാൻ. എന്റെ മോള് തുളസി സി പി ആണ് ഹരിശ്രീ എഴുതിച്ചത്. അപ്പോ ഇവൾ ആദർശവതി ആയിരിക്കണമല്ലോ.
1: അവളെ മനസ്സിലായോ? എന്റെ ജാൻസി മോൾ.
0: ആ
1: ബി എസ് സിക്ക് സംസ്ഥാനത്തെ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും പത്രത്തിൽ വായിച്ചു കാണും രാവുണ്ണി. അവിടെ വിവാഹമാണ്. എന്റെ മരുമോൻ എഞ്ചിനീയറാ.
0: മകനോ?
1: മടങ്ങി വന്നു 14 വർഷം കഴിഞ്ഞ്. ഫലമില്ല, ഓട്ടക്കാലണ.
0: തല്ലിപ്പറിച്ച് കളഞ്ഞവൻ പിന്നെ എങ്ങനെയാകുമെന്ന് കരുതി?
1: നന്നായി വരുന്നവരുമുണ്ട്.
0: ആന ചവിട്ടിയാ ചാകാത്തവരുമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: അല്ല, കുപ്പായത്തിന്റെ കൈയെവിടെ?
1: വെട്ടി.
0: ആര്?
1: മകൻ. സാരമില്ല, കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. ദാ 18-ാം വട്ട തെങ്ങ് ചതിക്കില്ല. ഇത് കൽപ്പവൃക്ഷമാ. എന്നും ഞാനിതിന് വെള്ളം കോരും. എന്നും ഞാനിത് കണി കാണും.
0: കിഴക്കൻ കാറ്റടിച്ച് 18-ാം പട്ട തന്റെ നടുമ്പുറത്ത് വീഴരുത്.
1: എന്റെ പറമ്പിൽ നല്ല ഒന്നാം തരം കരിവീട്ടിയുണ്ട്. പിടിച്ചതലോട്ടം കെട്ടിക്കോളാം.

0: പൊന്നമ്മേ, സർ സി പിയുടെ പുതിയ കണ്ടുപിടുത്തം ചെകുത്താൻ.
1: അതേടാ, 1000 വട്ടം മനസ്സിലെഴുതി നോക്കി വേണോ വേണ്ടായോ എന്ന്. അതിനുശേഷമാണ് നിന്റെ നെറ്റിയിൽ ചെകുത്താൻ എഴുതിയത്. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ, വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട ആടുതോമ. അതല്ലാതെ എന്താടാ നിന്റെ ഡിഗ്രി? കണ്ട തട്ടും പുറത്ത് കയറി നിന്ന് ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ് അന്തസ്? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ, ഇരിക്കട്ടെ. നിനക്ക് പകരം ഇപ്പൊ എനിക്കൊരു മകനുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. ഞാൻ അവസാന ശ്വാസം വരെ അതിന് വെള്ളം കോരും. അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ടേ ഈ സർസിപ്പി മരിക്കൂ. പോകാൻ പറയണേ അവനോട്. അപ്പച്ചന്റെ സ്വപ്നങ്ങളും മുഴുവൻ ചവിട്ടിയരച്ച ചെകുത്താൻ അവൻ. ഇറങ്ങിപ്പോടാ പുറത്ത്.

0: ഇനി ഞാൻ വരും സെമിത്തേരിയിൽ നിങ്ങളുടെ കുഴി മണ്ണിടാൻ. ഈ പതിനെട്ടാം പട്ടയുടെ ചോട്ടി നാകട്ടെ മകന്റെ ഒരു പിടി മണ്ണ്.
1: മഞ്ജു വാര്യരുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നിന് പശ്ചാത്തലമായത് തിലകന്റെ തന്മയത്വമുള്ള നടേശൻ മുതലാളിയുടെ വേഷമാണ്. ശരത്കാലത്തിലേക്ക് കടക്കുമ്പോഴും കൂട്ടുവിടാത്ത കാമക്രോധ ലോഭവികാരങ്ങളുടെ സമന്വയമായിരുന്നു നടേശൻ. മുൻകാലങ്ങളിൽ തിലകൻ ചെയ്ത ഇരുണ്ട നിഴലുള്ള കഥാപാത്രങ്ങളുടെ തുടർച്ചയായി കൂടി കണ്ണെഴുതി പൊട്ടുന്തൊട്ടിലെ വേഷത്തെ കാണാം.
2: എന്റെ മകൻ ഒരുത്തനെ പട്ടാപ്പകല് വെട്ടിക്കൊന്നു എന്നുള്ള സത്യം, സർക്കാർ ശമ്പളം തന്ന് പോലീസിനെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ അകത്താക്കാനാ. സാറത് ചെയ്തില്ല, അവനല്ല കൊന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ജോലി ചെയ്തത് എനിക്ക് വേണ്ടിയാ, അതിന് എന്നാ ശമ്പളം വേണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ശരിയാണേ, സാർ എത്ര വേണമെന്നും പറഞ്ഞു.
3: അല്ല, അത്
2: ഒന്നും രണ്ടും അല്ല സാറ് ചോദിച്ചത്, 5 ലക്ഷമാ. ഞാൻ ഒന്നും പറയാതെ എടുത്തു തന്നു അല്ലേ?
3: അതെ.
2: സാർ അത് മുഴുവൻ എടുത്തു എന്ന് ഞാൻ പറയല, മേലോട്ടും താഴോട്ടും ഒക്കെ വീതം കൊടുക്കണമല്ലോ. അതുപോലെ എന്റെ കാര്യവും, ഈ 5 ലക്ഷം കൊണ്ട് സംഗതി തീരില്ലല്ലോ. ഇവിടം തൊട്ടങ്ങ് തലസ്ഥാനം വരെ കൊടുത്തു, പിന്നെ സാക്ഷി മാറ്റി പറഞ്ഞ അവന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തു. അങ്ങനെ മൊത്തം ഒരു 40-45 ലക്ഷം. ഒരാളെ കൊന്നിട്ട് രക്ഷപ്പെടാൻ 40-45 ലക്ഷം മതി എന്ന് പറഞ്ഞത് കുറവാണ്, ഞാൻ സമ്മതിച്ചു. സാർ അതിൽ ഒതുക്കി തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ചാക്കോ വധക്കേസിലെ ഒന്നാം പ്രതി ഉത്തമനെ കോടതി വെറുതെ വിട്ടു. അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം കറക്റ്റ്.
3: അല്ല, ഇനിയും ഈ കാര്യങ്ങളൊക്കെ
2: നേരെ വാ നേരെ പോ, അതാണ് എന്റെ കച്ചവടത്തിന്റെ ഒരു രീതി. മകനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഞാനത് ചെയ്തത്. പണ്ട് കര കാണാൻ മേലാതെ കായല് നീണ്ട് പരന്ന് കിടന്നപ്പോ ഇവിടെ വന്നവനാ ഞാൻ. ഒരു മേല്ലാസം പോലും ഇല്ലാതെ ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വെതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായലെന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി. അത് കളഞ്ഞു കുളിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ഇടപാടിൽ ഇന്ന് വരെ സത്യസന്ധമായി തന്നെ ഞാൻ എല്ലാം ചെയ്തു അല്ലേ?
3: ചെയ്തു.
2: പക്ഷേ താനത് ചെയ്തില്ല. ഇതിന്റെ പേരും പറഞ്ഞ് താൻ വീണ്ടും വീണ്ടും കാശ് വാങ്ങി. എന്നും നടേശം മുതലാളിയെ ഊറ്റാവെന്ന് വിചാരിച്ചു. എന്റെ സന്തതിയെ താൻ കയ്യിലെടുത്തു. ഞങ്ങൾ തമ്മിലുള്ള ഈർച്ച താൻ മുതലാക്കി. കൊള്ളാം, പോലീസ് ബുദ്ധി.
3: അല്ല, അത്
2: തന്റെ കൊണ്ട് സ്വന്തം മോനെ കൊല്ലിച്ച് അടങ്ങു താൻ അല്ലേ
3: മുതലാളി? അത് ഉത്തമൻ.
2: എനിക്കറിയാം, തനിക്ക് കിട്ടുന്നത് ഇപ്പാദി അവനാ. അഭ്യാസം നടക്കില്ലടോ. അരിവാള് പിടിച്ച കയ്യായത്, തണ്ടു ഇലയറിയാതെ കതിര് കൊയ്യാൻ മിടുക്കന അരിവാള്. അല്ല മുറിച്ച താൻ പോലും അറിയാതെ തന്റെ കഴുത്ത് കൊയ്തുകളെ ഞാൻ.
1: മികച്ച നടനുള്ള പുരസ്കാരം തിലകന്റെ കൈകളിലെത്തിച്ച വേഷം തിലകന് മാത്രം സാധ്യമാകുന്നതെന്ന് പലരും വിലയിരുത്തുകയും ഒരു കാവ്യനീതി പോലെ തിലകന്റെ തന്നെ വിശേഷണമാകുകയും ചെയ്ത പെരുന്തച്ചൻ സ്വിറ്റ്സർലാൻഡിലെ ലൊക്കാർണോ ചലച്ചിത്രോത്സവത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമ.
4: വല്ലാത്തൊരു കാറ്റ്,
2: ഉറ്റൻ കാറ്റിന്റെ മാത്രമല്ല കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല. അത് തന്നെ
4: അമ്പലത്തുനിന്ന് തൊഴുത് വരുന്നവർക്ക് കടവത്തേക്ക് ഇറങ്ങാൻ വഴി കണ്ടോട്ടെ എന്ന് വെച്ചു. കാറ്റ് സമ്മതിക്കണ്ടേ?
2: സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ചങ്ങലവട്ട കടാതെ നോക്കിക്കോളൂ. ആ ഇനി കത്തിക്കാം, തെക്കൻ കാറ്റ് കേടില്ല. തുലാക്കാറ്റ് വരുമ്പോ ആ അത് നമുക്ക് അപ്പൊ നോക്കാം. കല്ല് അരക്കോൽ താഴ്ത്തി കുഴിച്ചിടാൻ പറയണം, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ.
4: തിരുമേനി എവിടുത്തെയാണെന്ന് മനസ്സിലായില്ല.
2: ഓ, ഇതൊരു ക്ഷേത്രം മണിക്ക് ദീക്ഷ വരിച്ചതാണ്, തിരുമേനിയല്ല ആശാരിയാണ്.
4: ആശാരി കാറ്റ് മറച്ചത് ഒരു അത്ഭുതാണേ.
2: കുറച്ച് ദൂരെയാണ്, പുളിയന്നൂർ എന്ന് പറയും.
4: ആ മനസ്സിലായി, അങ്ങനെ വരട്ടെ. ആഹാരത്തിന് അങ്ങോട്ട് വാര്യത്തേക്ക് വരാം. അടുത്താണ്.
1: അതുപോലെ തന്നെ സമ്പൂർണ്ണ കോമഡി ചിത്രമായ മൂക്കില്ല രാജ്യത്തും അദ്ദേഹം തിളങ്ങി. ജഗദീഷ് ശ്രീകുമാറും തിലകനും മത്സരിച്ച് അഭിനയിച്ച സിനിമ ഹാസ്യം എന്ന മാധ്യമത്തിന്റെ ഏറ്റവും നല്ല പ്രകാശനങ്ങളിലൊന്നാണ് ഈ സിനിമ. പത്മരാജന്റെ സംവിധാനത്തിൽ തിലകന്റെ ഹൃദയം തൊടുന്ന അഭിനയം, ജയറാമും മറ്റ് കഥാപാത്രങ്ങളും മൂന്നാം പക്കത്തിൽ മേമ്പൊടി മാത്രമാണ്. ആദ്യമദ്യാന്തം തിലകനാണ് മൂന്നാം പക്കത്തിന്റെ ജീവൻ. ക്ലാസിക്കായി മാറിയ സിനിമയും വേഷവും.
2: ഇനി ഒരാൾ ഇവിടെ
5: വന്നില്ല.
2: ഇവിടെ നിന്നോട്ടെ. ഇന്നലെ ഇയാളെ വിട്ട് എഴുതിച്ചതാ? നിക്കില്ല, ഇരുമ്പ് ഷീറ്റല്ലേ. കടൽക്കരയിൽ എങ്ങനെ ഇരുമ്പ് നിൽക്കുന്നേ? എന്നാലും നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. ചിലപ്പോ ഒരു തെര വന്ന് ഈ ബോർഡ് തന്നെ അങ്ങ് അടിച്ചോണ്ട് പോവാനും മതി. പിന്നെന്താ?
6: കണ്ടു കണ്ടു, ഞാൻ കണ്ടു. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് അതേ സ്ഥാനത്ത്.
7: ഉറപ്പാണോ?
6: ഞാൻ കണ്ടതല്ലയോ, അതിൽ കൂടുതൽ ഇനി എന്താ ഉറപ്പ് വേണ്ടത്? അയ്യോ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
7: ഞാൻ വിചാരിച്ചു,
6: ഞാൻ വിചാരിച്ചു.
8: ഹലോ ഹലോ
2: മോളെ, മോളാണോ?
8: അതെ മാവ.
2: മോളെ, ഡോക്ടർ ഇല്ലേ അവിടെ?
8: പുറത്തു പോയിരിക്കുന്നു. എന്താ മാവ?
2: മോളെ, എനിക്കൊരു എനിക്കൊരു മോളെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ടല്ലോ അല്ലേ? ഹലോ,
8: കിട്ടിയോ?
1: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച തിലകൻ മികച്ച ഒരു നടൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ആ നെഗറ്റീവ് കഥാപാത്രം എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുള്ളതാണ്.
2: ഇത് സോഫിയ കൊള്ളാനേ?
9: അല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്.

0: ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു.
1: ഏത് കാർഡ്?
0: അവര് സോഫിയ ഇന്റർവ്യൂ വിളിച്ചോണ്ട് അയച്ച കാർഡ്.
1: ആ ഏതാണ്ടെന്ന് കണ്ടു.
0: എന്നിട്ടുണ്ട് അവളെ കാണിക്കാഞ്ഞത്?
1: കാണിച്ച ഉടനെ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു തുടങ്ങും.
0: കൊണ്ടുപോണം, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ കൊണ്ടുപോകും.
1: അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും.
0: അത് പോയാലും അറിയാൻ പറ്റൂ.
1: കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ.
0: ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി, എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും സെലക്ട് ചെയ്യാ, അങ്ങനെയാണ് പതിവ്.
1: ഡേറ്റ് കഴിഞ്ഞില്ലേ?
0: നിങ്ങൾക്ക് അങ്ങനെ പറയാം, അവളിന്ന് ഒരുപാട് കരഞ്ഞു.
1: എന്തിനാ? കളക്ടർ ഉദ്യോഗം മറ്റോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ. അറ്റൻഡർ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിനക്കറിയോ?
0: എന്ത് ജോലി ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ?
1: എല്ലാ ജോലിയും ഒരുപോലെ അല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ആഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര കിട്ടാൻ എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്.
0: പത്താം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാടാരി അപ്ലൈ ചെയ്യാൻ ഒക്കുന്നത്?
2: എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ച.
1: അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഇപ്പൊ ജീവിക്കണ്ട, ഞാൻ ഉള്ളപ്പോ നടക്കില്ല.
2: വേണ്ട, എന്നും ഞാനിവിടെ ഇങ്ങനെ.
0: ഇനി അവസരം വരുമല്ലോ.
2: അവസരം
1: എന്നാണ് നോക്കുന്നത്? കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പകരം ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്ത മറ്റാക്കി എടുക്കണോ? നീയാ ഇവിടെ കൂടെ ഇല്ലാതാക്കുന്നത്? എങ്ങനെ തരക്കേടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനോട് പറഞ്ഞുവിടാൻ

0: കണ്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുമ്പോ അവക്ക് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിട്ടാ മതി. പല ദൂപ്പുകാരിയായിട്ടോ അച്ഛൻഡറായിട്ടോ ആയായിട്ടോ വല്ലവന്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ലേ അടി മോളെ, എലിസബത്ത്, എലിസബത്ത്, ഇങ്ങോട്ടൊന്ന് വന്നേടി.
1: വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവെ ഹൃദയാഘാതത്തെ തുടർന്ന് 77-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ഏത് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും തിലകന്റെ സിനിമ ഒന്നു തന്നെ വേറിട്ടതാണ്. എല്ലാവരുടെ മനസ്സുകളിലും ഇന്നും തിലകന്റെ സ്ഥാനം ഒരു പിടി മുന്നിൽ തന്നെ. അദ്ദേഹത്തിന്റെ സിനിമയും അദ്ദേഹത്തിന്റെ ശബ്ദവും ഒരാൾക്കും മറക്കാൻ കഴിയില്ല. ഇന്നത്തെ താരസ്വരത്തിൽ തിലകന്റെ വിശേഷങ്ങളായിരുന്നു ഇത്രയും സമയം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
3: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanit.
4: Phone 9496-420-880.
3: 811-933-600.
4: CM Vistara.
3: CM Vistara, Nilluni.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: വളയം

0: റേഡിയോ മലബാറിന്റെ വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ കൊട്ടിയൂരാണുള്ളത്. കൊട്ടിയൂരിൽ പാർക്കിംഗ് പ്ലേസിൽ ഇങ്ങനെ നിരവധി വാഹനങ്ങളിലിടയിലൂടെയുള്ള യാത്രയാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം ചേട്ടാ. നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: എന്റെ പേര് സുമേഷ് എന്നാണ്. നീലേശ്വരം കോട്ടപ്പുറം എന്ന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ ടാക്സി ഡ്രൈവറാണ്.
0: എത്ര വർഷം ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ട്?
1: ഞാനിപ്പം ടാക്സി ഫീൽഡില് 2013 മുതലുണ്ട്.
0: 2013 മുതലുണ്ട്. ആദ്യം ഈ ഒരു വാഹനത്തെ തന്നെയാണോ തുടക്കം? അല്ലെങ്കിൽ
1: അല്ല, ചെറിയൊരു വാഹനത്തിലായിരുന്നു. ഇന്നോവ ആയിരുന്നു ആദ്യം എന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രാവലറാണ്. ട്രാവലർ ഇന്നോവ ഉണ്ട്.
0: എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതം വലിയ തട്ടുമുട്ടി പോകുന്നു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു.
0: കാരണം ഇപ്പൊ ഒരു സീസൺ ടൈം ആണല്ലോ അല്ലേ?
1: ഇപ്പൊ ഒരു ഇപ്പൊ ഇത് കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവത്തോടു കൂടി നമ്മള് സീസൺ അങ്ങനെ അവസാനിക്കാൻ
0: പോവുകയായിരുന്നു.
1: ജൂലൈയില് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓട്ടവും കാര്യമൊന്നും ഉണ്ടാവില്ല.
0: അപ്പൊ ഇത് ഇവിടെ എത്രാമത്തെ തവണയാണ് ഇപ്പൊ വന്നത്?
1: അങ്ങനെ പറയാൻ ഓർമ്മയിലില്ല. നേരത്തെ വരുന്നുണ്ട്.
0: അല്ല, ഈ ഒരു വർഷം ഈ ഒരു ഉത്സവം തുടങ്ങിയിട്ട്
1: ആദ്യമായിട്ടാണ്?
0: എത്ര പേരായിട്ടാണ് വന്നത് ഇന്ന്?
1: ഇന്നിപ്പം 10 പേരേ ഉള്ളൂ.
0: അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണോ? അല്ലെങ്കിൽ
1: എല്ലാരും വീടിനടുത്തുള്ള ആൾക്കാരിലാണ്. ഒരു കൂട്ടായ്മയായിട്ട് വരുന്നത്, കുടുംബശ്രീ അങ്ങനെയുള്ള ആൾക്കാരിലാണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ 2013 മുതൽ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓർത്തു വെക്കാൻ പറ്റിയ രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ?
1: അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാല്, ഇപ്പോ ഞാൻ നമ്മളെ കൂർഗ് മടിക്കേരി പോയി വരുമ്പോ നമ്മള് ഭാഗമണ്ഡല വഴി ഇറങ്ങും. പാണത്തൂർ വരുന്ന വഴി ഒരു വളവ് തിരിഞ്ഞ് പെട്ടെന്ന് വലിയൊരു ആന. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, നമ്മുടെ കഥയെല്ലാം കഴിഞ്ഞു തന്നെ വിചാരിച്ചു. കാരണം അതിങ്ങനെ ഇളകി നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതെന്തോ പനയെന്തോ എത്താൻ വേണ്ടി തിരിഞ്ഞു നിന്നപ്പോ ആ ഗ്യാപ്പിൽ കൂടി ഒക്കെ രക്ഷപ്പെടാൻ പറ്റി. അതോടൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത എന്റെ ഡ്രൈവിംഗ് ഫീൽഡിൽ ഒരു അനുഭവം തന്നത്.
0: അത് എത്ര മണിക്കായിരുന്നു ഈ ഒരു സംഭവം?
1: അതൊരു രാത്രി 12 മണി 1 മണി ആ സമയത്താണ്.
0: അന്ന് മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നോ?
1: ഓ, എല്ലാരും ഉണ്ടായിരുന്നു. വണ്ടിയിൽ മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാരും പേടിച്ചുപോയി. പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്ന വിചാരിച്ചതല്ല. റിവേഴ്സ് എടുത്ത് പോലും നടക്കൂല. അത് ചെറിയൊരു റോഡാണ്. ചെറിയ വളവും തിരുവല്ലൂർ റോഡാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്.
0: ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഡ്രൈവർമാർക്ക് അല്ലെ?
1: മറക്കാൻ പറ്റാത്തൊരു അനുഭവം അതാണ്. ഇന്നും മനസ്സിന് പോവാത്തൊരു അനുഭവം. പെട്ടെന്ന്
0: എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ചു പോയി.
1: കാരണം അടുത്തെത്തിപ്പോയി, തൊട്ട് മുന്നിലെത്തിപ്പോയി. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആന എന്തോ നമ്മളെ കണ്ടിട്ട് തിരിഞ്ഞതാണോ എന്നാ അറിയില്ല. പെട്ടെന്ന് എന്തോ സൈഡിലേക്ക് എന്തോ വലിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോ ആ ഗ്യാപ്പിലെ കൂടി രക്ഷപ്പെടാൻ പറ്റി.
0: ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ ഈ ഒഴിവു സമയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒഴിവു സമയങ്ങൾ എങ്ങനെയാണ് നിങ്ങളത്?
1: ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഒഴിവു സമയമില്ല. ഞാനിപ്പം 108 ആംബുലൻസിലും കൂടി പോകുന്നുണ്ട്. അതിൽ 13 ദിവസം അതിൽ പോകണം. പിന്നെ മിച്ചുള്ള ദിവസമാണ്. പിന്നെ ഞാനില്ലെങ്കിലും എന്റെ കൂട്ടുകാരന്മാരുണ്ട്, രണ്ടാൾ, അവര് പോകും ഞാനില്ലാത്ത ദിവസങ്ങൾ.
0: അപ്പൊ ഈ ആംബുലൻസിലൊക്കെ പോവാന്ന് പറയുമ്പോൾ അത്രയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വാഹനമാണ്. അപ്പോ അത്രയേറെ വേഗതയിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം അതെങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അതൊന്ന് പറയാവോ?
1: അത് പറയുമ്പോ ഇപ്പൊ എങ്ങനെയാലും വേഗത്തിൽ പോയി പോകും. നമ്മളിപ്പോ പേഷ്യൻസിന്റെ നില കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികളിലാകുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിനൊരു ധൈര്യം കിട്ടുക. കാരണം പെട്ടെന്ന് എത്തിക്കാന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും കുട്ടികളെ കാണുമ്പോൾ. ചെറിയ കുട്ടികളിലും ഉണ്ടാവും, ചിലപ്പം ഈ ജനിച്ച പാടുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും. അന്നേരം പിന്നെ ഒന്നും നോക്കൂല, അതൊരു പോയി പോകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഓടിപ്പോകും.
0: പക്ഷെ എങ്ങനെയാണ് നമ്മൾ അത്രയും വേഗത്തിൽ പോകുമ്പോൾ മുന്നിലുള്ള വാഹനങ്ങൾ മാറിത്തരുന്നുള്ള വിശ്വാസം?
1: തീർച്ചയായും നമ്മളൊരു വിശ്വാസമാണ്. അത് ഇതുവരെ തെറ്റിയിട്ടില്ല. മുന്നിലുള്ള ആൾക്കാരെല്ലാം മാറിത്തരും. ഇപ്പം കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇപ്പം കുറച്ചുകൂടി ആൾക്കാർ ഈ ഗ്ലാസ് കയറ്റി എ സിയിലിട്ട് പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ സയറിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൈഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ ഇപ്പോഴത്തെ. ഇപ്പം പുതിയ റോഡെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല.
0: റോഡ് ഒരുപാട് വികസിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രയുടെ വേഗതയും കൂടും.
1: യാത്രയുടെ വേഗതയും കൂടും. പിന്നെ നമുക്ക് ഹോസ്പിറ്റലത്തിന്റെ ടൈമിൽ ഇപ്പൊ കുറഞ്ഞു. സാധാരണ നമുക്ക് ചെറുത്തൂർ കാഞ്ഞങ്ങാടെന്നെല്ലാം പെരിയാർ എത്തുന്നതിനേക്കാൾ എത്രയോ സമയം ഇപ്പൊ കുറഞ്ഞു കിട്ടി. കാരണം ഒരുപാട് റോഡ് ഓക്കെ ആയല്ലോ ഇപ്പൊ നമ്മളെ ഏരിയയിലെല്ലാം. അതുകൊണ്ട് കുറെയെല്ലാം ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, പിന്നെ എന്റെ മകനുണ്ട്, 3 വയസ്സുള്ള ഒരു മകനുണ്ട്. പിന്നെ ചേട്ടൻ ചേച്ചിണ്ട്. അവർ രണ്ടാൾ കല്യാണം കഴിച്ചു. ചേട്ടൻ വേറെ വീടാക്കി.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും.
1: അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്. വൈഫിന്റെ പേര് തൃഷ. മകന്റെ പേര് റയാൻഷ്. ചേട്ടന്റെ പേര് തമ്പ എന്നാണ്. പിന്നെ ചേച്ചിയുടെ പേര് സുഷമ.
0: അപ്പൊ സന്തുഷ്ട കുടുംബം.
1: സന്തുഷ്ട കുടുംബം.
0: ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടിക്കടി പെട്രോൾ ഡീസൽ വില വർധന, അതുപോലെ തന്നെ വാഹനത്തിന്റെ മെയിന്റനൻസിന്റെ ഒരു വില വർധന, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖല എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്ത് കൊണ്ടുപോകുന്നത്? അതിന് മാത്രമുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് ഇപ്പം ലഭിക്കുന്നുണ്ടോ? പണ്ടൊക്കെ പറയുന്നേക്കാം ഒരു വാഹനം ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ കഴിയുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് സ്പെയർ പാർട്സിന്റെ വിലകൾ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. പിന്നെ ഡീസലിന്റെ വില പിന്നെ പറയണ്ടല്ലോ, ഇപ്പം അടുത്ത് തന്നെ 10-12 രൂപ കൂടി എന്നാ പറയുന്നത്. അതെല്ലാം കൂടി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഈ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അറിഞ്ഞു തരും, ചില ആൾക്കാർ അറിഞ്ഞ് നമ്മൾ വാടക പറയുന്നതിൽ കൂടുതൽ തരും, ചില ആൾക്കാർ നമ്മൾ പറയുന്നതിൽ വാടക എങ്ങനെ 1-2 കുറക്കാനേ നോക്കും. അത് ശരിക്കും നമുക്ക് ബാധിക്കും. പിന്നെ നമ്മളൊരു ഓട്ടം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് വർഷത്തിനൊന്നും എടുക്കില്ല.
0: ഈ ജോലി തിരക്കിനിടക്കൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ, അത് ഒഴിവ് സമയം. അതിപ്പം നിങ്ങൾ ഇപ്പം പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. അപ്പൊ ഈ ഒരു സമയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയും നേരം യാത്രക്കാർ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയങ്ങളിൽ എന്തൊക്കെയാണ് ഒരു ഹോബി എന്ന് പറയുന്നത്?
1: ഹോബി എന്ന് പറയാ കൂടുതൽ സമയം വൈഫ് വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വൈഫ് കൂടുതൽ സമയം വിളിച്ചു അവനെ അങ്ങനെ സംസാരിച്ചു പോകും. എല്ലാം തന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവും, അടുത്ത് വണ്ടി കൊണ്ട് വന്ന് അവരെ കൂടെ ഇരിക്കും. അങ്ങനെ കുറെ സമയം പോകും. ഇല്ല ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ എന്നൊക്കെ സിനിമയോ അങ്ങനെ പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ ഇരുന്ന സമയങ്ങളിൽ
0: ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ സിനിമകളിൽ പ്രത്യേകിച്ച് നടീനടന്മാരെങ്ങനെങ്കിലും ഇങ്ങനെ ഫാനായിട്ട് എങ്ങനെ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടോ?
1: അങ്ങനെ പറഞ്ഞാൽ ലാലേട്ടനാണ് കൂടുതൽ ഇഷ്ടം. നടിയായിട്ട് അങ്ങനെ ആരെങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം.
0: ലാലേട്ടന്റെ പുതിയ സിനിമ കണ്ടോ?
1: ഇല്ല, കണ്ടില്ല. പോവാൻ സമയം കിട്ടില്ല സത്യം പറഞ്ഞാല്.
0: ഈ ഒരു സീസൺ തിരക്കായത് കാരണം
1: പോവാൻ സമയം കിട്ടില്ല.
0: എങ്ങനെയാ സിനിമക്ക് പോകുമ്പോഴെങ്ങനെയാ, ഫാമിലി ഒക്കെ ആയിട്ടാണോ പോകാറ്?
1: ഫാമിലി ആയിട്ടും പോകും, അഥവാ കൂട്ടുകാർ പോകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ കൂടെ രണ്ടാമതും പോകും. അങ്ങനെ അങ്ങനെയാണ് പോകും.
0: അവിടെയുള്ള ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ഏതാ?
1: നമ്മള് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് മൾട്ടിപ്ലക്സ് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. നീലേശ്വരത്ത് 5 തിയേറ്റർ എന്തോ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു തിയേറ്റർ പോലും ഇല്ല നീലേശ്വരത്ത്.
0: കാരണം ഇപ്പൊ എല്ലാ സ്ഥലത്തും റിലീസിംഗ് ആണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എ ക്ലാസ്സിൽ ഓടിയ സിനിമ പിന്നീട് ബി ക്ലാസ്സിലെത്തി മെല്ലെ മെല്ലെയാണ് നമുക്ക് ആ ഒരു സിനിമ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പം എല്ലാ മേഖലയിലും ഒന്നിച്ചാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പെട്ടെന്ന് ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ നിന്നും മാറിയിട്ട് പോകും. മാത്രമല്ല ഇപ്പൊ OTT എന്നൊരു വിഭാഗം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ സിനിമകളൊക്കെ കാണാനുള്ള സൗകര്യം മൊബൈലിൽ തന്നെ കിട്ടുന്നത് കാരണം അങ്ങനെ ആ ഒരു പരിഭവം നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് OTT വഴിയുള്ള സിനിമയാണോ കൂടുതലും കാണാറ്? ഇങ്ങനെ മൊബൈലിലൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
1: മൊബൈലിൽ കാണാൻ സമയം കാണാൻ പറ്റാത്ത സിനിമകൾ മൊബൈലിൽ തന്നെയാണ് കാണുക. കൂടുതലും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കും. ചില സമയത്ത് പറ്റൂല, എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണും.
0: അപ്പൊ പാട്ടൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എത്തരം പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കാറ്?
1: കൂടുതൽ എനിക്കിഷ്ടം കുറച്ചൊരു 90s സോങ് അല്ലാണ്, 80s 90s സോങ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് എല്ലാതരം പാട്ടുകൾ കേട്ടാലേ പറ്റും. കാരണം യാത്രക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് കൂടുതലും വെക്കുക. അപ്പൊ എല്ലാതരം പാട്ടുകളും കേൾക്കും. ഇപ്പൊ കൂടുതൽ എനിക്ക് പ്രിയം തോന്നാറ് 80s 90s സോങ്ങോട് കൂടിയാണ്.
0: ഇപ്പൊ നിരവധി വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂട്ടി പോലുള്ള വാഹനങ്ങൾ. അപ്പൊ അവരിങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യാത്രയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ടോ? കാരണം അവര് പെട്ടെന്ന് സൈഡ് തരാതെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ തരാതെയോ പെട്ടെന്ന് വെട്ടിച്ച് മുന്നിലേക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഇഷ്ടംപോലെ ഉണ്ട്. മുന്നേ സ്ത്രീകളായിരുന്നു ഒരു പ്രശ്നം. ഇപ്പൊ സ്ത്രീകളിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ വണ്ടി ഓട്ടാൻ ശീലിച്ചു തുടങ്ങി. കൂടുതലിപ്പം പ്രായമായ ആൾക്കാർ വണ്ടി എടുത്ത് വരുമ്പോഴാണ് അവർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പം എന്നാ ഇൻഡിക്കേറ്റർ ഇടാതായിരിക്കും തിരിഞ്ഞ് വരിക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിക്കും. ഞാൻ കൂടുതലും അങ്ങനെ എന്തെങ്കിലും സ്കൂട്ടികളുണ്ടെങ്കിൽ കുറച്ച് അകലം പാലിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇവരെന്താ ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ നേരത്തെ പറഞ്ഞാലും നിരവധി വാഹനങ്ങൾ ഇപ്പം പുതുതലമുറയുടെ വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അവരോടായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം റാഷ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്?
1: കൂടുതൽ നമ്മൾ സമയം ഒരുപാട് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ച് പായുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. കാരണം നമ്മൾ എത്ര സ്പീഡ് പോയാലും കൂടി പോലെ 5 മിനിറ്റ് ഗ്യാപ്പേ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പിന് വേണ്ടി നമ്മളെ കൈകാലുകളോ ജീവൻ അടക്കം പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടും മെല്ലെയും പോകുന്നതാണ് ഏറ്റവും സേഫ്. കാരണം നമ്മളെ വീട്ടിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മകനായിരിക്കാം, ഭാര്യയായിരിക്കാം, അമ്മയായിരിക്കാം. ചിലപ്പോൾ ഒരു മകനായിരിക്കും ആ വീടിൻ്റെ അത്താണി എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ജീവിച്ചു പോകുന്നത് വളരെ കഷ്ടമായിരിക്കും. എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് മെല്ലെ പോവുക,
0: റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
1: ഇത്രയാണ്.
0: അപ്പോൾ നേരത്തെ പറഞ്ഞു 80s 90s പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചുകൊടുക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ്?
1: കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് ഒരു ദളം മാത്രം എന്നുള്ള ഒരു സോങ്ങാണ്.
0: ജാലകം എന്ന സിനിമയിലെ നമ്മുടെ പാർവതിയും അശോകനും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു ഗാനരംഗം അല്ലേ?
1: ദാസേട്ടൻ പാടി ഒലിപ്പിച്ച കേൾക്കാൻ നല്ലൊരു സുഖമുള്ള ഒരു പാട്ടാണ്. അതാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരു സോങ് എന്ന് പറയാം.
0: ഈ പാട്ട് മറ്റാർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വൈഫ്, അമ്മ, ചേട്ടൻ,
0: കുടുംബാംഗങ്ങൾക്ക്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഗാനം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതോടൊപ്പം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ ചേട്ടനെ തേടിയെത്തട്ടെ. അതുപോലെ തന്നെ നല്ലൊരു ശുഭയാത്ര നേരുകയാണ്. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം.
1: താങ്ക് യു. ഞാനും പരിചയപ്പെടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇനിയും കാണാൻ സാധിക്കട്ടെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് സുബീഷ്, തൃശ്ശൂർ ജില്ല ഇരിഞ്ഞാലക്കുട ആണ് സ്വദേശം. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്കാണ് അവിടെ നിന്ന് പോകുന്നത്. ഇരിഞ്ഞാലക്കുട വെളുപ്പിന് 4 മണിയായപ്പോൾ ഇവിടെ എത്തി. സെക്കൻഡ് ട്രിപ്പാണ്.
0: അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ?
1: ആ, കഴിഞ്ഞ തവണത്തെക്കാട്ടിയും ആൾക്കാർ ഇപ്രാവശ്യം കൂടുതലാണ്. 10 ജന കണ്ടമാനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത്ര വലിയ ബ്ലോക്ക് അങ്ങനത്തെ പറയാനായിട്ട് കിട്ടിയിട്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി ബ്ലോക്ക് കിട്ടി. എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഓടിയെത്താൻ ഭയങ്കര റഷ് ടൈം സമയത്താണ് വന്നത്. ഇപ്പോൾ 10 ജനങ്ങൾക്ക് 4 മണിക്കൂറൊക്കെ കീഴിൽ നിൽക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ വരാനും ഭർത്തമാർക്ക് വരാനും അവിടുന്ന് വരാനും സമയം കിട്ടണില്ല. നമ്മളിപ്പോൾ ഇവിടെ വെളുപ്പിന് 4 മണി 4:30 ഇറക്കിയിട്ട് ഇപ്പോൾ വന്നത് തൊഴുത് വന്നപ്പോൾ 10:30 എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അടുത്ത അമ്പലത്തിൽ പോകുമ്പോൾ ഇത്തിരി ടൈം ഓടിയെത്തേണ്ട സമയമായതുകൊണ്ട് ഇത്തിരി നേരം പിടിക്കും.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഞാൻ 20 വർഷമായി ഇപ്പോൾ ഈ ഡ്രൈവർ മേഖലയിൽ.
0: 20 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ആദ്യമായിട്ട് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു തുടക്കം?
1: ഞാൻ ആദ്യമായിട്ട് ഒരു സ്കോർപിയോ എന്നാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ അടുത്തുള്ള വണ്ടിയാണ് എടുത്തായിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ ഒരു അവിടെ തന്നെ ഇരിഞ്ഞാലക്കൂടെ തന്നെ ഒരു ചാൾസ് ഡ്രൈവേഴ്സിന്റെ ഒരു 12 സീറ്റ് ട്രാവലർ, ടെമ്പർ ട്രാവൽ, അപ്പോൾ പുതിയ വണ്ടി എടുത്താണ് അതിലായിരുന്നു. പിന്നെ പിന്നെ വണ്ടികളിങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചു. അതൊരു 2 കൊല്ലത്തോളം കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുറച്ചാൾ നാട്ടിലുണ്ടായില്ല. അങ്ങനെ വീണ്ടും സജീവമായിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് സജീവമായിട്ട് ഇപ്പോൾ ടെമ്പർ ട്രാവലിൻ്റെ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഓടിക്കുന്നത് 26 സീറ്റാണ് വണ്ടി. കുഴപ്പമില്ല, പുതിയ വണ്ടിയാണ്.
0: ഇപ്പോൾ ഈ ഒരു വാഹന മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ?
1: വാഹന മേഖല നേരിടുന്ന പ്രതിസന്ധി ഡീസലും പിന്നെ നമ്മുടെ ടാക്സും, അതൊരു വിഷയമാണ്. ടാക്സ് ഇപ്പോൾ ഒരു എല്ലാത്തിൽ നിന്നും ടാക്സ് ഭയങ്കരമായിട്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലും. പിന്നെ ഒരുപാട് വണ്ടികളാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട മേഖലയിലെ ഏതാണ്ട് ഒരു എന്തെന്നും പറയാം, 2-വീലർ മേടിക്കുന്ന പോലെയാണ് ആൾക്കാർ ടെമ്പോ ട്രാവൽ മേടിക്കുന്നത്. അത് കോമ്പറ്റീഷൻ ആയിട്ടും ഓട്ടോ ആയിട്ടാണ്. അതായത് പലതും പല റേറ്റിന് എടുത്തിട്ട് ഓടിയിട്ട് ഒന്നും വേണ്ടാന്നുള്ളൊരു കണ്ടീഷനിൽ എങ്ങനത്തെ അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഓടിയാൽ മതി എന്നുള്ള ആൾ അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ സാധാരണക്കാർ വണ്ടി എടുത്ത ആൾക്കാരാണ് പെടുക. എന്തായാലും ഇപ്പോൾ ടാക്സ് അടയ്ക്കണ്ടേ, ടാക്സ് അടയ്ക്കേണ്ടത് നമുക്കൊരു നിവൃത്തിയില്ല.
0: അപ്പോൾ ഈ ഒരു വാഹന കൊണ്ടുള്ള യാത്രക്കിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
1: പറ്റാത്ത അനുഭവങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വണ്ടി 2-3 പ്രാവശ്യം ഇങ്ങനെ ബ്രേക്ക്, ഇതല്ല എൻ്റെ വേറെ 2 വണ്ടി ഇങ്ങനെ കണ്ണൂരയ്ക്കും പോകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങനത്തെ അനുഭവങ്ങളുള്ളൂ. അല്ലെ, വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് അനുഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ഇതുവരെയ്ക്ക് ഉണ്ടായിട്ടില്ല.
0: അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ആരും അല്ലേ ഒരു അപകടങ്ങളൊന്നും വരുത്തരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷെ ഈ ഒരു മേഖല ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
1: അങ്ങനെ ഒരു അപകടങ്ങൾ വരുത്തി. ഇപ്പൊ തന്നെ നമുക്കറിയാലോ ഒരു ഒരു അപകടം ഉണ്ടായത് നമ്മുടെ കൺമുന്നിൽ. 11 പേര് ഇന്ന് വാൽപ്പാറമൊക്കെ നമുക്ക് അനുഭവം അറിയാലോ.
0: ആ ടീച്ചർമാരല്ലേ സ്കൂളിലെ?
1: സ്കൂളിലെ കൊച്ചുകുട്ടിയും, അതൊരു അനുഭവമാണ് നമുക്ക്.
0: ഇനിയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.

0: എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പൊ ഈ കൊട്ടിയൂരും കഴിഞ്ഞോടുകൂടി ഇപ്പൊ എല്ലാ വിധത്തെയും കഴിഞ്ഞു. ഒരുവിധം വണ്ടികളുടെ ഓട്ടം കുറവായി.
1: ഇനിയിപ്പം വരാനുള്ളത് ഈ നാലമ്പല യാത്ര പോലുള്ള സംഭവങ്ങൾ വരാനുണ്ട്.
0: നാലമ്പലം കർക്കിടക മാസം 1st തുടങ്ങണം നാലമ്പലം. അതൊരു ജൂലൈ 15 കൂടി ആരംഭിക്കും. അപ്പൊ നമ്മുടെ ദേശമായതുകൊണ്ട്, നമ്മുടെ തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാലും പുറത്തുനിന്നുള്ള വണ്ടികൾ ഇപ്പൊ അവിടേക്ക് എന്തായാലും കണ്ടമാനം വരും. കുഴപ്പമില്ലാത്ത എല്ലായിടത്തും ട്രാഫിക്കും കാര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ഏരിയയിലും അമ്പലങ്ങളാണ് ഒക്കെ. അപ്പൊ തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കും.
1: അപ്പൊ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
0: ആ, സിനിമ കാണാൻ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. സിനിമ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട്, JK എന്ന് പറഞ്ഞു. JK തിയേറ്റർ കിഴുത്താണ്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് 2 നടന്നു കഴിഞ്ഞാൽ തിയേറ്ററായി. ഇപ്പൊ ലാസ്റ്റ് മൂവി കണ്ടത് നമ്മള് വാഴ,
1: നല്ല ഹിറ്റ് സിനിമയായിരുന്നു അല്ലേ?
0: ഹിറ്റ് സിനിമയാണ്,
1: ന്യൂ ജനറേഷൻ സിനിമയാണ്. എന്നായിരുന്നാലും എല്ലാരും സ്വീകരിച്ചൊരു സിനിമയായിരുന്നു അല്ലേ?
0: ആ, അപ്പൊ പിള്ളേര് മക്കളും കൂടി അത് കണ്ടു കാണുന്നോണ്ട് നല്ല ഫാമിലി എടുക്കണം പോയത്.
1: ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്, അമ്മയുണ്ട്.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
0: വൈഫിന്റെ പേര് സ്മൃതി, മകളുടെ പേര് അതുല്യ, മകന്റെ പേര് അതുൽ, അമ്മയുടെ പേര് പത്മാഷി. ചെറിയ കുടുംബമാണ്.
1: അപ്പൊ ഈ ഒരു കുടുംബങ്ങളൊക്കെ ചേർന്നിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കാരണം നിങ്ങൾ അധികവും ദൂരയാത്രയായിരിക്കും ഈ ഒരു വാഹനത്തിൽ പോവുക. ചിലപ്പോൾ 1-2 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പരിഭവങ്ങളൊക്കെ പറയാറുണ്ടോ വൈഫ്?
0: അല്ല, യാത്രകൾ പോകുന്ന താല്പര്യമുള്ള ആളാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷനിലൊന്നും നമുക്ക് അങ്ങനെ പോവാനായിട്ട് പറ്റാറില്ല. എന്നാലും നമ്മൾ വെക്കേഷൻ അല്ലാത്ത ടൈമില് ഞങ്ങള് ഫാമിലി ആയിട്ട് പോകുള്ളൂ. വണ്ടി കൊണ്ട് അങ്ങനെ ടൂറ് അധികം പോയിട്ടില്ല, 1-2 തവണ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള തവണക്ക് നമ്മള് വേറെ നമ്മുടെ തന്നെ സുഹൃത്തുള്ള വണ്ടി എടുത്തിട്ട് പോവാറ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ 2 കൊല്ലത്തിന് ശേഷം മോളുടെ 10th ക്ലാസ്സും പ്ലസ് ടു ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോക്ക് കുറവാണ്. എന്നാലും ജസ്റ്റ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ
1: പോവാറുണ്ട്. പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറില്ലേ?
0: ഓ, പാട്ട് കേൾക്കാൻ സമയം കിട്ടാറുണ്ട്. നമ്മളിപ്പോ വണ്ടിയിൽ ഫുൾ ടൈം പോകുന്നു. നമ്മളിപ്പോ പുലർച്ചെ വെളുപ്പാങ്കാലത്തേക്കും വരണെങ്കിൽ നമ്മള് പഴയ പാട്ടുകൾ തന്നെ വെച്ചിട്ട് തന്നെ പോരാറ്. അത് പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെടും, ഓരോ പാട്ടുകളും നമ്മുടെ
1: ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ അങ്ങനെ എന്തെങ്കിലും?
0: അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. ആര് നല്ല ഇതെന്ന്? അത്
1: ആരുടെ സിനിമയാണ് കൂടുതലും കാണാറ്?
0: അല്ല, നമുക്കിപ്പോ ഇപ്പത്തെ കണ്ടീഷനിൽ ഇല്ല, വലിയ കുഴപ്പമില്ലാത്ത ന്യൂ ജനറേഷൻ പിള്ളേരുടെ പടം കാണുന്നത്. അത് അത്യാവശ്യം നമുക്ക് കുറച്ച് ചിരിച്ചിരിക്കും ഇരിക്കും വേണം പടം കാണുമ്പോൾ റിലാക്സ് ചെയ്തിരിക്കുന്ന. നമ്മളെപ്പോഴും ഈ ഫുൾ ടൈം വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ വാഴ ഫസ്റ്റ് 1st പാട്ട് ഫിലിം ഷൂട്ടിംഗ് ചെയ്തത് നമ്മുടെ വീട്ടിലാണ്. എന്റെ വീടിന്റെ തൊട്ട് ബാക്ക് സൈഡാണ്. അതിന്റെ പേരെഴുതി കാണിക്കുമ്പോഴുള്ള പടത്തിന്റെ പേരെഴുതി കാണിക്കുമ്പോ ഭാഗങ്ങൾ, അതായത് ഇപ്പൊ നിലമ്പൂര് MD ഒരു വെഹിക്കിൾ ഉണ്ടായി, ആളാണ് അതിന്റെ അതിലെ ആ സൈക്കിളില് വാഴ വന്ന് വെട്ടുന്നതും ആളാണ് അഭിനയിച്ചത്. അതിന്റെ ബാക്ക് സൈഡാണ് നമ്മുടെ വീട്. വാഴ നടന്നതും വാഴ കൊലക്കുന്നതും കൊട്ടി വാഴ കൊലച്ച് വന്ന് കെട്ടി ആള് സഹിക്കുമ്പോ വെച്ച് കൊണ്ടുപോകുന്ന സീൻ. അത് നിങ്ങള് പേരെഴുതി കാണിക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ കാണിക്കും കാണാം. അപ്പൊ അതിന്റെ വീടിന്റെ ബാക്ക് സൈഡ് ഡ്രസ് അലക്കിടുന്നതും മറ്റേ രക്ഷങ്ങളും അങ്ങനെ ഇതൊക്കെ ആ സീനൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ട് എന്റെ വീടിന്റെ എന്റെ പ്രോപ്പർട്ടി ആണെങ്കിലാണ് കാണിക്കുന്നത്.
1: അവരൊക്കെ അവിടെ വന്നപ്പോ ഇങ്ങനെ നേരിട്ട് പരിചയപ്പെടാനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നോ?
0: ഓ, അവിടെ വന്നിട്ടുണ്ടായി, വീട്ടിൽ വന്ന ആൾക്കാർ തന്നെ. അതിപ്പോ അന്നും എനിക്കിതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഓട്ടാർന്നെ. പക്ഷെ നമുക്ക് അന്ന് പരിചയമില്ല, വൈഫും പിള്ളേരേക്കും പരിചയപ്പെടാറുണ്ട്. ഞാൻ പിറ്റേ ലാസ്റ്റത്തെ ദിവസം നമുക്കൊന്ന് ഷൂട്ടിങ്ങിൽ അവരെ പരിചയപ്പെടാൻ പറ്റിയത് അവരെല്ലാരും അന്ന്. പക്ഷെ ഈ പുള്ളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞ ആള്. നിലമ്പൂർ RTOC RTO പറഞ്ഞ ആള്, ആള് സിനിമ ഫീൽഡിലുണ്ട്. പേരെന്ന് ഞങ്ങൾ ചോദിച്ചു, വ്യക്തമായിട്ട് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല.
1: അപ്പോ ഇനി ഇവിടുന്ന് തിരിച്ച് ഈ കൊട്ടിയൂരിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്?
0: തിരിച്ച് നമുക്കിപ്പോ ഇവിടെ 3 വരണുണ്ട്. 1 പർശ്ശിനിക്കടവ്, 1 രാജരാജേശ്വരി, അങ്ങനെ വേറൊരു അമ്പലം കൂടി പറഞ്ഞിട്ടുണ്ട് അവര്. അങ്ങനെ 3 നമുക്ക് ഇനി പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഇനി ഇവിടുന്ന് വന്നിട്ടില്ല അവര്. ഒരു 10:15 ഇവിടുന്ന് പോവാന്ന് വിചാരിക്കുന്നു. വരുന്നു ആദ്യം പോയി പിന്നെ പർശ്ശിനിക്കടവ്, പിന്നെ അതിന്റെ രാജരാജേശ്വരി, അങ്ങനെ പോകണം. എങ്ങനെ പോയാലും കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മ പോകുമ്പോ ഒരു രാത്രി 10 വെളുപ്പിന് ഒരു 4:45 ഇരിഞ്ഞാലക്കൂടെ എത്താം എന്നുള്ള കണ്ടീഷൻ. മഴയാണ് പ്രശ്നം, മഴ ഒരു ഇത് വിഷയമാണ്.
1: പക്ഷെ എന്തായാലും ഇന്ന് കുറച്ച് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ടല്ലേ?
0: ആ, ഇന്ന് ഇത്ര തെളിച്ച കാലാവസ്ഥയാണ്. കാലത്ത് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കണ്ട. ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കാര്യമായിട്ട് മഴ കിട്ടിയില്ല. ഇന്നിപ്പോ കാര്യമായിട്ട് മഴ ഉണ്ടായില്ല. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് ഒരു 2.5 മഴയേറെ ഇത് വന്നിട്ടുള്ളു. പിന്നെ മഴ നമുക്ക് പോയി കിട്ടിയിട്ടില്ല. വലിയ തെളിഞ്ഞ കാലാവസ്ഥയാണ് രാത്രിയിൽ. വലിയ കുഴപ്പമില്ലാണ്ട് പിന്നെ വലിയ ട്രാഫിക് ഉണ്ടായില്ല ഇന്ന് രാത്രി പോരുമ്പോ.
1: അപ്പൊ എന്തായാലും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. കൊച്ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.

0: ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഗാനം ഒന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ടേതാണ്?
1: ഞാനിപ്പോ ആവശ്യപ്പെടുന്ന ഗാനം നമ്മുടെ ശരിക്കും കോളനിന്റെ പാട്ടുണ്ടോ, കാലം പുലർന്നു പോകുന്നുള്ളൂ കളിക്കാലം, ആ പാട്ടാണ് എനിക്ക്. ഞങ്ങൾ ഇപ്പൊ ഒരു 90% പഴയ പാട്ടുകളിൽ ഇപ്പൊ വെച്ചിട്ട് പോകണം, പുതിയ പാട്ടുകൾ അങ്ങനെ വെക്കാറില്ല. അപ്പൊ ഈ പാട്ടയ്ക്ക് ഇപ്പൊ നല്ല ഇപ്പൊ ഒരു ട്രെൻഡല്ലേ ഇപ്പൊ എല്ലാരും, അങ്ങനത്തെ പാട്ടുകൾ നല്ല പാട്ടാണ് അത്.
0: തീർച്ചയായിട്ടും നല്ലൊരു പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഞങ്ങള് വണ്ടി ഓടിക്കുന്ന രാത്രി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യും.
0: ഓക്കെ, ഏതായാലും തീർച്ചയായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഈ ഒരു മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ? നാളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണമല്ലേ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര. അവതരിപ്പിക്കുന്നത് ഷീനാനന്ദൻ കൊതേരി.

0: തങ്കവേലുവിന്റെ ചുമലിൽ ഏമാന്റെ കാലുകൾ വിശ്രമിക്കുകയാണ്. അത് ഒരു ഭാരമല്ല, ശീലമാണ്. മഴയത്ത് കൂടെ ആർക്കെങ്കിലും ഭാരമാകാറുണ്ടോ? അതുപോലെ ആ കാലുകൾ തങ്കവേലുവിന്റെ അഭയമാണ്, കിളികൾക്ക് കൂടെന്ന പോലെ. 20 വയസ്സിൽ തുടങ്ങിയതാണ് കൃഷിയിടത്തിലെ വണ്ട് കെട്ടുന്ന ജോലി. 20-ന്റെ കരുത്തിൽ ഇക്കാലം അത്രയും ഏമാന്മാരുടെ കാൽച്ചുവട്ടിലാണ്. അവരുടെ കാൽത്തിരുമ്മിയും പലപ്പോഴും ചുമടായും ആജ്ഞാനുവർത്തിയായുള്ള ഈ ജീവിതം എങ്ങനെ ഈ മലയാള നാട്ടിലെത്തിയെന്നറിയില്ല. ഏമാൻ വന്നു കുറെ പേരുടെ കരുത്തുകൾ പരിശോധിച്ചു. അതിൽ തങ്കവേലുവിന്റെ കരുത്ത് തെളിഞ്ഞപ്പോൾ വണ്ടിയിൽ കയറ്റി ഈ നാട്ടിലെത്തി. അന്ന് എന്ത് സന്തോഷമായിരുന്നെന്നോ. അന്ന് തൊട്ട് തൊഴിലാളികൾക്കുള്ള ഈ ലായത്തിൽ ഏമാന്റെ വരവും പ്രതീക്ഷിച്ചു നിൽക്കും. ആജ്ഞ കിട്ടിയാൽ മാത്രമേ പണിക്കിറങ്ങാവൂ. പറയുന്ന പണി, പണിക്കിറങ്ങി എല്ലുമുറിയ പണി, അതായിരുന്നു ഇവിടുത്തെ നിയമം. ദിവസവും രാവിലെ ഏമാൻ വന്നു എല്ലാവരെയും മുട്ടുകാലിൽ നിരത്തിയിരുത്തും. എന്നിട്ട് ലാടമടിച്ച ഷൂ കൊണ്ട് സ്നേഹത്താലെ ആഞ്ഞു ചവിട്ടും. ചവിട്ടിൽ വേദനയുണ്ടെങ്കിലും അത് ജീവിതമാണെന്ന് കരുതും. അത് കഴിഞ്ഞ് ഭക്ഷണം, പിന്നീട് എല്ലാവരും ബണ്ടിലേക്ക് ഇറങ്ങും. ജാഗ്രതയോടെ പണി. ഇടയ്ക്കിടെ ഏമാൻ വന്നു നോക്കും. പണിയിൽ ആര് അലസുന്നുവോ അവനെ നോക്കി വെച്ച് പ്രത്യേകം ശിക്ഷയ്ക്ക് വിധേയനാക്കും. ഈ ഏമാന്റെ അടുത്ത് വന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞു. തങ്കവേലു നാട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. തമിഴകം പോകണം, വിവാഹം, അതായിരുന്നു മോഹം. പക്ഷേ കരുത്തനായ തങ്കവേലുവിനെ കണ്ട ഏമാൻ നാട്ടിലേക്ക് ഇപ്പോഴൊന്നും പോകേണ്ട, 5 വർഷം കൂടി കഴിഞ്ഞു പോയാൽ മതിയെന്ന് കൽപ്പിച്ചു. ഏമാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചു. കടവുളെ കാപ്പാത്തു എന്ന് മനസ്സിൽ പറഞ്ഞു. വയസ്സ് 30-ൽ എത്തിയപ്പോൾ മുതലാളി സമ്മതിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക്. നാട്ടിലെത്തിയ തങ്കവേലു വിവാഹിതനായി. വർഷങ്ങൾ 3 കൊഴിഞ്ഞു പോകവേ 2 കുട്ടികളുടെ അച്ഛനുമായി. തമിഴ്നാട്ടിലെ ഏമാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഒരു ദിവസം ഭാര്യയോട് കിന്നരിച്ചിരിക്കുമ്പോൾ മലയാളത്തിലെ ഏമാൻ വന്നു ഷൂസിട്ട കാലുകൊണ്ട് തലോടി വണ്ടിയിലേക്ക് കയറ്റി. മക്കളെ എന്ന് വിളിക്കുവാനോ ഒന്ന് കാണുവാനോ സമയം കിട്ടിയില്ല. ശബ്ദം പുറത്തു വന്നതുമില്ല. അന്ന് വന്നതാണ് ഈ 80-ൽ എത്തി നിൽക്കുന്നു. പലരും നാട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. തങ്കവേലുവിന് മാത്രം പോകുവാൻ അനുമതിയില്ല. ആണ്ടവന്റെ കൽപ്പന അങ്ങനെയായിരിക്കാം. ഇന്ന് ഏമാന്റെ കാൽച്ചുവട്ടിലിരിക്കുമ്പോൾ മക്കൾ ഇന്ന് ആരായിരിക്കാം, ഭാര്യ എവിടെയായിരിക്കും എന്ന ചിന്തയിൽ തങ്കവേലുവിന്റെ മനസ്സ് വ്യാകുലപ്പെടുകയാണ്. ആരോട് ചോദിക്കും, ആരു പറഞ്ഞു തരും ഈ ജീവിതം ഇങ്ങനെ കെട്ടടങ്ങും? ബണ്ടു നിർമ്മാണത്തിന്റെ കാലം കഴിഞ്ഞാൽ വലിയ സംഖ്യയുമായി ഏമാൻ പോകുമ്പോൾ ഒന്നുകിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ മറ്റു വല്ലതും കൊണ്ടുതരും. ആരോഗ്യമുള്ളവരൊക്കെ നാട്ടിലെത്തും. പ്രായമായവരെ തമിഴിനും വേണ്ട, മലയാളത്തിനും വേണ്ട. കുടുംബമില്ല, ജനിച്ച താവളത്തിൽ മണ്ണടിയാമെന്ന് വെച്ചാൽ തമിഴരും കൊണ്ടുപോകില്ല. ആ വണ്ടിക്കൂലിയും നഷ്ടം. മലയാളത്തിൽ മിച്ചതിണ്ടി ഒരു പിടി മന്നം യാചിക്കാമെന്ന് വെച്ചാൽ ഇക്കാലം അത്രയായിട്ടും ഭാഷ പഠിക്കാൻ കഴിഞ്ഞില്ല. ലായം വിട്ട് പുറത്തേക്ക് പോകാൻ മുതലാളി സമ്മതിക്കാറില്ല. പറവകൾക്ക് പോലും അവരുടെ വർഗം കൂട്ടിനുണ്ട്. മരിച്ച് കർമ്മം കഴിഞ്ഞേ അവർ പോലും ഉപേക്ഷിക്കുകയുള്ളൂ. വളർത്തുമൃഗങ്ങൾക്കുമുണ്ട് ഏറെ സ്നേഹത്തോടെയുള്ള സംരക്ഷണം. കാട്ടുമൃഗങ്ങൾക്കുമുണ്ട് അവരുടെ കൂട്ടത്തിന്റെ സംരക്ഷണം. ഇത്തരം ജന്മങ്ങൾക്ക് കണ്ണുനീര് പോലും ബാക്കിയില്ല. ഈ മണ്ണിൽ വീണ് കരിയില മണ്ണോടടിയും പോലെ അടിഞ്ഞു ചേരുകയാവും അവസാനം. പലതും ചിന്തിച്ചുകൊണ്ട് തങ്കവേലു ദീർഘശ്വാസമെടുത്ത് നെടുവേർപ്പെട്ടു. പതിവ് പോലെ രാവ് മറഞ്ഞു പോയതും കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതും തങ്കവേലു അറിഞ്ഞതേയില്ല.
1: സത്യഭാമ ഈശാനമംഗലം എഴുതിയ തങ്കവേലുവിന്റെ ജീവിതയാത്ര എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷീനാനന്ദൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനം ആലപിക്കുന്നത് N.V. ഹരിദാസ്.

0: മോഹൻ പുത്തനങ്ങാടി എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് എൻ വി ഹരിദാസ്. സർഗജാലകത്തിൽ ഇനി സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിക്കുന്ന കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം.
1: കേളനായരും നാണിയമ്മയും നാല് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. മൂത്ത മകൾ ശാരദ ഏതാണ്ട് 7 വയസ്സും മാത്രം പ്രായം. ഇളയവർ 3 പേരും ഓരോ വയസ്സിൻ്റെ മാത്രം വ്യത്യാസം. കേളനായർ എന്നും പണിക്ക് പോകും, കൂടെ നാണിയമ്മയും. കുടുംബം നോക്കേണ്ടേ? ശാരദയെ പള്ളിക്കൂടത്തിൽ ചേർക്കാൻ സമയമായപ്പോൾ അവളെ പള്ളിക്കൂടത്തിലേക്ക് അയച്ചു. ഇളയവർ 2 സഹോദരനും 1 സഹോദരിയും. ഇവരെ ശാരദയാണ് നോക്കേണ്ടത്. ഒരു ചിങ്ങമാസ കൊയ്ത്തുകാലം. നാണിയമ്മ കൊയ്ത്തിന്

0: പോയി കിട്ടുന്ന നെല്ല് പുഴുങ്ങി ചെരിങ്ങയിൽ ഉണക്കാനിടും. കാലത്ത് 4 മണിക്ക് കോഴി കൂവുമ്പോൾ ഉണർന്ന് നെല്ല് കുത്തി അരിയാക്കി കഞ്ഞി വെച്ച് വേണം പാടത്തേക്ക് പണിക്ക് പോകാൻ. കുറച്ച് നെല്ലെടുത്ത് പച്ചരിയാക്കി അരി കുതിർത്ത് ദോശയുണ്ടാക്കുമായിരുന്നു. ഇന്നത്തെ പോലെ കടലാസ് പോലെയുള്ള ദോശയല്ല. ദോശക്കല്ലിൽ കട്ടിയിലൊഴിച്ചു കത്തി കൊണ്ട് മുറിച്ചു 4 കഷ്ണങ്ങളാക്കി പങ്കിടും. കൂടെ കട്ടൻ ചായയും. ശാരദ നന്നായി സഹോദരങ്ങളെ നോക്കുമായിരുന്നു. ഇതിനിടയിലാണ് ശാരദയുടെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. വെറും 3-ാം ക്ലാസ് വരെ മാത്രം ശാരദ പള്ളിക്കൂടത്തിൽ പോയുള്ളൂ. ഒരു ഇടവപ്പാതി ഞാറ്റുവേല സമയമായി. വയലു നിറയെ ഞാറ്റുവേലയുടെ തിരക്ക്. ഞാറുകൾ പറിക്കുന്നു, കാളകൾ നിലമുഴുന്നു, ഞാറുകൾ നടുന്നു. ഈ കൂട്ടത്തിൽ നാണിയമ്മയും കേളുനായരുമുണ്ട്. കാളയെ നിയന്ത്രിക്കുന്നത് വേലുവാണ്. കേളുനായർ ഞാറു പറിക്കുന്നതിനിടയിൽ വേലുവിനോട്, ഞാനൊന്ന് വീട്ടിൽ പോയി വരാം. വീട്ടിൽ പോയി കേളുനായർ മോളോട് ശാരദയോട് കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. ശാരദ വെള്ളം കൊടുത്തു. കേളുനായർ വെള്ളം കുടിച്ചു. ഉമ്മറത്തെ കട്ടിലിൽ മെല്ലെ കിടന്നു. ശാരദ, എന്താ അച്ഛ പറ്റിയത്? അച്ഛൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ. അപ്പോഴാണ് അമ്മ വന്നത്. അമ്മ ചോദിച്ചു, അച്ഛൻ കഞ്ഞി കുടിച്ചോ മോളെ? ശാരദ പറഞ്ഞു, ഇല്ല, അച്ഛൻ വെള്ളം കുടിച്ചു കിടക്കുന്നുണ്ട്. അമ്മ വെള്ളവും കുടിച്ച ശേഷം അച്ഛനെ വിളിച്ചു, നിങ്ങൾ കഞ്ഞി കുടിക്കുന്നില്ലേ? അച്ഛൻ, ഒന്നും മിണ്ടിയില്ല. അമ്മ ഒന്നുകൂടി വിളിച്ചു, എന്താ കഞ്ഞി കുടിക്കുന്നില്ലേ? അമ്മ അരികിൽ ചെന്ന് തൻ്റെ പ്രിയതമനെ 2 കൈകൾ കൊണ്ട് തൊട്ടു വിളിച്ചു. ശരീരം തണുത്തു, ഒന്നും അനക്കമില്ലാതായി. അയ്യോ, എന്തു പറ്റി? അമ്മ കരഞ്ഞു. ശാരദ ഓടി വന്നു, മോളെ അച്ഛനെന്തോ പറ്റി. ശാരദ കരയാൻ തുടങ്ങി, കൂടെ സഹോദരങ്ങളും. അമ്മ വാവിട്ടു കരഞ്ഞു. അയൽവക്കത്തെ വേലു ചേട്ടൻ ഓടി വന്നു. കേളുനായരെ ഒന്ന് തൊട്ടു നോക്കി. കേളുനായർ എന്ന നേക്കുമായി വിട പറഞ്ഞു. അമ്മയെ ആശ്വസിപ്പിച്ചു, ശാരദേ കരയല്ലേ, കുട്ടികൾ കരയുന്നത് കണ്ടു. നാട്ടുകാർ ഓടിക്കൂടി. അമ്മയും 4 മക്കളും തലതല്ലി കരയാൻ തുടങ്ങി. ശേഷക്രിയകളും കർമ്മങ്ങളും കഴിഞ്ഞു. ആ കുടുംബം അനാഥരായി. ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം മനസ്സിൽ വെച്ച് നിശബ്ദരായി ആ കുടുംബം.
1: സുനിത അശോക് എഴുതിയ ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ബെന്നി കെ അഞ്ചരക്കണ്ടി എഴുതിയ കവിത ചിങ്ങത്തിൻ ചായക്കൂട്ടിൽ. ആലപിക്കുന്നത് ബാബുനാഥ് ദേവസൂര്യ.

തെരച്ചിയും കാക്കപൂമതപ്പൂത്തുമ്പൈ ചെമ്പരത്തി പൂവും കൃഷ്ണകിരീടമ.

നിലപ്പായി പച്ചപ്പിൻ നീളത്തോടെ വന്നോണം. അത് തിന്നാളിൽ തൊടുടേ പത്തു ദിനവും പൂക്കൾ

ബെന്നി കെ അഞ്ചരക്കണ്ടി എഴുതിയ ചിങ്ങത്തിൻ ചായക്കൂട്ടിൽ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ബാബുനാഥ് ദേവസൂര്യ. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ക്ഷയ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ന്യൂസിലൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിലെ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്തോ പെസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യം ശക്തവും സ്വാശ്രയവും ഭാവി സജ്ജവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരമ്പരാഗത സൈനിക ശക്തിയും പരസ്പരം പൂരകമാണെന്നും ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് കീഴിൽ മികവ് പുലർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും.

വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നിതി ആയോഗ് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. 2047 100 GW ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആണവോർജ ചട്ടക്കൂടിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന നിയമമാണ് ശാന്തി ആക്ട് 2025. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ വി മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. ശശി തരൂർ MP, മേയർ വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ അറിയിച്ചു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കലടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ന് ലോക ജനസംഖ്യാദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും July 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ സോൺ 2 മൺതിട്ട നീക്കി തീവ്ര പരിശോധന തുടരുന്നു. 50 സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. പോണ്ടിച്ചേരി കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ബിവോക് ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി റിസ്വാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ഛേത്രി എന്നിവരാണ് മരിച്ചത്. തൃശൂർ സ്വദേശി ആദിത്യ കൃഷ്ണ ഗുരുതരമായ പരിക്കുകളോടെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി ചിറക്കരയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. മയക്കുമരുന്ന് മിഠായി കടലാസുകളിലും മറ്റും പൊതിഞ്ഞ നിലയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ MDMA കണ്ടെത്തി. 500,000 രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് തലശ്ശേരി ASP പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.

നാളെ രാവിലെ 6:30 മത്സരം. കഴിഞ്ഞ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമി ഫൈനലിൽ എത്തിയിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7 സദാംപ്ടണിൽ. റോസ് ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിനർ 7 വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിനർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരുശർമ്മയാണ്. ലേലപ്പട്ടികയിൽ 173 താരങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. 1100 തൊഴിലാളികളും വിദഗ്ധ സംഘങ്ങളും തകർന്ന ട്രാക്കുകൾ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണെന്ന് റെയിൽവേ അറിയിച്ചു. സ്വർണവില പവന് 360 കുറഞ്ഞ് 1,05,840 13,230 ഗ്രാമിന് ഇന്നത്തെ വില. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MS MHSSലെ 5 വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ന്യൂസിലാൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി AdGP P Vijayanെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിച്ച ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 ചാരു കസേര. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000+ ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണം തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തെ

0: ുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship of strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാണ് ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കെ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ് യാർഡ്സ് മേ അപ്നേ ഹി ദേശ് കെ ലോഗോ കെ ഹാത്തോ സേ വാർഷിപ്പ് ബനാ രഹേ ഹൈ ഓർ വഹ് ഭി ഏക് കെ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ്പ് ബനാ രഹേ ഹൈ.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്.

BA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉച്ചയുടെ സുഖനിമിഷങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ നമുക്ക് കുറെ പാട്ടുകൾ കേൾക്കണ്ടേ? ഇതാ ആദ്യ ഗാനം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. നജീം അർഷാദ്, സൗമ്യ ടി ആർ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജിബാലാണ് സംഗീതം നൽകിയത്.

ദി റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിഹാസ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയിരിക്കുന്നത് നജീം അർഷാദ്, ദീപക് ദേവ്, ഗായത്രി സുരേഷ്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവ് ആണ് ഈണം നൽകിയത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിവാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം അവതാരം. ദീപക് ദേവിന്റെ വരികൾക്ക് BK ഹരിനാരായണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2002.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അന്നയും റസൂലും എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് ഷഹബാസ് അമൻ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276200.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
3: പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് റിമി ടോമി, നജീം അർഷാദ്. BK ഹരിനാരായണന്റെ വരികൾക്ക് രതീഷ് വേഗാണ് ഈണം നൽകിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജെ ശ്രീകുമാർ, നയന എന്നിവർ പാടിയത് ചിത്രം ആമയും മുയലും. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് എം ജെ ശ്രീകുമാറാണ് ഈണം നൽകിയത്.

ഒരു മുറി വന്തു പാത്തായ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത്. അഭിലാഷ് ശ്രീധരന്റെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണം നൽകിയത്.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
2: വിജയ മാഷ ഏത്?
1: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
2: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
1: ഓ, നിങ്ങളൊരു കാര്യം.
2: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
1: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
2: പക്ഷെ അവര് August 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
1: സുരേഷേട്ടാ,
3: ഓർമ്മയില്ലേ സുരേഷിനെയും ഗായത്രിയെയും?
4: മല്ലിക. അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
3: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.

0: എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
1: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
2: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്
2: ജയദേവ.
1: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
4: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
2: ഗായത്രി,
5: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
1: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
8: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
9: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയരാഗമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ എസ് ഹരിശങ്കർ, ശ്രേയ രാഘവ് എന്നിവർ പാടിയത്. ചിത്രം കിസ്മത്. രചന റഫീഖ് അഹമ്മദ്. സംഗീതം സുമേഷ് പരമേശ്വർ.

0: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: അടിക്കപ്പ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് വിധു പ്രതാപ്, ഷാൻ റഹ്മാൻ, രമ്യ നമ്പീശൻ. മനോമഞ്ചത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് ഈണം നൽകിയത്.

പ്രിയരാഗത്തിലെ അടുത്ത ഗാനം കെ എസ് ഹരിശങ്കർ, ഗൗരി ലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് ഈണം നൽകിയത്.

0: ഇതേ ഈതേ അല്ല, കഴിഞ്ഞ ദിവസം നീ എടിയാ പോയത്?
1: എനക്ക് തോന്നിയെടുത്ത് പോകൂ, അതിന് നിങ്ങൾക്ക് എന്നാ?
0: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഒന്നുമില്ലേ? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കൊന്നുമില്ലേ?
0: അല്ല, അത് നിന്നെ പിന്നെ നിനക്ക് പോണ്ടെടുത്ത് പോണ്ടേ?
2: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും?
0: ഇതാരാപ്പാ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
1: അതെന്താ, എനക്കാരും മെസ്സേജ് അയച്ചൂടെ?
0: നോക്കട്ടെ.
1: എന്തിന്? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കും, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
0: ആയിക്കോട്ടപ്പാ.
1: ആയിക്കോട്ടപ്പന്നാ, നല്ല ഭർത്താവ് തന്നെ.
0: പിന്നെ ഞാനെന്താ വേണ്ടേ?
1: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
0: ഞാനെന്താ തെറ്റ് ചെയ്തു?
1: ആ ശ്യാമിനെയൊക്കെ കണ്ട് പഠിക്കണം. മക്കളെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
0: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കിൽ, അതുകൊണ്ടാ അവൻ പോയത്.
1: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
2: ഇപ്പോൾ അവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
1: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞിനാ, ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുവിടേനുവാ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്നെ സഹിക്കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, എവിടെ വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ടുതരാം.
2: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ രണ്ടാം ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 മറക്കാതെ കേൾക്കുക.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. മഴയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ദിവ്യ എസ് മേനോൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ്, അശ്വതി വിജയൻ എന്നിവർ രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനായി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏഴാം സൂര്യൻ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം.
3: കവികൾക്ക് സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു മനോവ്യാപാരമാണ്. ചലച്ചിത്ര ഗാന രചയിതാക്കൾക്ക് സിനിമയുടെ നിർണായകമായ പല ഫ്രെയിമുകളിലും പശ്ചാത്തലങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു മുഖ്യ ഘടകമായി സങ്കല്പത്തെ നോക്കിക്കാണുന്നു. സ്വാഭാവികമായും കാൽപ്പനിക സ്വഭാവമുള്ള പല ഗാനങ്ങളുടെയും ആദ്യ പദം തന്നെ സങ്കല്പം കൊണ്ടാരംഭിക്കുന്നു. അത്തരം ചില ഗാനങ്ങൾ ഞാനിവിടെ ചർച്ചാ വിഷയമാക്കാം. ആദ്യത്തേത് ടാക്സി കാർ എന്ന 1972 ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ്. അതിൻ്റെ തലേവർഷം നിർമ്മിച്ച സി ഐ ഡി നസീറിൻ്റെ രണ്ടാം ഭാഗമാണ് ടാക്സി കാർ എന്നാണ് അവകാശപ്പെടുന്നത്. പി വേണു തന്നെയാണ് നിർമ്മാണവും തിരക്കഥയും സംവിധാനവുമൊക്കെ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കള്ളനോട്ട് ബിസിനസ്സിനെക്കുറിച്ച് അന്വേഷിക്കാനായി സി ഐ ഡി നസീർ എന്ന പ്രേംനസീർ നാട്ടിലെത്തുന്നു. കൂടെ സഹായത്തിന് ഭാസി എന്ന അടൂർ ഭാസിയുണ്ട്. നമ്പ്യാർ എന്നൊരു ബാങ്ക് മാനേജറായി ഭാസിക്ക് മറ്റൊരു റോളുമുണ്ട്. ശിവറാം എന്ന ജോസ് പ്രകാശ് ഒരു അധോലോക സംഘത്തലവനാണ്. അയാൾ ഒരുക്കുന്ന വിരുന്നു സൽക്കാരത്തിന് നസീറും നമ്പ്യാരും നടത്തറ രാജപ്പൻ എന്ന ബഹദൂറും അടക്കം ഒരുപാട് അതിഥികളെത്തുന്നു. അവിടെ വെച്ച് നസീർ ആലപിക്കുന്ന ഗാനം അതിമനോഹരമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ആർ കെ ശേഖർ ഈണമിട്ട്

എ വിൻസെൻ്റ് 1973 സംവിധാനം ചെയ്ത ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലുമുണ്ട് സങ്കല്പം എന്ന വാക്കിൽ ആരംഭിക്കുന്ന ഒരു ഗാനം. ഇതിൻ്റെ കഥയും തിരക്കഥയും രചിച്ചത് വി ടി നന്ദകുമാറാണ്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകുടുംബത്തിലെ ദുരന്തങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. മികച്ച കലാകാരനാണെങ്കിലും മാനസികാസ്വാസ്ഥ്യമുള്ളവനാണ് ആ തറവാട്ടിലെ സന്തതിയായ കൊച്ചനിയൻ എന്ന പ്രേം നസീർ. ശുദ്ധാത്മാവായ കൊച്ചനിയന് മാനസിക വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ വീണ മീട്ടിക്കൊണ്ട് പാടുകയാണ്. പി ഭാസ്കരനും ദേവരാജനും ചേർന്നൊരുക്കിയ ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രനാണ്.

സീമന്തപുത്രൻ എന്ന ചിത്രത്തിലെയും നായകൻ പ്രേംനസീർ തന്നെ. എ ബി രാജ് സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങിയത് 1976. കഥയും തിരക്കഥയും എഴുതിയത് വി പി സാരഥിയാണ്. സംഭാഷണം രചിച്ചത് എം ആർ ജോസഫ്. വേണു എന്ന നസീർ വളരെ മോശമായ സാഹചര്യത്തിൽ വളർന്ന് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യൻ. ജയിൽ മോചിതനായ ശേഷം നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമൂഹം അയാളെ കുറ്റവാളിയായി തന്നെ മുദ്രകുത്തുന്നു. ജയഭാരതി എന്ന ശ്യാമളയെ വിവാഹം ചെയ്തു സ്വസ്ഥമായി കഴിയാൻ ഉള്ള ശ്രമങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു യേശുദാസ് ഗാനം സങ്കല്പം എന്ന പദത്തിൽ ആരംഭിക്കും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ എം കെ അർജുനൻ ചിട്ടപ്പെടുത്തിയത് ദർബാരി കാനഡ രാഗത്തിലാണ്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: വായനാ വസന്തത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ബാലസാഹിത്യകാരൻ പി കെ ഗോപിയുടെ മണിയൻ പോത്തിന് ഒരു പൊന്നോണക്കുറി എന്ന കഥ, അവതരണം സന്ധ്യ കെ കെ.
2: മക്കളെ, നിങ്ങൾക്ക് മാത്രം പോരാ ഓണം. അതാ കണ്ടോ, മിണ്ടാപ്രാണികൾ നമ്മളെ നോക്കുന്നത്. അവർക്കും നാം ഓണസദ്യ കൊടുക്കണം, എന്നാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. തൊഴുത്തിലേക്ക് വിരൽ ചൂണ്ടി അച്ഛൻ പറഞ്ഞു. തൊഴുത്തിൽ മണിയൻ പോത്തും അമ്മുവാടും പൂവാലി പശുവുമുണ്ട്. അമ്മുവാടിന് രണ്ട് കുസൃതി കുട്ടികൾ, പൂവാലി പശുവിന് ഒരു സുന്ദരി കിടാവ്. അമ്മയോടാണ് പൂവാലിക്ക് പ്രിയം. അമ്മുവാടിനും കുട്ടികൾക്കും ചേച്ചിയെ ജീവനാണ്. അമ്മൂന്ന് വിളിച്ചാൽ വിളി കേൾക്കും. മേ ബഹാ എന്ന് വിളിച്ചാൽ ആട്ടിൻകുട്ടികൾ ചേച്ചിയുടെ അടുത്ത് ഓടിവെത്തും. മണിയൻ പോത്തിൻ്റെ ചുമതല എനിക്കാണ്. തലയെടുപ്പുള്ള വളഞ്ഞ കൊമ്പുള്ള ചെമ്പൻ പോത്ത്, ചുവന്ന കണ്ണുകളാണ്. കണ്ടാൽ ഭയം തോന്നും. ചെവി കൂർപ്പിച്ച് നിന്ന് കൗതുകപൂർവ്വം നമ്മളെ നോക്കും. പറയുന്നത് ശ്രദ്ധിക്കും. പാടത്തെ കൃഷിപ്പണി സമയത്ത് മൂപ്പർക്ക് വിശ്രമമില്ലാത്ത തിരക്കാണ്. ജോഡിപ്പോത്തിനെ അച്ഛൻ കൂലിക്ക് വിളിക്കും. മുഖക്കീഴിൽ വച്ചുകെട്ടി കാലത്തുമുതൽ ഉച്ചവരെ പൂട്ടിയടിക്കും. നിരനിരയായി ചാലുകീറി ചേറ്റുപാടം ഉഴുതുമറിക്കുന്നത് കാണാൻ എന്തു ചേലാണെന്നോ. വേഗം നടന്നില്ലെങ്കിൽ പോത്തന്മാരെ അച്ഛൻ ശകാരിക്കും. വളവ് തിരിയുമ്പോൾ ചാലു തെറ്റിച്ചാൽ വടിയോങ്ങി അച്ഛൻ മണിയൻ പോത്തിൻ്റെ പുറത്ത് നെടുകെ ഒന്നാന്തരം വീക്കുകൊടുക്കും. അടികൊണ്ട് മണിയൻ പോത്ത് പൊളിയുമ്പോൾ എൻ്റെ ഉള്ളു പിടയ്ക്കും, കണ്ണിൽ വെള്ളം നിറയും. ഉച്ച തിരിയുമ്പോൾ മുഖവും കലപ്പയും അഴിച്ചു മാറ്റി തോട്ടിലിറക്കി കൊണ്ടു ചിത്തി തേച്ചു കുളിപ്പിച്ച് തെങ്ങിൻ ചുവട്ടിൽ മണിയൻ പോത്തിനെ കെട്ടിയിടും. അടികൊടുത്ത പാടിലൂടെ അച്ഛൻ വേപ്പെണ്ണ പുരട്ടി സ്നേഹപൂർവ്വം തടവി കൊടുക്കും. അച്ഛൻ്റെ തലോടലും കൊച്ചു വർത്തമാനവും ശ്രദ്ധിച്ച് തല ചരിച്ചു വെച്ച് മണിയൻ എങ്ങനെ കണ്ണുകൾ പകുതി അടച്ചു കിടക്കും. അടിച്ചു പൊടിച്ചിട്ട് എന്തിനാണ് അച്ഛൻ തടവി ആശ്വസിപ്പിക്കുന്നത്? നല്ല ജോലിയുള്ള ദിവസങ്ങളിൽ മണിയൻ പോത്തിനെ സ്പെഷ്യൽ പിണ്ണാക്കും, കഞ്ഞിയും തവിടും പുല്ലും കിട്ടും. പുല്ലരിയുന്നതിനും മണിയന് കൊടുക്കുന്നതിനും എൻ്റെ വകുപ്പിൽ പെടും. പൂവാലി പശു, അമ്മുവാട് ഇവയൊന്നും എൻ്റെ വകുപ്പിൻ്റെ നേരിട്ടുള്ള ചുമതലയിലല്ല. ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. എന്നാൽ മണിയൻ പോത്തിൻ്റെ കാര്യം നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ അച്ഛൻ എന്നെ പിടികൂടി ചോദ്യം ചെയ്യും. സ്കൂളിൽ നിന്ന് വന്നാൽ ഒന്നൊന്നര മണിക്കൂറെങ്കിലും മണിയന് വേണ്ടി ചെലവഴിച്ചേ പറ്റൂ. മണിയനും ഞാനും നല്ല ചങ്ങാത്തത്തിലാണ്. ഓണം വന്നാൽ അച്ഛൻ മണിയൻ പോത്തിന് ജോലി ഇളവ് കൊടുക്കും. തിരുവോണത്തിന് കുളിപ്പിച്ചൊരുക്കി ചന്ദന പൊട്ടിടും. എണ്ണ തേച്ച് ശരീരം മിനുക്കി കൊടുക്കും. കുശാലായി പച്ചപ്പുല്ലും വൈക്കോലും കൊടുക്കും. ഓണസദ്യയുടെ മുഴുവൻ കറിവട്ടങ്ങളും പായസം പപ്പടം ഉപ്പേരി മുതലായവയും ചേർത്ത് ഒരില നിറയെ ചോറു കൊടുക്കും. മണിയൻ്റെ രസികൻ തീറ്റ പരിപാടി കാണേണ്ടതാണ്. പായസം നാക്കുകൊണ്ട് വട്ടിക്കുടിച്ച് ചീറിയും നക്കിയും മൂപ്പര് ഇലയും കൂടി അകത്താക്കി പിന്നെയും നോക്കി നിൽക്കും. മതി മതി, ഇനി നാളെയാവട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ മണിയൻ തലയാട്ടി പ്രതിഷേധിക്കും. അങ്ങനെ ഒരു ബാല്യസ്മരണയിൽ ഒരു തിരുവോണ പുലരി ഇതൾ വിരിയുകയാണ്. കാത്തുകാത്തിരുന്ന പൊന്നിൻ തിരുവോണം എത്തിപ്പോയി. ആർപ്പോ ആർപ്പോ. തലേന്ന് രാത്രി തുന്നിക്കിട്ടിയ പുത്തനുടുപ്പിൻ്റെ മണം മൂക്കിൽ നിന്ന് മറയുന്നില്ല. തോട്ടിനക്കരെ നിന്ന് പൂവിളി കേൾക്കുന്നു. പൂവേ പൊലി പൂവേ പൊലി. അടുക്കളയിൽ അമ്മയും ചേച്ചിമാരും ഓണസദ്യ ഒരുക്കി തുടങ്ങി. അത്തക്കളം അതിസുന്ദരമായി നടുമുറ്റത്ത് തീർത്തു കഴിഞ്ഞതേയുള്ളൂ. മോനെ, മണിയൻ പോത്തിനെ ഒന്ന് തീറ്റിക്കൊണ്ടുവാ. താഴെ പാടത്ത് നിറയെ വഞ്ചിപ്പുല്ലുണ്ട്. പോരുമ്പോൾ തോട്ടുകടവിലിറക്കി കുളിപ്പിച്ചും കൊണ്ടുപോരെ. അച്ഛൻ്റെ സ്നേഹമനുസൃണമായ നിർദ്ദേശം അനുസരിച്ചാൽ തിരുവോണം മുഴുവൻ സ്വതന്ത്രമായി കറങ്ങി നടക്കാം. തൊഴുത്തിൽ കയറി ഞാൻ കയറിൽ കൈവച്ചതേയുള്ളൂ. മണിയൻ ചാടിപ്പിടന്നെഴുന്നേറ്റ് റെഡിയായി കഴിഞ്ഞു. കയറയച്ച് മണിയൻ്റെ കഴുത്തിൽ മാല പോലെ ചുറ്റിക്കെട്ടി പതുക്കെ മണിയനും ഞാനും പാടത്തേക്ക് നടന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടം. നെല്ലിൻകുറ്റികളിൽ ജലഗണങ്ങൾ തിളങ്ങുന്നു. മണിയൻ പച്ചപ്പുല്ലു കടിച്ച് മുൻപോട്ട് നടന്നു. ഓണമല്ലേ, വെറുതെ നടക്കുന്നതെന്തിന്? മണിയൻ്റെ പുറത്ത് കയറിയിരുന്ന് ഒരു തകർപ്പൻ ഓണപ്പാട്ടൊക്കെ പാടി സവാരി ചെയ്താലെന്താ? വരമ്പിൽ കയറി നിന്ന് മണി എൻ്റെ മുതുകത്ത് പിടിച്ചു കയറി ഇരിപ്പായി. കുട്ടിയാനയുടെ പുറത്തിരിക്കുന്ന പോലെ ഞാൻ ചുറ്റും നോക്കി. നല്ല രസികൻ യാത്ര. മണിയൻ അറിഞ്ഞ ഭാവമേ നടിച്ചില്ല. പുള്ളിക്കാരൻ ചെവിയും വാലുമിളക്കി മെല്ലെ മെല്ലെ താഴെ പാടത്തേക്ക് നടന്നു. ചന്തത്തിൽ മുറ്റം ചെത്തിപ്പറിച്ചില്ല, എന്തെൻ്റെ മാവേലിയോണം വന്നു, എന്തെൻ്റെ മാവേലിയോണം വന്നു. ഞാൻ നീട്ടിപ്പാടി. താളമടിച്ചത് മണിയൻ്റെ പുറത്ത്. മണിയൻ നടവരമ്പ് കയറിയിറങ്ങി. എൻ്റെ ബാലൻസ് തെറ്റി. ദാ കിടക്കുന്നു പൊത്തോന്ന് കച്ചിക്കുറ്റിക്കു മുകളിൽ മലർന്നടിച്ച്. എനിക്ക് വേദനിച്ചു. എൻ്റെ അമ്മേ, ഞാൻ അറിയാതെ വിളിച്ചുപോയി. എൻ്റെ കരച്ചിൽ കേട്ട് മണിയൻ തിരിഞ്ഞു നിന്നു. തലയുയർത്തി ചെവി അനക്കാതെ നോക്കി. മൂന്നാല് ചുവട് മുമ്പോട്ട് വച്ചു. എന്നിട്ട് ഉറക്കെ അലച്ചു കരച്ചിൽ പോലെ. പതിവില്ലാത്ത മണിയൻ്റെ നിലവിളി കേട്ട് അച്ഛൻ വീട്ടുമുറ്റത്ത് നിന്ന് പാടത്തേക്ക് നോക്കി. ഞാൻ പാടത്ത് മലർന്നു കിടക്കുന്നതുകൊണ്ട് അച്ഛൻ ഓടി വന്ന് എന്നെ പിടിച്ചു പൊക്കിയെടുത്തു. പുറം തടവിൽ തന്നു. കൈകാലുകൾ പിടിച്ചു നിവർത്തി ഉളുക്കും ഒടിവും ഇല്ലെന്ന് ഉറപ്പാക്കി. പോത്തിൻ്റെ പുറത്ത് കയറുന്നത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ താഴെ വീഴുമെന്ന് അച്ഛൻ്റെ സങ്കടം. അപ്പോഴും മണിയൻ എന്നെ നോക്കി ഒരു പ്രത്യേക ശബ്ദത്തിൽ അമർന്നുണ്ടായിരുന്നു. അച്ഛൻ സ്നേഹപൂർവ്വം മണിയനെ ശകാരിച്ചു. എടാ, എന്തിനാ കൊച്ചിനെ തള്ളിയിട്ടത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നോക്കിക്കോ മണിയാ. നടക്കണാ തോട്ടിലേക്ക്. കുളിച്ചു കയറിക്കോ മതി തീറ്റിയൊക്കെ. അച്ഛൻ എൻ്റെ കയ്യും പിടിച്ച് വരമ്പിലൂടെ നടന്നു. മണിയൻ പുറകെ വന്നു. തൂട്ടുകടവിലിറങ്ങി അച്ഛൻ മണിയനെയും എന്നെയും കുളിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ മണിയൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. എൻ്റെ നെറ്റിയിലും അച്ഛൻ്റെ ചൂണ്ടുവിരൽ ചന്ദനപ്പൊട്ടണിയിച്ചു വന്നു. പൂവാലി പശുവിനെയും കിടാവിനെയും അമ്മുവാടിനെയും മക്കളെയും എല്ലാം അച്ഛൻ കുളിപ്പിച്ചു. എല്ലാവർക്കും ചന്ദനക്കുറി ചാർത്തി. എന്നിട്ട് എല്ലാവർക്കും ഓണസദ്യ കൊടുത്തു. മണിയൻ പോത്തിന് അച്ഛൻ്റെ

0: ആ പ്രത്യേക ഓണസദ്യ കിട്ടി. എന്തിനാണെന്നോ ഞാൻ വീണുകിടന്നപ്പോൾ സ്നേഹപൂർവ്വം തിരിഞ്ഞിരുന്ന് അമറി അച്ഛനെ അറിയിച്ചതിന്. പോത്തായാൽ എന്താ, അതിനും വിവരമുണ്ട്, സ്നേഹമുണ്ട്. അച്ഛൻ്റെ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. സ്നേഹിക്കുന്നവരെ അതിന് തിരിച്ചറിയാം. ഓർമ്മയിലെ ഒരോണവും പോത്തിൻ്റെ പുറത്തുള്ള സവാരിയും മണിയൻ പോത്തിൻ്റെ സാധാവും ഓണസദ്യയുമെല്ലാം ബാലകൗതുകത്തിലൂടെ മനസ്സിൽ തെളിയുന്നു.
1: സന്ധ്യ കെ അവതരിപ്പിച്ച പി കെ ഗോപിയുടെ മണിയൻ പോത്തിനൊരു പൊന്നോണക്കുറി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

ആരോട് യാത്ര പറയേണ്ടു, ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങൾ ആണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ, ആൾത്തിരക്കേറും ഈ വാഹനം എന്നെയൊരു പാൽച്ചുമടായിറക്കി വയ്ക്ക്, എന്നമൃതപാഥേയവും പഴയ ഭാണ്ഡവും നെഞ്ഞോടണച്ചു ഞാനിഞ്ഞു നിൽക്കെ, പാതയിതപാരത തൻ മധുരമാംഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കെ, ആരുടെ കരങ്ങളെന്നറിവീല പുഴയ നീരാഴി പോലെന്നെ പുണർന്നു നിൽക്കെ, ആരോട് യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോടാരോടു യാത്ര പറയേണ്ടു, ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങൾ ആണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ, ആൾത്തിരക്കേറും ഈ വാഹനം എന്നെയൊരു പാഴ്ചുമടായിറക്കി വയ്ക്ക്, എന്നമൃതപാഥേയവും പഴയ ഭാണ്ഡവും നെഞ്ഞോടണച്ചു ഞാനിഞ്ഞു നിൽക്കേ, പാതയിതപാരത തൻ മധുരമാംഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കേ, ആരുടെ കരങ്ങളെന്നറിവീല പുഴയ നീരാഴി പോൽ എന്നെ പുണർന്നു നിൽക്കേ, ആരോടു യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോടാരോടു യാത്ര പറയേണ്ടു. എത്ര സഹയാത്രികർ സമാന ഹൃദയർ ജ്ഞാന ദുഃഖങ്ങൾ തങ്ങളിൽ പങ്കുവച്ചോർ, മധുരാക്ഷരങ്ങളിൽ നിറഞ്ഞ മധുവുണ്ണുവാൻ കൊതിയാർന്ന കൊച്ചു ഹൃദയങ്ങൾ, മധുരാക്ഷരങ്ങളിൽ നിറഞ്ഞ മധുവുണ്ണുവാൻ കൊതിയാർന്ന കൊച്ചു ഹൃദയങ്ങൾ, സാമഗീതങ്ങളെ സാധകം ചെയ്തവർ ഭൂമിയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവർ, സാമഗീതങ്ങളെ സാധകം ചെയ്തവർ ഭൂമിയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവർ,

തവരൊഴുകി നീങ്ങുന്ന കാഴ്ച ഉൾക്കണ്ണുകളെ ഇന്നും നനയ്ക്കി. ഓർമ്മകളിൽ ഇന്നലകൾ പിന്നെയും ഉദിക്കെ അവയോരോന്നും ഉണ്മയായി നിൽക്കി. ഓർമ്മകളിൽ ഇന്നലകൾ പിന്നെയും ഉദിക്കെ അവയോരോന്നും ഉണ്മയായി നിൽക്കി. ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു ഞാൻ മൊഴികളുടെ ആഴങ്ങളിൽ പഴമനസ്സുകൾ കുഴിച്ചിട്ട നിധി തേടി വാഴ്വിൻ്റെ കയ്പുനീരും വാറ്റി മധുരമാക്കുന്ന രസമന്ത്രതന്ത്രം തേടി. ഒരു പൊരുളിൽ നിന്ന് അപരമാം പൊരുളുദിച്ചു കതിർ ചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടി. ഒരു പൂവിലെ കനി തേടി കനിയിലെ തരു തേടി തീയിലെ കുളിർ തേടി കുളിരിലെ തീ തേടി. അണുവിൻ്റെ അണുവിലൊരു സൗരയൂഥം തേടി മർത്യനിൽ മഹാഭാരതങ്ങൾ തേടി. തീർത്ഥരെത്രയോ പേരൊത്തലഞ്ഞു തിരിഞ്ഞ് ഏറെ ഇഷ്ടമാർന്നൊരു നടക്കാവിനോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു ഞാൻ മൊഴികളുടെ ആഴങ്ങളിൽ പഴമനസ്സുകൾ കുഴിച്ചിട്ട നിധി തേടി വാഴ്വിൻ്റെ കയ്പുനീരും വാറ്റി മധുരമാക്കുന്ന രസമന്ത്രതന്ത്രം തേടി. ഒരു പൊരുളിൽ നിന്ന് അപരമാം പൊരുളുദിച്ചു കതിർ ചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടി. ഒരു പൂവിലെ കനി തേടി കനിയിലെ തരു തേടി തീയിലെ കുളിർ തേടി കുളിരിലെ തീ തേടി. അണുവിൻ്റെ അണുവിലൊരു സൗരയൂഥം തേടി മർത്യനിൽ മഹാഭാരതങ്ങൾ തേടി. തീർത്ഥരെത്രയോ പേരൊത്ത് അലഞ്ഞു തിരിഞ്ഞൊരി ഇഷ്ടമാർന്നൊരു നടക്കാവിനോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു. പടിഞ്ഞാട്ടു നീളുന്ന നിഴലുകൾ അനുക്ഷണം പിന്തിരിഞ്ഞോടുന്നു കുറുകുന്നു. ചുവടുകളിൽ അഭയമാർ നീളുന്നു വീണ്ടും കിഴക്കിൻ മടിത്തടം തേടുന്നു. ഞാൻ എന്നും ഈ സത്യമൊരു നിഴൽ നാടകമായി കണ്ട തൊടികളോടോ ഇളം പാദങ്ങൾ തുള്ളുമിടനാഴികളോടോ വെയിൽ ചൂടേറെ മുന്തി കുടിച്ചു നിലാക്കുളിർ ചുരത്തുമി പാവം തരുക്കളോടോ ഗൂഢമുച്ച വിശപ്പിനെ താരാട്ടുപാടി ഉറക്കി കിടത്തിയിട്ട് ഉതിർമണി തേടുന്ന കൊച്ചു ദുഃഖങ്ങൾ ഹാ തൂവലുതുക്കുന്നൊരി കൽപ്പടവുകളോടോ സമസ്തവും ചുട്ടരിച്ചൊരു പുതിയ ലോകം പടുക്കുന്ന യജ്ഞങ്ങളിൽ നറും ദർഭകളാകുവാൻ താരുണ്യമോഹങ്ങൾ താനേ തപിക്കുമി ആരണ്യരമ്യാങ്കണങ്ങളോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു ആരോടു യാത്ര പറയേണ്ടു. പടിഞ്ഞാട്ടു നീളുന്ന നിഴലുകൾ അനുക്ഷണം പിന്തിരിഞ്ഞോടുന്നു കുറുകുന്നു. ചുവടുകളിൽ അഭയമാർ നീളുന്നു വീണ്ടും കിഴക്കിൻ മടിത്തടം തേടുന്നു. ഞാൻ എന്നും ഈ സത്യമൊരു നിഴൽ നാടകമായി കണ്ട തൊടികളോടോ ഇളം പാദങ്ങൾ തുള്ളുമിടനാഴികളോടോ വെയിൽ ചൂടേറെ മുന്തി കുടിച്ചു നിലാക്കുളിർ ചുരത്തുമി പാവം തരുക്കളോടോ ഗൂഢം ഉച്ച വിശപ്പിനെ താരാട്ടുപാടി ഉറക്കി കിടത്തിയിട്ടുതിർമണി തേടുന്ന കൊച്ചു ദുഃഖങ്ങൾ ഹാ തൂവലൊതുക്കുന്നൊരി കൽപ്പടവുകളോടോ സമസ്തവും ചുട്ടരിച്ചൊരു പുതിയ ലോകം പടുക്കുന്ന യജ്ഞങ്ങളിൽ നറും ദർഭകളാകുവാൻ താരുണ്യമോഹങ്ങൾ താനേ തപിക്കുമീയാരണ്യ രമ്യാങ്കണങ്ങളോടോ ഇനി ആരോടു യാത്ര പറയേണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയേണ്ടു.
ആരോടു യാത്ര പറയേണ്ടു?

വിളക്കിന്റെ തിരിയഞ്ചു കോടയൂതിക്കെടുത്തി തനിച്ചിരിക്കെ ആരോ കൊളുത്തി നിരത്തിയ പോലുള്ളിലായിരത്തിരികളായി നിങ്ങളെരിയെ ആ തിരികളാർദ്രമാക്കും സ്നേഹധാരയിൽ ഒരൽപ്പകണമെന്നു ഞാൻ എന്നെയറിയെ കത്തിത്തിളച്ചെരിഞ്ഞൊരു തുള്ളി വെട്ടമായി പൊട്ടിത്തെറിക്കുന്ന ധന്യതയ്ക്കായി.

കാത്തുനിൽക്കുമ്പോൾ അതിനിടവേളയിൽ ആരോടു യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോട് ആരോടു യാത്ര പറയേണ്ടു, ആരോടു യാത്ര പറയേണ്ടു, തപിക്കുമെന്നാത്മാവിൽ നിങ്ങൾ കുടിപാർത്തിരിക്കെ, ആരുമറിയാതെ എന്നഞ്ചിന്ദ്രിയ കിളിവാതിലുകൾ തഴുതിട്ടു ഞാനിരിക്കെ, വാടാവിളക്കിൻ്റെ തിരി അഞ്ചുമൂക്കോടെ ഊതിക്കെടുത്തി തനിച്ചിരിക്കെ, ആരോ കൊളുത്തി നിരത്തിയ പോലുള്ളിൽ ആയിരത്തിരികളായി നിങ്ങളെരിയെ, ആത്തിരികൾ ആർദ്രമാക്കും സ്നേഹധാരയിൽ ഒരൽപകണമെന്നു ഞാൻ എന്നെ അറിയേ, കത്തിത്തിളച്ചെരിഞ്ഞൊരു തുള്ളി വെട്ടമായി പൊട്ടിത്തെറിക്കുന്ന ധന്യതയ്ക്കായി കാത്തുനിൽക്കുമ്പോൾ അതിനിടവേളയിൽ ആരോടു യാത്ര പറയേണ്ടു ഞാൻ, എന്തിനോടാരോടു യാത്ര പറയേണ്ടു, ആരോടു യാത്ര പറയേണ്ടു.

0: ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെ ആണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിതങ്ങളും

0: വിശദ പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരു

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ

0: തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ലി തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്ല ഖദീജ, നീ എവിടെയാ നീ കത്തിയാളെ എടുത്തിട്ട് പോകുന്നത്?
1: ഞാനൊന്ന് അപ്പുറത്തെ കുമാരേട്ടനെ കാണാൻ പോന്നീനു.
0: എന്നാ കുമാരേട്ടൻ്റെ അടുത്ത്
1: ഓറെ വകയിൽ ഒരു ടില്ലർ വെപ്പുകാരനുണ്ട് പോലും. എനക്ക് പറമ്പത്ത് ടില്ലർ വെച്ചിട്ട്
0: പറമ്പത്ത് ടില്ലർ വെക്കാനാ.
1: ആ എന്നിട്ട് എനക്ക് കുറച്ച് തെങ്ങ് നടാൻ വേണ്ടിട്ടേ.
0: നീ എന്താ ഈ കഥ പറയുന്നത്?
1: ആന്ന് എന്റെ കവുങ്ങെല്ലാം നശിച്ചു. ഇനി ആടെ എനിക്ക് കുറച്ച് തെങ്ങും തൈ വെക്കാൻ
0: വേണ്ടി. തെങ്ങ് വെക്കാൻ എനിക്ക് എന്താ പീരാന്ത് പോയി ടില്ലർ എടുത്തിട്ട് പറമ്പത്ത് പോയെ?
1: എല്ലടോ നീ എന്താ പറയുന്ന, പണിക്കാർ കിട്ടുന്നുണ്ടാ?
0: എല്ലപ്പാ ടില്ലറുണ്ടാ കുയിക്കുവാ.
1: എല്ലപ്പാ വയല് കളിച്ചിടുന്ന പോലെ ഈ ടില്ലറിനെ കൊണ്ട് പറമ്പത്തൊന്നും കളിച്ചിട്ടൂടാ.
0: കളിച്ചിടുന്നേരെന്നാ തെങ്ങ് വെക്കാൻ കുഴിയല്ലേ വേണ്ടത്?
1: ആ അതെങ്ങനെ
0: കുഴിക്കാൻ പിന്നെ ടില്ലറാ?
1: എന്തായാലും എനിക്ക് കിളച്ചിടണം പറമ്പ്.
0: അതിന് നല്ല വലിയ ഹിറ്റാച്ചി പോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ടിടണോ?
1: ടില്ലറിനെ കൊണ്ടാവൂല.
0: നീ കണ്ടില്ലേ ഇതുവരെ ടില്ലർ സാധനം ഇങ്ങനെ കറങ്ങുന്നല്ലേ?
1: എല്ലാ രാജ നീ എന്നാ പറയുന്ന, എന്റെ വയൽ തേച്ചി ടില്ലർ വെച്ചിട്ട് ഞാൻ ടില്ലർ കണ്ടിരുന്നാ?
0: എന്തൊന്നാ എന്നോട് പറയണ്ട്?
1: അല്ല രാജ ഈ ടില്ലർ എന്ന് പറഞ്ഞ വലിയൊരു തുമ്പിക്കൈ പോലത്തെ സാധനല്ലേ?
0: ആ അതന്നെ.
1: അല്ല ഇതിങ്ങനെ കോരി എടുത്തിട്ട് അല്ലടെ പറമ്പ് കളക്കൂലേ?
0: നീ ഒരു കാര്യം ചെയ്യണം, കോയന്റെ കൂടെ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് കുട്ടികളെയും കൂടെ ഇരുത്തുക, എന്നിട്ട് ചിത്രം നോക്കിയിട്ട് ഓരോ സാധനത്തിന്റെ പേര് നീ പഠിക്കണം കേട്ടാ.
1: അപ്പൊ അതല്ലേ ടില്ലർ?
0: എന്റെപ്പാ എനിക്ക് ഇനിയും തിരിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ മാഷതാ വരുന്നത്? മാഷോട് എന്നെ ഇത് ടില്ലറാണോ ട്രാക്ടറാണോ അല്ല പിന്നെ JCB ആണോ എന്താ നോക്കാം.

0: എന്താ എന്താന്ന് തറക്കാൻ രണ്ടുപേരും കൂടി.
1: അല്ല മാഷേ, ഈ പറമ്പത്ത് എനിക്ക് കുറച്ച് തെങ്ങും ദൈ കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടേ നടാൻ വേണ്ടിയിട്ട് ടില്ലർ അന്വേഷിച്ചു പോകുമ്പോന്ന് ഞാൻ രാജനെ കണ്ടെ. ഇന്നലെ രാജൻ പറയാ ടില്ലർ വെച്ചാല് നടക്കൂലെന്നാ പറയുന്നത്. അത് അങ്ങനെ നടക്കൂലേ?
2: പറ്റും മാഷേ. ഈ ഖദീജ പറയുന്ന ടില്ലർ വെച്ചാൽ നമുക്ക് തെങ്ങിന്റെ തടലെല്ലാം എടുക്കാം, തെങ്ങിന്റെ കുഴിയെല്ലാം കുഴിക്കാം.
0: നമ്മളിപ്പോ ഈ യന്ത്രവൽക്കരണത്തിന് അതിന്റെ കൂടെ നിൽക്കേണ്ടി വരും, അതിനെ ആശ്രയിക്കേണ്ടി വരും. കാരണം തെങ്ങിൻ തടമൊക്കെ എടുക്കാനും പറമ്പ് കളിച്ചിടാനൊന്നും ആരെ കിട്ടുന്നില്ല, പണിക്കാരെ കിട്ടുന്നില്ല. നമ്മള് പണ്ട് ടില്ലർ ഒന്നും ഉപയോഗിച്ചിട്ട് വയലില് നമ്മൾ കളിച്ചിടാറ് ഇല്ലല്ലോ.
2: അപ്പൊ
0: അത് പുതിയ യന്ത്രങ്ങൾ വരും, അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ചത് തീർത്തും തെറ്റൊന്നല്ല.
2: പക്ഷേ പക്ഷേങ്കിൽ നമ്മള് പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ അത്യാവശ്യ യന്ത്രത്തിന്റെ പേരല്ല അറിയണ്ടേ.
0: എന്ത് പറ്റി ടില്ലർ എന്നുള്ള യന്ത്രം ഉണ്ടല്ലോ നമുക്ക്.
2: ടില്ലർ എന്ന് പറയുന്ന യന്ത്രം ഉണ്ട്. ഖദീജക്ക് ടില്ലർ ഏതാന്നറിയാം മാഷ്ക്ക്? നമ്മളെ തുമ്പിക്കൈ പോലെ കോരിയെടുക്കുന്ന സാധനമുള്ളത്.
1: എനിക്ക് പേര് കിട്ടിയിട്ടില്ല മാഷെ, അതാണ് ഇവർ കളിയാക്കുന്നിങ്ങനെ.
0: അതില് വലിയ അത്ഭുതമൊന്നും ഇല്ല. നമുക്കിപ്പം എന്താണെങ്കിലും ഒരു യന്ത്രമാണല്ലോ.
2: അതെ അതെ,
0: ഇറ്റാച്ചിയും ജെ സി ബിയും ടില്ലറൊക്കെ ഒരു കുടുംബക്കാരല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് ഇത് പറമ്പ് കളിച്ചിടാനാണോ ഇത് ആവശ്യപ്പെടുന്നത്?
1: ആന്ന്, നമ്മള് വയലിലെല്ലാം ഇങ്ങനെ കളിച്ചിടുന്നോണ്ട് ഞാൻ വെച്ച് പറമ്പത്തും കളിച്ചിട്ടിട്ട് പിന്നെ ഈ തെങ്ങ് വെക്കാലോ, മഴക്കാലല്ലേ വരുന്നു.
0: പക്ഷെ അത് പറമ്പ് കളിച്ചിടാൻ ഈ വയൽ കളിക്കുന്ന ഇറ്റാച്ചിയും ജെ സി ബിയും ടില്ലറും ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. കാരണം പ്രത്യേകിച്ചും തെങ്ങിൻ തടത്തില് തെങ്ങിന്റെ വേര് എന്താണ് മേലെല്ലാം ഉണ്ടാവുക, അടിവേര് തായ് വേരല്ലോ, അതിന് പടർന്ന് പന്തലിക്കുന്ന വേരല്ലേ. അപ്പൊ വേര് മുറിയാൻ സാധ്യതയുണ്ട്.
2: അല്ലെ തന്നെ നമ്മള് കൈക്കോട്ട് പണിക്കാര് തടലെടുക്കുമ്പോ വേര് കാണുന്നിടത്ത് വരെയല്ലേ കളിച്ചെടുക്കൂ.
0: ചില തെങ്ങിനാണെങ്കിൽ വളരെ അടിയിലായിരിക്കും വേരുകള്, മറ്റതിന് വളരെ മുകളിലായിരിക്കും. അപ്പോ ടില്ലറിന് അല്ലെങ്കിൽ ഈ ജെ സി ബിക്ക്
2: വെച്ചിട്ടങ്ങ് പോലല്ലേ, മണര പോകുന്നുണ്ടോ വേര് പോകുന്നുണ്ടോ ഒന്നും നോക്കൂലല്ലോ.
0: അപ്പം പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ലാത്ത സ്ഥലം കിളച്ചിടാൻ നമുക്ക് ടില്ലർ തന്നെ ആവാം. തെങ്ങിൻ തടം എടുക്കാൻ ചിലരൊക്കെ ഇറ്റാച്ചി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ചെറിയൊരു ജെ സി ബി ആണല്ലോ ഇറ്റാച്ചി, എവിടെയും കയറി ചെല്ലണം അതിന്. പക്ഷെ അപ്പോഴും ആ ചെടിക്ക് കേടുകൂടാതെ അതിന് വേര് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് മാത്രം.
2: അതെ.
0: അപ്പൊ എന്താണ്, കൃഷിഭവനെന്ന് കിട്ടിയോ തെങ്ങ്? കിട്ടി.
1: ആ, തെങ്ങും തൈ കുറച്ച് കിട്ടി മാഷേ.
2: തെങ്ങും തൈ കിട്ടിയിട്ടുണ്ട്, പഴയ തെങ്ങ് വീട്ടിലുണ്ട്. ഖദീജന്റെ വീട്ടിൽ നിറയെ തെങ്ങല്ലേ മാഷ് കണ്ടിട്ടില്ലേ?
0: അല്ല, നിറയെ കവുങ്ങല്ലേ, അതിനിടയിലാണ് വെക്കുന്നത്.
1: കവുങ്ങെല്ലാം പോയി പോയി മാഷേ, എന്നിട്ട് അതെല്ലാം പൊരിച്ച് ചാടിയിട്ട് തെങ്ങും തൈ വെക്കാലോ എന്ന് വെച്ചിട്ട് എല്ലാം പോയി. കവുങ്ങിന് പണ്ടത്തെ പോലെ ഒന്നും കിട്ടുന്നില്ല എനിക്ക്.
0: അല്ല, കവുങ്ങൻ തൈ പോയ സ്ഥലത്ത് കവുങ്ങൻ തൈ തന്നെ വെച്ചൂടെ?
1: അത് അത്ര ലാഭം കിട്ടുന്നില്ല.
0: ലാഭമാണ് ഒരുപക്ഷെ, തെങ്ങിനേക്കാൾ കൂടുതൽ ലാഭം ഇപ്പം
1: പക്ഷേ എന്റെ പറമ്പത്ത് നിക്കുന്നില്ല.
0: അതിനൊക്കെ അതിന്റെ രോഗം നമ്മൾ ആദ്യം കണ്ടെത്തുക, ചികിത്സിക്കുക. മാത്രമല്ല, ഇത് രണ്ടും തെങ്ങിന് വേണ്ടി കവുങ്ങ് ഉപേക്ഷിക്കുന്നു വേണ്ട. നമുക്ക് തെങ്ങിന്റെ ഇടവേളയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
1: കവുങ്ങ് നടാൻ തോന്നുന്നല്ലേ.
2: അത് നല്ലൊരു പരിപാടിയാണ്. തെങ്ങിന്റെ ഇടയിലെല്ലാം നമ്മൾ എന്താ പണ്ട് നടന്നല്ലേ.
1: അല്ല, ഈ കുരുമുളകിന് നല്ല വിലയല്ലേ ഇപ്പോ.
2: നീ പറമ്പ് പോയി നോക്കിയട്ടെ, കവുങ്ങിന്റെ മേലെ കുരുമുളക് മുഴുവൻ.
0: തീർച്ചയായിട്ടും അതിന് നമുക്ക് ഈ കൃഷി വിജ്ഞാനത്തിൽ പറയാ ഈ മിശ്രവിള സമ്മിശ്ര കൃഷി എന്നൊക്കെ പറയും.
2: ഇതൊന്നും പറഞ്ഞാൽ ഖദീജക്ക് മനസ്സിലാവില്ല, എനിക്കും
0: മനസ്സിലാവില്ല. നമുക്കിപ്പോ പണ്ടത്തെ കാലം പോലെയല്ലോ, ഭൂമിയുടെ അളവ് വളരെ കുറവല്ലേ. ഭൂമിയുടെ അളവ് കുറഞ്ഞിട്ടല്ല, പല ഭൂമിയിലും നമ്മൾ എന്ത് ചെയ്തു,
1: വീടെടുത്ത് വെച്ചില്ലേ മാഷേ.
0: അപ്പൊ കൃഷി ചെയ്യാൻ എന്തില്ല, മണ്ണില്ല. അപ്പൊ ലഭ്യമായ കൃഷി സ്ഥലത്ത് നമ്മൾ തെങ്ങിൻ തോപ്പ്, ഒരു തെങ്ങിൻ തോപ്പ്, മറ്റൊരു കവുങ്ങൻ തോപ്പ്, മറ്റൊരു കുരുമുളക് തോപ്പ്, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. ഇപ്പൊ ഒരു തെങ്ങിൻ തോപ്പ് തന്നെ എന്ത് ചെയ്യും, തെങ്ങിന് ചുറ്റും നാല് കവുങ്ങ് വെക്കും. ഈ കവുങ്ങിന് ചുറ്റുപറ്റി കുരുമുളക് വളരും. തെങ്ങിൻ തടത്തിൽ പച്ചക്കറിയും പാവലും വെണ്ടയ്ക്കൊക്കെ നടും, ചീനിയൊക്കെ നടും. അപ്പൊ പ്രത്യേകം പ്രത്യേകം പ്ലോട്ടുകൾ ആവശ്യമില്ല. കുരുമുളകിന് നല്ല വിലയാണ്, കൊട്ടടക്കൊക്കെ നല്ല വിലയാണ്. അപ്പം തെങ്ങിന് നനക്കുന്ന നനവ് കൊണ്ട് ഇവരെല്ലാവരും ജീവിച്ചോളും.
2: അതല്ലേ നമ്മള് ഈ അടുക്കളത്തോട്ടം എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ ചെറിയ പച്ചക്കറി എല്ലാം നടുന്നല്ലേ. പക്ഷേ
0: അതെ,
2: അതല്ല ആകെ 10 സെന്റ് ഉണ്ടാവുക. അതിലൊരു വീട് കഴിഞ്ഞ പിന്നെ ഉള്ളു.
1: ആ പൊരേന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഓരോ നട്ട് കൃഷിയെല്ലാം ഉണ്ടാക്കുന്നെ.
0: അതെ, അടുക്കള തോട്ടത്തിന്റെ ഒരു ഗുണം, അടുക്കള മാലിന്യങ്ങള് വളമാക്കി മാറ്റാം അല്ലെ. നമ്മൾ വെറുതെ കളയുന്ന വെള്ളവും മറ്റ് മാലിന്യങ്ങളൊക്കെ, ജൈവ അവശിഷ്ടങ്ങളൊക്കെ സസ്യങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് നല്ല സ്വാദിഷ്ടമായ പച്ചക്കറി വിളകൾ വിളയിച്ചെടുക്കാൻ പറ്റും.
2: അതിന് വേണ്ടിയിട്ടല്ലേ ഈ ജൈവ അവശിഷ്ടങ്ങളെല്ലാം സംസ്കരിക്കാനല്ലേ, മറ്റേ മണ്ണര കമ്പോസ്റ്റും അത് ഇതെല്ലാം കൃഷി ആപ്പീസ്ന്നല്ലോ.
1: എല്ലാ ഈ അടുക്കള തോട്ടത്തിൽ നമ്മൾ പറിച്ചെടുക്കുമ്പോ എന്താണുള്ള അതിന്റെ രുചി, തക്കാളിക്കെല്ലാം പണ്ടത്തെ രുചിയാന്ന് കിട്ടുന്നു.
2: ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ, നമുക്ക് മരുന്നടിച്ചല്ലേ പറ്റുള്ളൂ.
0: നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂടുതല്, അത് എവിടെ നിന്ന് വരുന്നു, ആര് കൃഷി ചെയ്യുന്നു, അല്ല എന്ത് രാസവസ്തുക്കൾ അതിന് ചേർക്കുന്നു നമുക്കറിയില്ല.
2: ഇതിനൊരു കാര്യം എന്നാ പറയാം, പക്ഷേ നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന അപ്പാടപ്പാട് ചീഞ്ഞു പോകുന്ന പറഞ്ഞിട്ടാണ് ഇത് നടാത്തുകാരും. പീടിയെന്ന് കേൾക്കുന്ന ഒരു ഒരാഴ്ചത്തേക്കെല്ലാം തക്കാളി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് ഒരു മാസം വരെ വെച്ചാലും പോകും.
1: അത് പറഞ്ഞ ശരിയാ രാജ. അല്ല, ഞാൻ ഈയിടക്ക് പീടിയക്ക് പോയരോ, പിന്നെ ഒരാൾ ചോദിക്കുന്നതാണ് ചീഞ്ഞ വണ്ടക്കിണ്ടോ ചീഞ്ഞ തക്കാളി ഉണ്ടോ എന്ന്. കോട്ട് സൂട്ടിട്ടോ ഒരാളാ ചോദിക്കുന്നത്, അതിനോട് അവർക്ക് ചീഞ്ഞിയല്ലോ.
2: ബിസിനസ് ഉണ്ടാവും.
1: അല്ല, ഇത് അവർക്ക് കമ്പോസ്റ്റിൽ ഇടാനായിരിക്കും. അതെല്ലാം എടുത്ത് കമ്പോസ്റ്റിൽ ഇട്ടിട്ട് നല്ല വളായിക്കൂടോ.
2: പിന്നല്ലേ
1: അല്ലേ മാഷെ, ഇവർക്ക്
0: കമ്പോസ്റ്റില്ല. ഇപ്പൊ പൊതുവേ പറഞ്ഞു വരുന്നുണ്ട് അത് അല്പം അതിശയോക്തി ആണെങ്കിലും അപകടമില്ലാത്ത തക്കാളി അല്പം ചീഞ്ഞ തക്കാളിയാണെന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നല്ല തക്കാളിയൊക്കെ വളരെ മിനുസമുള്ള മുഖം നോക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായ തക്കാളികളൊക്കെ കാണും. പക്ഷെ അതിനകത്ത് അപകടങ്ങൾ പതിയിരിക്കും. ഒരു ഈച്ച പോലും ആ തക്കാളിക്ക് പുറത്ത് വന്നിരിക്കൂല. എന്തുകൊണ്ട്?
1: മരുന്നടിച്ചിട്ടുണ്ടാവും,
0: വിഷമുണ്ടാവും. അല്പം ചീഞ്ഞു പോയെങ്കിലും അതിൽ മരുന്ന് തളി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അല്പം മോശമായ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന
2: സംഭവം എന്താ അറിയാ ഖദീജ? പണ്ടാണെങ്കിൽ 10 വണ്ടക്ക മുറിച്ചാൽ നമുക്ക് പുഴുവില്ലാത്ത എത്ര വണ്ടക്ക കിട്ടും, അതാലോചിച്ച് നോക്കിയ. ഇപ്പൊ
1: വണ്ടക്കയിൽ പുഴുണ്ടാ? ഇല്ലല്ലോ.
0: അപ്പൊ ഒരു പുഴു എവിടെയെങ്കിലും വണ്ടക്കയുടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വണ്ടക്കയില് രാസവസ്തുക്കൾ തളിച്ചിട്ടില്ല.
1: ഇനിയിപ്പോ അയാൾ പറഞ്ഞ പോലെ നമ്മളും പുഴുള്ള വണ്ടക്ക നോക്കി വാങ്ങേണ്ടി
2: വരുവാണ്.
0: അങ്ങനെ വ്യാപകമായിട്ടൊരു ശീലമാക്കേണ്ടത് അതങ്ങനെ ചിലര് കണ്ടെത്തുന്നത് മാത്രം, അതവര് കൊണ്ടുപോയിട്ട് വളരെയധികം കഴുകി വൃത്തിയാക്കി നോക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ വിഷയം അതല്ലല്ലോ, തെങ്ങ് നടണ്ടേ?
1: പിന്നെ തെങ്ങിന്റെ അത് അതിലേക്ക് വാമാശേ, തെങ്ങിന്റെ ആടെയെല്ലാം കുറച്ച് കളച്ചിടണം. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യാൻ നോക്കല്ലേ ഇന്ന്. അപ്പളക്കാനൊക്കെ തെങ്ങും തയ്യെല്ലാം വെച്ചിട്ടൊരു ഉഷാറാവണേനു. മഴയത്തേനിപ്പോ ആവോ നമ്മ
2: അല്ല ശരിക്കും ഹിറ്റാച്ചുകൊണ്ട് കുഴിക്കാൻ പറ്റുമോ? പക്ഷെ തെങ്ങും തടോ
0: അല്ല, അത് പൂർണ്ണമായിട്ടും നല്ലതല്ല. നമ്മൾ ആളുകളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. തെങ്ങില്ലാത്ത പൊതുവായ

0: വെളി പ്രദേശങ്ങളിൽ നമുക്ക് ഈ ടില്ലർ കൊണ്ടുവന്ന് കിളച്ചിടുന്നല്ലേ. നമ്മളെന്തിനാണ് ഈ സമയത്തൊന്നും അല്പം ഒരു മഴ പെയ്ത് മണ്ണൊന്ന് കുതിർന്നിട്ടാകുമ്പം കിളച്ചിടുന്ന എന്തിനാണ്? കിളച്ചിടുന്ന മണ്ണിലാണ് വെള്ളം കൂടുതൽ കുടിക്കുക, മണ്ണിനെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിക്കണം. അപ്പം ആ വെള്ളം അവിടെ ഉണ്ടാകും. അതിൽ പ്രത്യേകിച്ചും ഈ തെങ്ങിൻ തൈ നടുമ്പോൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ഇളക്കിയിട്ട് അവിടെ കളകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെടികൾ വളരാൻ അനുവദിക്കണം. അത്തരം വിത്തുകൾ പാകിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പച്ചില വിത്ത് എന്ന് പറയും, പച്ചില ചെടികൾ ഉണ്ടല്ലോ, അതിന്റെ വിത്തുകൾ അവിടെ അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിലും മറ്റെവിടെ നോക്കും കൊണ്ട് അവിടെ വിതച്ചാൽ നന്നായിട്ട് വളർന്നോളും. ഈ പച്ചില വളമായിട്ട് നമുക്ക് തെങ്ങിന് ഏറ്റവും അധികം വേണ്ടത് ജൈവവളങ്ങളല്ലേ, അത് തുറന്നിട്ടാകുമ്പോൾ അതിൽ കുറെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ സമയം തന്നെയാണ് നല്ലത്. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞു, മണ്ണൽപ്പം നനഞ്ഞു, ഇനി വലിയ മഴ വരാൻ പോകുന്നതാണ്. ഈ മഴയത്ത് വെള്ളമൊക്കെ ഒഴുകി ഒലിച്ച് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് കിളച്ചിടണം. അതോടൊപ്പം തന്നെ ആ കിളച്ച മണ്ണില് ഈ പച്ചില ചെടികളുടെ വിത്തുകൾ വിതക്കുക. അത് നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വന്നോളും. ആ ചെടികൾ മുറിച്ചെടുത്ത് നമുക്ക് തെങ്ങിന്റെ തടത്തിലിടുകയും ചെയ്യാം.
1: എല്ലാ അന്റെ പറമ്പ് നിങ്ങള് കണ്ടിട്ടില്ലേ, അന്റെ പറമ്പ് ചെരിഞ്ഞിട്ടല്ലേ മാഷെ, അതിൽ നിന്ന് വെള്ളം
2: മേലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങ താഴത്തെ ആണിയിൽ എത്രയാ വെള്ളം കയറുക.
0: നമ്മൾ അതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. ഭൂമിയുടെ കിടപ്പ് പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലകളിലെല്ലാം ചെരിഞ്ഞിട്ടാണ്, സമതലങ്ങളെയല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എവിടെ പെയ്യുന്ന മഴയും വളരെ വേഗത്തിൽ പുഴയിലേക്ക് കടലിലേക്ക് പോവാൻ അനുവദിക്കരുത്, അവനെ തടഞ്ഞു നിർത്തണം.
1: എല്ലാ മാഷെ, ഇത് പണ്ടൊരു പാട്ട് പാടിയിട്ടില്ലോ, അച്ഛാ അച്ഛാ പോവല്ലേ, അതുപോലെ ഞാനിപ്പം പാണ്ടി വരും, മഴയെ മഴയെ പോവല്ലേ ഞാനും
2: പറയണ്ട.
0: അല്ല, മഴവെള്ളം പോവാതിരിക്കാൻ നമ്മൾ പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിന് തടയണം, തടയണ തടയണ കെട്ടുക. കോണ്ടൂർ ബണ്ടുകൾ എന്നൊക്കെ പറയും.
1: അല്ല, ആന്ന് ഈ കോണ്ടൂർ ബണ്ട് എന്ന് പറഞ്ഞാല്
0: അതൊരു ഒരു പേര് അത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മള് ചെരുവിന് വിപരീതമായിട്ട് ഒരു വരമ്പ് വെക്കുക, അപ്പൊ വെള്ളം അവിടെ തങ്ങി നിൽക്കും. കുഴി കുഴിച്ചു വെക്കും. ഈ വരമ്പിന് ചുറ്റും അടുത്ത് വെള്ളം തങ്ങി നിൽക്കുമ്പോൾ മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം ഭൂമി വലിച്ചു കുടിച്ചോളും. രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇതുപോലെ ബണ്ടുകൾ കെട്ടി, കയ്യാലകൾ കെട്ടുക, നീർക്കുഴികൾ തയ്യാറാക്കുക, കോണ്ടൂർ ബണ്ടുകൾ തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ മണ്ണിന്ന് പരമാവധി വെള്ളം മണ്ണിൽ തന്നെ കുടിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാല് അത് വേനൽക്കാലത്തും അതിന്റെ ഗുണം കിട്ടും.
2: അല്ല മാഷേ, ഇത് മാത്രല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കാറ്റ ഒരു ക്ലാസ്സിൽ കൃഷി ആഫീസർ പറയുന്നുണ്ട്, ഈ മേൽമണ്ണിലാന്ന് പോലും നമ്മളെ ജൈവ അംശം മുഴുവൻ ഇത് ഒഴുകി പോവാണ്ടിരിക്കാൻ ഇത് നല്ലതാന്ന് ഒരിക്കൽ പറയുന്ന കേട്ടന്.
0: ബണ്ട് കെട്ടില്ല. മേൽമണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേനൽക്കാലത്ത് നമ്മുടെ മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഉണക്കിലകളൊക്കെ വീണ് അത് മണ്ണിലേക്ക് ലയിച്ച് മണ്ണിന്റെ ഒരു വളക്കൂറ് ഫെർട്ടിലിറ്റി എന്ന് പറയും, അത് സസ്യങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. മണ്ണിന് ഇളക്കം തട്ടും. അത് നമ്മൾ കിണറൊക്കെ കുഴിക്കുമ്പോൾ അടിയിലേക്ക് അടിയിലേക്ക് പോകുമ്പോൾ മണ്ണിന്റെ ഘടന മാറുന്നുണ്ടല്ലോ, അതിനൊരു സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമുള്ള ഒന്നും അതിനകത്തില്ല, മേൽമണ്ണ് തന്നെയുള്ളത്. മേൽമണ്ണ് വളരെ സമ്പുഷ്ടമായി തീരാൻ ഈ പച്ചിലകളും മറ്റൊക്കെ അടിഞ്ഞു കൂടുന്നത് അവിടെ തന്നെ നിലനിർത്തുന്ന അത്യാവശ്യമാണ്. ഈ ഒഴുകിപ്പോകുമ്പോൾ ആരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകും, മേൽമണ്ണിനെയും കൂടി അങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് അവശേഷിക്കുക എന്താണ്? വളമില്ലാത്ത ഗുണമില്ലാത്ത മണ്ണ് മാത്രമായിരിക്കും. അവിടെ നമ്മുടെ ചെടികൾ നട്ടാല് വളരുകയില്ല. അപ്പൊ നമുക്ക് വെള്ളം മാത്രമല്ല ഒലിച്ചു പോവാതിരിക്കേണ്ടത്, മേൽമണ്ണ് കൂടിയാണ്. അത് നമുക്ക് ഈ മഴക്കാലത്ത് ബണ്ടുകൾ പ്രത്യേകിച്ചും ചെരുവുള്ള ഭൂമിയിൽ ബണ്ടുകൾ കെട്ടി കുഴികൾ കെട്ടി അവിടെ തന്നെ നിലനിർത്തണം.
2: ഇതെല്ലാം ആയിരിക്കും മറ്റേ ബണ്ടെല്ലാം കെട്ടിയിട്ട് അതിന്റെ മേലെല്ലാം സസ്യങ്ങളെല്ലാം നമ്മളെ ചീമക്കൊന്നയെല്ലാം വരമ്പിന് വെക്കുന്നില്ലേ,
0: അതെ.
2: ഒന്ന്
0: ഒരു ചില്ലറ കൊന്നയൊന്നും അല്ലത്, നമുക്കിപ്പം കണിക്കൊന്നതിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അല്ലേ, നിറയെ പൂക്കളെല്ലാം ഉണ്ട്. പക്ഷെ ശീമക്കൊന്ന കർഷകന് വളരെ അധികം ബന്ധുവാണ്. ആ ശീമക്കൊന്നയുടെ ഇലകള് അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുക്കും, അതിന് വേരുകളടക്കം നൈട്രജന്റെ സമ്പന്നം. നൈട്രജൻ നമ്മള് യൂറിയ എന്ന് കേട്ടില്ലേ,
1: യൂറിയ പൊട്ടാസ് ഇതെല്ലാം
0: ഇതൊക്കെ നമുക്ക് എൻ പി കെ വളങ്ങൾ എന്നാണ് പറയുക, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം. ഇത് എല്ലാ ചെടികൾക്കും വിവിധ അനുപാതത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യൂറിയ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സസ്യമാണ് ശീമക്കൊന്ന. അതൊരു വലിയ ഫാക്ടറിയാണ്. നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ടല്ലോ വായുവിൽ ഈ മൂലകങ്ങളൊക്കെ പല തോതിലുണ്ട്. അന്തരീക്ഷത്തിലെ ഈ നൈട്രജൻ മൂലകത്തെ ഇലകൾ വലിച്ചെടുത്ത് സംഭരിച്ചു വെക്കും. ഈ ശീമക്കൊന്നയുടെ ഇലകളും തണ്ടൊക്കെ നമ്മളൊരു ചെടിക്കിട്ടാല് ആ ചെടിക്ക് എന്ത് കിട്ടി?
2: യൂറിയ കിട്ടി.
0: യൂറിയ കിട്ടി.
1: അതൊരു പഞ്ചസാര പോലത്തെ വളല്ലേ?
0: അതെ, പഞ്ചസാര പോലത്തെ വളം. നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങി സസ്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഗുണം എന്ത് ചെയ്യും?
2: ശീമക്കൊന്ന.

0: കേട്ടോ, വെറുതെ വളത്തിന് പൈസ കളയണ്ട.
1: അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഇത്ര ക്രൂരമായിട്ട് ചീമക്കൊന്നെ വേരോടെ പിഴുതെടുത്ത് കളയരുത്.
2: ഇത് കാട് പോലെയല്ലേ മാഷി ഉണ്ടായി,
1: ആവട്ടെ, അത് കാടുണ്ടെങ്കിൽ അവിടെ മറ്റു ചെടികൾ നന്നായിട്ട് വളർന്നോളും.
0: കൊതുകൊന്നും വരില്ല എന്ന് പറയുന്നത് ഈ ചീമക്കൊന്നെ ഇലയുള്ള സ്ഥലത്ത്.
2: അത് പറയുന്നില്ലേ,
1: അതെ, കൊതുകുകളെ തുരത്താൻ വേണ്ടിയുള്ള ജൈവ ഉപാധിയാണ്. മഴ അല്പം കഴിയുമ്പോഴേക്കും കൊതുകുകൾ വരുമല്ലോ, കൊതുകുകൾ വരുന്ന ഒരുപാട് രോഗങ്ങൾ കൊണ്ടല്ലേ. അപ്പൊ ആ ചീമക്കൊന്നയുടെ ഇലകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചു കഴിഞ്ഞാല് ആ പരിസരത്ത് കൊതുകുകൾ വരില്ല എന്നാണ് അനുഭവം. അതുകൊണ്ട് അത്ര മോശക്കാരനല്ല. പ്രത്യേകിച്ചും തെങ്ങും പച്ചക്കറികളൊക്കെ നടുമ്പോൾ അത്യാവശ്യമാണ് ചീമക്കൊന്ന. തെങ്ങിന് നമ്മളിപ്പോ നേരത്തെ ഉള്ള തെങ്ങിനൊക്കെ ഇപ്പൊ തടമെടുത്തതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ചേർക്കാം. അതിന്റെ സമയമാണ് ഇപ്പം മഴ പെയ്ത് തുടങ്ങുന്ന സമയമാണ്.
0: ജൂൺ മാസല്ലേ, സാധാരണ എല്ലാം ചെയ്യല്ലേ.
1: നമ്മളൊരു ആകെ ആവശ്യമുള്ള രാസവളത്തിന്റെ മൂന്നിലൊരു ഭാഗം ഇപ്പോഴാണ് ചേർക്കേണ്ടത്. രാസവളങ്ങൾ ഒന്നായി ചേർക്കാൻ പാടില്ലല്ലോ, മൂന്നിലൊരു ഭാഗം ഇപ്പൊ ചേർക്കാം. യൂറിയ 250 ഗ്രാം വേണം, രാജ്ഫോസ് എന്ന ഫോസ്ഫറസ് 280 ഗ്രാം ആണ്, MOP എന്ന ഒരു വള മിശ്രിതമാണ് 350 ഗ്രാം. അതുപോലെ ഈ ചില രോഗങ്ങൾ, ചെന്നീരൊലിപ്പ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ള തെങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയത്ത് 5 കിലോ വേപ്പിൻ പിണ്ണാക്ക്, മഗ്നീഷ്യം ഇല്ലാത്ത തോട്ടങ്ങളിലാണെങ്കിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുക്കാം. ഇത് രോഗപ്രതിരോധ ശേഷി കുറക്കാനും തെങ്ങിന്റെ വളരെ നല്ല വളർച്ചക്കും കായ്പിടുത്തത്തിനൊക്കെ സഹായിക്കും.
0: ഇതെല്ലാം വളപ്പീടിയിൽ കിട്ടുന്ന
2: വളങ്ങളായിരിക്കും.
1: തെങ്ങിന് വേണ്ട വളം എന്ന് പറഞ്ഞാൽ മതി, അവർക്കൊക്കെ അറിയാം.
0: പിന്നെ ഇത് ജൈവവളം വേണ്ടി വരില്ലേ മാഷെ?
1: ജൈവവളം നമുക്ക് തീർച്ചയായിട്ടും വേണം. ജൈവവളം നമ്മളിപ്പോ വേപ്പിൻ പിണ്ണാക്കി ജൈവവളമായിട്ട് കണക്കാക്കാം. മാത്രമല്ല തൊടികളിലെ ധാരാളം പച്ചിലകൾ വളരുമല്ലോ
0: അപ്പോഴത്തേക്കും.
1: കുമ്മായം ഈ pH മൂല്യം എന്ന് പറയും, മണ്ണിന്റെ അമ്ലക്ഷാര ഗുണം. രണ്ട് ഗുണങ്ങളാണ് മണ്ണിന് ഉണ്ടാവുക, ഒന്ന് അമ്ല ഗുണവും മറ്റൊന്ന് ക്ഷാര
2: ഗുണവും.
1: അതന്നെ വെണ്ണീരന്. അപ്പൊ ഈ മണ്ണിന്റെ ഈ രണ്ട് ഗുണങ്ങള് ഒരു പ്രത്യേക അനുപാതത്തിൽ വേണം. എല്ലാ മണ്ണും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ ക്ഷാര അമ്ല ഗുണങ്ങളും എല്ലാ ചെടികൾക്കും ഒരുപോലെ ആവില്ല വേണ്ടി വരിക. അപ്പം മണ്ണിന്റെ അമ്ല ഗുണവും ക്ഷാര ഗുണവും പരിശോധിച്ച് അതിനെന്ത് വേണം, മണ്ണ് പരിശോധന നടത്തി നമ്മുടെ മണ്ണിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ അവർ പറയും ഇതിന് അമ്ല ഗുണം കുറവാണ് ക്ഷാര ഗുണം കുറവാണ് അല്ലെ ഇത് കൂടുതലാണെന്ന് പറയും. അപ്പൊ അങ്ങനെ അമ്ല ഗുണം കൂടുതലാണെങ്കിൽ അത് കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ക്ഷാര ഗുണം കൂട്ടണം, അതിന് കുമ്മായം ഇടണം. അപ്പൊ എല്ലാ മണ്ണിലും ഒരേപോലെ കുമ്മായം ഇടരുത്.
2: എല്ലാ തെങ്ങിനും
1: അതെ, മണ്ണ് നോക്കിയിട്ട് അവിടെ അതിന്റെ അഭാവം ഉണ്ട് എങ്കിൽ മാത്രമേ ഇടാവൂ.
0: ഖദീജ, ഇത് എല്ലാം കൂടി ഇന്ന് നടക്കും തോന്നുന്നില്ല. തൽക്കാലം തെങ്ങ് നടാനുള്ള പരിപാടി നോക്കി
2: ഒന്ന് കളക്കാൻ വേണ്ടിട്ട് ടില്ലർ വേണ്ടാന്നാ പറയുന്ന.
0: ടില്ലറല്ല ഖദീജ,
2: JCB അല്ലേ? JCB
0: കുഴികുത്താൻ JCB എല്ലാം പറ്റുമ്പോ അല്ല, ഇങ്ങക്ക് പണിക്കാരില്ലാത്തോണ്ടല്ലേ ഈ ടില്ലറെല്ലാം അന്വേഷിച്ച് നടക്കും നിങ്ങള്. എത്ര പണിക്കാർ വേണോ, അവിടെ ബജാറിൽ പോയി നിന്നാൽ അതിന്റെ ഏജന്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചോറായി ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവര്
2: വരൂലേട്ടാടോന്നില്ലേ.
0: അവരോട് ചോറ് എന്ന് പറഞ്ഞാൽ ഓടും അയ്യാ. ഇത് ഹിന്ദിക്കാരാ, അവരോട് മലയാളം മാലുവിന് തന്നെ പറയണോ? നിങ്ങൾക്ക് അതെല്ലാം പഠിക്കാൻ അറിയാ?
2: എല്ലാ ഇവര് തെങ്ങ് ഓർക്കാനും വന്നാ.
0: ആ പിന്നെ ഇല്ലേ,
2: അവരെ കിട്ടിയാലും മതിയല്ലേ എനിക്ക്?
0: മതി, നീ ഇതേത് ലോകത്താണ്.
2: ഞാൻ ഇതൊന്നും അറിയുന്നില്ല, എന്നാ അവരെ വിളിക്കാൻ തോന്നുന്നല്ലേ, എന്നാ തെങ്ങിന്റെ തടം എടുക്കാൻ. അല്ല രാജാ, നീ ഒന്ന് ഏർപ്പാടാക്കി തരുവാ.

0: ഇരിട്ടി പേരാവൂർ സ്വദേശിയായ അനിൽ രാമൻ രചന നിർവഹിച്ച് ജിത്തു തമ്പുരാൻ ഈണം പകർന്ന് സിനി രഘുനാഥ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഹരിതസമൃദ്ധി.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്തി.

0: അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃ ശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ

0: മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100,000-ക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീംവർക്കും തമ്മിലാണ് 4-ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൗണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിലെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3-ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവെ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2,00,000-ത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യവാദിയുമായിരുന്ന കെ സരസ്വതി അമ്മയെക്കുറിച്ചറിയാം.

തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള കുന്നപ്പുഴ ഗ്രാമത്തിൽ കിഴക്കേ വീട്ടിൽ തറവാട്ടിൽ 1919 April 4 സരസ്വതി അമ്മയുടെ ജനനം. അമ്മ കാർത്യായനി അമ്മ, അച്ഛൻ പത്മനാഭപിള്ള. 1936 പള്ളം ഗേൾസ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും 1st SSLC പരീക്ഷയിൽ വിജയിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠനം, ആർട്സ് കോളേജിൽ മലയാളം ഐച്ഛികമായി എടുത്ത് BA പഠിച്ചു. BA മലയാളം റേങ്കോട പാസ്സായി. പി അനന്തപിള്ള, ഡോക്ടർ ഗോദവർമ്മ, കൂനിയൂർ മീനാക്ഷിയമ്മ, ഇളംകുളം കുഞ്ഞൻപിള്ള എന്നിവർ അധ്യാപകരായിരുന്നു. KR നാരായണൻ, PC അലക്സാണ്ടർ, ചങ്ങമ്പുഴ, TN ഗോപിനാഥൻ നായർ, കെ ബാലകൃഷ്ണൻ, രവീന്ദ്രവർമ്മ എന്നിവർ സഹപാഠികൾ. പഠനത്തിൽ സരസ്വതിയമ്മയ്ക്ക് നല്ല കഴിവുണ്ടായിരുന്നിട്ടും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മെച്ചപ്പെട്ട പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴായി അവർക്ക് തടസ്സം സൃഷ്ടിച്ചു. അക്കാലത്ത് സന്യാസിയാകാനുള്ള ആഗ്രഹം അവരിൽ ജനിച്ചു. അതിന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ടാഗോറിന് സരസ്വതിയമ്മ കത്തെഴുതി. എന്നാൽ ടാഗോർ ആഗ്രഹം നിരാകരിച്ചുകൊണ്ട് മറുപടി എഴുതി. 1942 BA പൂർത്തിയാക്കി. തുടർന്ന് 2 അധ്യാപികയായി ജോലി ചെയ്തു. 1945 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥയായി. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സരസ്വതിയമ്മ സാഹിത്യരചന ആരംഭിച്ചിരുന്നു. ഇന്റർമീഡിയറ്റിനു പഠിക്കുമ്പോൾ മാതൃഭൂമി വാരികയിൽ സീതാഭവനം എന്ന കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശാരി, രാജലക്ഷ്മി എന്നീ കൂട്ടുകാരികളായിരുന്നു പ്രേരണ. ചങ്ങമ്പുഴ വാഴക്കുല എഴുതുന്നതിനു മുൻപ് സരസ്വതിയമ്മ അവശന്മാരുടെയും ആർത്തന്മാരുടെയും കഥകൾ എഴുതി. പ്രസിദ്ധപ്പെടുത്തിയ ആദ്യ രചന സീതാഭവനം എന്ന ചെറുകഥയാണ്. വിവാഹം എന്ന സമ്പ്രദായത്തിലെ അപജയങ്ങൾ പലപ്പോഴും പ്രമേയമായിരുന്ന കഥകൾ രചിച്ച സരസ്വതിയമ്മ അവിവാഹിതയായിരുന്നു. 1944 ആദ്യ പുസ്തകം പ്രേമഭാചനം പുറത്തിറങ്ങി. ഇതോടെ അവർക്കെതിരെ വ്യക്തിപരമായ പല അപവാദങ്ങളും ഉയർന്നു. കുടുംബാന്തരീക്ഷം കലുഷമായി. സഹോദരി പുത്രൻ സുഗു അവർക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. സുഗുവുമായുള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ടായി. അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാനാവാതെ മദ്രാസിലും മറ്റും പോയി താമസിച്ചു. വീട്ടിലെ സംഘർഷം എഴുത്തു ജീവിതത്തെയും ബാധിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഗു മാറി താമസിച്ചു. പോലീസ് സർവീസിലായിരുന്ന സുഗു ജോലി ആവശ്യത്തിനായി താമസം കോട്ടയത്തേക്കും മാറ്റി. സരസ്വതിയമ്മ ജോലി മാറ്റമായി തൃശൂരിലേക്കും പോയി. എന്നാൽ 1961 April 9 സുഗു മരണമടഞ്ഞു. സുഗുവിൻ്റെ അപമൃത്യു സരസ്വതിയമ്മയ്ക്ക് വലിയ ആഘാതമായി. 1963 October 26 അമ്മയും മരിച്ചു. മകന്റെ മരണത്തിൽ സമനില തെറ്റിയ മൂത്ത സഹോദരി സരസ്വതിയമ്മയ്ക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി അയക്കുകയും ചെയ്തു. മൂത്ത സഹോദരി സരസ്വതിയമ്മ എഴുതിയ കഥകളും മറ്റും അടിച്ചു വന്ന മാസികകൾ കൂട്ടിയിട്ട് അതിൽ മണ്ണെണ്ണയൊഴിച്ച് തീയിട്ട് 1967 April 25 ആത്മഹത്യ ചെയ്തു. April 1942 to 1958 കാലത്താണ് സരസ്വതിയമ്മ സജീവമായി സാഹിത്യരചനയിൽ ഏർപ്പെട്ടത്. കുടുംബ ബന്ധങ്ങളിലെ കാലുഷ്യവും വ്യക്തിപരമായ ദുരന്തങ്ങളും കാരണം പിന്നീടവർ കാര്യമായിട്ട് ഒന്നും എഴുതിയില്ല. സർവീസിൽ നിന്ന് 1973 February സ്വയം വിരമിച്ചു. തനിച്ചായതിൻ്റെ തിക്തവേദന അവരെ മതിച്ചു. ദൈവത്തോട് തന്നെ രക്ഷിക്കണേയെന്ന അഭ്യർത്ഥന മാത്രമായി പിന്നീടെഴുതിയ ഡയറി കുറിപ്പുകളിൽ മുഴുവൻ. രോഗപീഠകളിലേക്ക് മൂക്കുകുത്തി വീണ സരസ്വതിയമ്മ പ്രമേഹവും രക്തസമ്മർദ്ദവും വർദ്ധിച്ചതിനെ തുടർന്ന് 1975 December 26 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. ജീവിതത്തിൻ്റെ പാതയിലൂടെ ദൃഢനിശ്ചയത്തോടെ സഞ്ചരിച്ച ദാർശനികയായ എഴുത്തുകാരി കെ സരസ്വതിയമ്മ തൻ്റെ അചഞ്ചലമായ ആഖ്യാനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യകാല സ്ത്രീമോചന മണ്ഡലത്തെ പ്രകാശിപ്പിച്ചു. അവരുടെ അജയ്യമായ ആത്മധൈര്യത്തിൻ്റെ തെളിവായ അവരുടെ സാഹിത്യ സൃഷ്ടികൾ അവരുടെ

കാലഘട്ടത്തിൻ്റെ അതിരുകളെ മറികടന്ന് സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് ആഴ്ന്നിറങ്ങി. സ്വയം നിർണയത്തിനും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടിയുള്ള അദമ്യമായ അഭിനിവേശം ഉൾക്കൊള്ളുന്ന നായികമാരോടൊപ്പം അവരുടെ കഥകൾ കാലാതീതമായി വർത്തിക്കുന്നു. അവരുടെ ജീവിതം കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായുള്ള അന്വേഷണത്തിൻ്റെ സുപ്രധാനവും അങ്ങേയറ്റം പ്രചോദനകരവുമായ ഒരേടാണ്. മലയാള സാഹിത്യത്തിലെ പ്രമുഖ സ്ത്രീവാദ കഥാകാരിയായ കെ സരസ്വതിയമ്മ സാഹിത്യരംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചു. വിപ്ലവകരമായിരുന്ന അവരുടെ കഥകൾ പുരുഷാധിപത്യ ശക്തി കേന്ദ്രങ്ങളിൽ ഞെട്ടലിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചു. സ്വന്തം ജീവിതകാലത്ത് സ്വാഗതം ചെയ്യപ്പെടാത്തതും അവഗണിക്കപ്പെട്ടതുമായി തീർന്നു അവ. പതിറ്റാണ്ടുകൾക്ക് ശേഷം വായനക്കാരുടെയും പണ്ഡിതരുടെയും ഒരു പുതിയ തലമുറ അവരുടെ കൃതികൾ കണ്ടെടുത്തപ്പോഴാണ് അവരുടെ സമാനതകളില്ലാത്ത സാഹിത്യസപര്യ പരക്കെ അംഗീകരിക്കപ്പെട്ടത്. 1930കളിലെയും 40കളിലെയും പ്രക്ഷുബ്ധമായ ദശകങ്ങളിലൂടെ 1950കൾ വരെ നീണ്ടുനിന്നു കെ സരസ്വതിയമ്മയുടെ സാഹിത്യയാത്ര. April 19 തിരുവനന്തപുരത്തെ ഒരു പരമ്പരാഗത കുടുംബാംഗത്തിൽ ജനിച്ച അവർ കഠിന പരിശ്രമത്തിലൂടെ വിദ്യാഭ്യാസവും ഉദ്യോഗവും നേടി 1940കളിൽ സ്വന്തമായി ഒരു വാസസ്ഥലം നിർമ്മിച്ചുകൊണ്ട് പാരമ്പര്യങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു. അവരുടെ അചഞ്ചലമായ സ്വാതന്ത്ര്യബോധത്തിന്റെ തെളിവായിരുന്നു അത്. വ്യവസ്ഥാപിത ചട്ടക്കൂടിൽ വേരൂന്നിയ ദാമ്പത്യവും കാൽപ്പനിക പ്രണയവും ഉപേക്ഷിച്ച എഴുത്തുകാരി പുരുഷന്മാരുമായും സ്ത്രീകളുമായും ഒരേപോലെ സൗഹൃദം വളർത്തിയെടുത്തു. അവരുടെ തുറന്ന ജീവിത ശൈലിയും വളച്ചുകെട്ടാതെയുള്ള അഭിപ്രായ പ്രകടനവുമൊക്കെ വിമർശനത്തിനും അപവാദത്തിനും കാരണമായി. തളരാതെ അവർ സ്ഥിരോത്സാഹത്തോടെ ജീവിതവും സാഹിത്യ പ്രവർത്തനവും മുൻപോട്ട് കൊണ്ടുപോയി. കാലത്തെ തിരിച്ചുപിടിച്ച എഴുത്തുകാരി, അചഞ്ചലമായ ധൈര്യത്തോടെ തൂലിക ചലിപ്പിച്ച സ്വാതന്ത്ര്യ പോരാളി കെ സരസ്വതി അമ്മയുടെ എഴുത്തും ജീവിതവും സത്യത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. പലപ്പോഴും പരുഷമാകുന്ന എന്നാൽ ബുദ്ധിയുടെയും സത്യസന്ധതയുടെയും മൂർച്ചയുള്ള നർമ്മത്തിൻ്റെയും തിളക്കത്തിൽ മുഴങ്ങുന്ന അവരുടെ ശബ്ദം ഇന്നും വായനക്കാരിൽ പ്രതിധ്വനിക്കുന്നു. അവരുടെ അനിഷേധ്യമായ സാഹിത്യസപര്യയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി. സാമൂഹിക നിയന്ത്രണങ്ങളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും നിർണായകമാണെന്ന് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ മനസ്സിലാക്കി. ശക്തമായ പ്രതിബന്ധങ്ങൾക്ക് വഴങ്ങാതെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിലൂടെ ഈ നാഴികക്കല്ലുകൾ വിജയകരമായി നേടുക മാത്രമല്ല, അതുവഴി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ തന്റെ സപര്യ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം കൂടി നേടുകയായിരുന്നു സരസ്വതിയമ്മ. വായനയിലുള്ള അവരുടെ അഭിനിവേശം അവരുടെ ഭൗതിക ചക്രവാളങ്ങളെയും അവബോധത്തെയും ഗണ്യമായി വികസിപ്പിച്ചു. അതോടൊപ്പം സിനിമകളും റേഡിയോ പ്രക്ഷേപണങ്ങളും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന താൽപര്യങ്ങൾ അവർ വളർത്തിയെടുത്തുവെന്നും അവ പുറം ലോകവുമായി ബന്ധപ്പെടുത്തിയ സുപ്രധാന ജാലകങ്ങളായി വർത്തിച്ചുവെന്നും അവരുടെ ജീവചരിത്രകാരിയായ ഡോക്ടർ പി കെ കനകലത കെ സരസ്വതിയമ്മ ഒറ്റയ്ക്കു വഴി നടന്നവൾ എന്നതിലൂടെ രേഖപ്പെടുത്തുന്നു. ഫോട്ടോഗ്രാഫിയോട് വലിയ അഭിനിവേശമുണ്ടായിരുന്നിട്ടും സരസ്വതി അമ്മയുടെ സ്വന്തം ചിത്രങ്ങൾ വളരെ വിരളമാണ്. കാലാതിവർത്തിയായ കഥകൾ സമ്മാനിച്ച ആ എഴുത്തുകാരിയുടെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതേസമയം തൻ്റെ കഥകളിൽ സ്ത്രീകളുടെ ഉജ്ജ്വലമായ ഛായാചിത്രങ്ങൾ അവർ കൊത്തിവെച്ചു. തൻ്റെ കൃതികളിൽ ക്രാഫ്റ്റിനേക്കാൾ തൻ്റെ അവബോധവും തത്വങ്ങളും പരമപ്രധാനമാണെന്ന് അവർ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം മാറ്റാൻ തൻ്റെ കഥകൾ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ അവരുടെ സ്വന്തം ജീവിതകാലത്ത് പുരുഷാധിപത്യ സാഹിത്യലോകം അവരെയും അവരുടെ കഥകളെയും മനഃപൂർവ്വം മറച്ചുവെക്കുകയാണുണ്ടായത്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ആ കഥാകാരിയുടെ അന്ത്യം പോലും ഒരു ചരമകോളത്തിലെ രണ്ടു വരികളിൽ ചുരുങ്ങി. സരസ്വതി അമ്മയുടെ വ്യക്തിജീവിതത്തിൽ കടുത്ത ഏകാന്തതയുടെ നിഴൽ പരത്തുന്നതായിരുന്നു അവരുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട അനന്തരവന്റെ വിയോഗവും അസ്തിത്വപരമായ നീറുന്ന ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ. 1960കളിൽ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്ന കഥകൾ എഴുതിയ എഴുത്തുകാരി പൂർണ്ണ നിശബ്ദതയിലേക്ക് പിൻവാങ്ങി.

ഷാരി, രാജലക്ഷ്മി തുടങ്ങിയ സ്ത്രീ സുഹൃത്തുക്കളുമായും എസ് ഗുപ്തൻ നായർ, ടി എൻ ജയചന്ദ്രൻ തുടങ്ങിയ സാഹിത്യകാരന്മാരുമായുള്ള സൗഹൃദങ്ങൾ അവർ വിലമതിച്ചിരുന്നു. അവരുടെ കത്തിടപാടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. യുവതിയായിരിക്കുമ്പോൾ അവർ ടാഗോറുമായി കത്തിടപാട് നടത്തിയിരുന്നു. കഥകൾക്കും ലേഖനങ്ങൾക്കും പുറമെ സരസ്വതി അമ്മയുടെ ഡയറി കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1930 മുതൽ 1950 വരെയുള്ള സമൂഹത്തിൽ വേരൂന്നിയ അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വളർന്നുവരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയ കാലഘട്ടം, സ്ത്രീകളെ വില കുറച്ചു കാണിക്കുന്ന സാമൂഹിക മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അവരുടെ അചഞ്ചലമായ വിമർശനങ്ങൾ കടുത്ത പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലർ അവരുടെ കഥകളെ പുരുഷവിദ്വേഷത്തിന്റെ കഥകളായി മുദ്രകുത്തി. അവർ അവയ്ക്ക് തന്റെ ലേഖനങ്ങളിലൂടെ ചുട്ട മറുപടി നൽകി. ഞാൻ ഒരു ഭർത്താവായിരുന്നെങ്കിൽ, പുരുഷന്മാരില്ലാത്ത ലോകം, എന്റെ വീക്ഷണത്തിലെ ജീവിതം തുടങ്ങിയ ലേഖനങ്ങൾ ഉദാഹരണം. അവ ഇപ്പോഴും സാഹിത്യപ്രേമികളും ഫെമിനിസ്റ്റുകളും വലിയ താല്പര്യത്തോടെ പഠിക്കുന്നു. തനിച്ചു ജീവിക്കുന്ന ഒരു അവിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ തന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ ഇരട്ടിയാകുമെന്ന് അവർ മനസ്സിലാക്കി. സ്ത്രീകളുടെ വെല്ലുവിളികൾ അവർക്ക് സ്വയം താങ്ങാവുന്നതാക്കി മാറ്റാൻ അതുവരെ പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിനും നർമ്മബോധത്തിനും കഴിയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സ്വന്തം ജീവിതത്തെ ഹർഷഭരിതമായ ഒരു ഉഗ്രസമരം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അവരുടെ ശബ്ദം വളച്ചുകെട്ടലുകളില്ലാത്തതായിരുന്നു. അവരുടെ തത്വങ്ങൾ ഉറച്ചതായിരുന്നു. എന്നിരുന്നാലും അവരുടെ കഥകളും കഥാപാത്രങ്ങളും ഒരു രേഖീയ രീതിയിൽ നീങ്ങുന്നില്ല. അവർ ശക്തരും വിമോചനം കാംക്ഷിക്കുന്നവരുമാണ്. പലപ്പോഴും സൂക്ഷ്മവും കളി നിറഞ്ഞതുമാണ് അവരുടെ ഭാഷ. സങ്കീർണമായ ജീവിതത്തിന്റെ പ്രവാഹങ്ങളിൽ ആടിയുലയുകയും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുകയും ചെയ്യുന്ന എണ്ണമറ്റ ജീവിത സാഹചര്യങ്ങളിൽ സരസ്വതി അമ്മയുടെ സ്ത്രീകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശ്രദ്ധേയമായ കാര്യം, സ്വന്തം സ്വത്വത്തെക്കുറിച്ചും അവരുടെ തീരുമാനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഗുണദോഷങ്ങളെക്കുറിച്ചും അവബോധമുള്ള ചിന്താശേഷിയുള്ള സ്ത്രീകളുടെ സാന്നിധ്യമാണ്. അതിന്നും പുരുഷാധിപത്യ ഭാവനയിൽ വിരളമാണ് എന്നതാണ് സത്യം. 1975 ഡിസംബർ 26 56 വയസ്സുള്ളപ്പോഴാണ് കെ സരസ്വതി അമ്മയുടെ വിയോഗം. വീണ്ടും കണ്ടെത്തപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സർഗാത്മക പാരമ്പര്യം അവശേഷിപ്പിച്ചിട്ടാണ് അവർ പോയത്. അവരുടെ സമകാലികയായ ലളിതാംബിക അന്തർജനത്തിൽ നിന്നും പിന്നീട് കമലാ സുരയിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ കൃതികൾ അടുത്ത കാലം വരെ തമസ്കരിക്കപ്പെട്ടു കിടന്നു. ഗവേഷണങ്ങളിലൂടെയും പുതിയ വായനകളിലൂടെയുമാണ് അവരുടെ കഥകളും ലേഖനങ്ങളും മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ കാലഘട്ടത്തിൽ അവരുടെ നിർഭയത്വം സമാനതകളില്ലാത്തതായിരുന്നു. സ്ത്രീകളുടെ ലക്ഷ്യത്തിന് ഹാനികരമായ സാഹിത്യത്തോട് അവർ പെട്ടെന്ന് പ്രതികരിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രണയ കവിതയുടെ അധികായകനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ കൃതി രമണന് മറുപടിയായി എഴുതിയ രമണി എന്ന കഥ പുരുഷ മേധാവിത്വ മുൻവിധികളിൽ വേരൂന്നിയ സ്ത്രീകളുടെ ചിത്രീകരണത്തെ നിരാകരിച്ചു. സരസ്വതി അമ്മയുടെ സഹപാഠി കൂടിയായ ചങ്ങമ്പുഴയാണ് അങ്കുശമില്ലാത്ത ചാപല്യമെന്ന വിശേഷണം സ്ത്രീകൾക്ക് ചാർത്തിയത്. നേരെ മറിച്ച്, സ്ത്രീകളുടെ പ്രണയത്തെ അവരുടെ സ്വത്വത്തിലൂന്നി അവരുടെ പക്ഷത്തുനിന്ന് ചിത്രീകരിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് രമണി എന്ന കഥ പിറന്നത്. 12 ചെറുകഥാസമാഹാരങ്ങൾ, ഒരു നാടകം, ഒരു നോവൽ, ഒരു ഉപന്യാസ സമാഹാരം എന്നിവ അവരുടെ കൃതികളിൽ പെടുന്നു. അവരുടെ സമ്പൂർണ്ണ കൃതികൾ ഇപ്പോൾ മലയാളത്തിൽ 2 വാല്യങ്ങളായി ലഭ്യമാണ്. പെൺബുദ്ധി, ഡബിൾ ആക്ട്, പ്രാപഞ്ചിക, വൈവിധ്യം വേണ്ടേ, പാതി പാതി വൃത്യം, ഒരേ ഒരു രാത്രി, സ്ത്രീജന്മം, മഞ്ജു ഡോക്ടർ മഞ്ജു, ചോലമരങ്ങൾ തുടങ്ങിയ കഥകൾ വ്യാപകമായി വായിക്കപ്പെടുന്നു. ചിത്രകാരിയും വിവർത്തകയുമായ ഡോക്ടർ ജെ ദേവിക സരസ്വതി അമ്മയുടെ കഥകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സരസ്വതി അമ്മ കാലത്തിനു മുമ്പേ നടന്നു. അവരുടെ ജീവിതവും കൃതികളും ഇന്ന് വർദ്ധിച്ച താല്പര്യത്തോടെ വായിക്കപ്പെടുന്നു. അവ മറ്റു ഭാഷകളിലേക്ക് കൂടി വിവർത്തനം ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയാണ്. അവരുടെ കൃതികളോടുള്ള അക്കാദമിക് താല്പര്യം വർദ്ധിച്ചു വരികയും വായനക്കാർ ദിനം പ്രതി കൂടി വരികയും ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യവാദിയുമായിരുന്ന കെ സരസ്വതി അമ്മ

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ആഴ്ച വൃത്താന്തം.

0: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ആണവോർജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രതിരോധം, സുരക്ഷ, ഊർജം, സൈബർ സുരക്ഷ, നിർണായക സാങ്കേതിക വിദ്യകൾ, വിതരണ ശൃംഖലകൾ തുടങ്ങിയ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള 18 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാക്കി. ആക്രമണ പ്രത്യാക്രമണം കടുപ്പിച്ച് US ഇറാനും. ഇറാനിൽ 17 മരണം, 90 കേന്ദ്രങ്ങളിൽ US ആക്രമണം. കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഇറാന്റെ തിരിച്ചടി. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും തുടർ നടപടികൾക്കും വിഷയം തിരിച്ച് MPമാരുടെ ക്ലസ്റ്റർ രൂപീകരിക്കും. പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഡൽഹിയിൽ കേരളത്തിന്റെ അംബാസഡർമാരായി MPമാർ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവേശനത്തിന് സീറ്റ് ക്ഷാമം നിലനിൽക്കുമ്പോൾ അതേ സിലബസ് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ വിഭാഗത്തിൽ ചേരാൻ വിദ്യാർത്ഥികളില്ല. 3 അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ വിവിധ വിദ്യാലയങ്ങളിൽ 9010 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ച യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട നോട്ടീസിന് മറുപടി നൽകാൻ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സപ്പിന് കേന്ദ്ര സർക്കാർ 3 ദിവസം സമയം നീട്ടി നൽകി. മറുപടി നൽകാനുള്ള കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ 100 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയുമാവും സർവീസ്. സ്കൂൾ കുട്ടികളുടെ ബാഗ് തുറക്കരുതെന്നും പരിശോധിക്കരുതെന്നുമുള്ള ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും പിൻവലിക്കണമെന്നും കാട്ടി കത്ത് നൽകി. ബാഗ് നിരീക്ഷിക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അധികാരമുണ്ട്. വെള്ളക്കുപ്പിയിൽ മദ്യം കൊണ്ടുവന്ന സാഹചര്യമടക്കമുണ്ടായിരിക്കെ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടരുതെന്നും വരും തലമുറ നാശങ്ങളിലേക്ക് തള്ളിവിടരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മണിപ്പൂരിൽ ഉഖ്രുൽ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ സായുധ സംഘം നടത്തിയ വെടിവയ്പ്പിൽ അസം റൈഫിൾസിലെ 2 ജവാന്മാർക്ക് വീരമൃത്യു, ഒട്ടേറെ ജവാന്മാർക്ക് പരിക്കേറ്റു. PM വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 1 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് മന്ത്രിസഭാ ഉപസമിതി. നിശ്ചിത സമയത്തിനുള്ളിൽ വിഷയം പഠിച്ച് സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറും.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം.
2: പ്രിയദർശിനി, സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്ന ശേഷം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപവൽക്കരിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ജനകീയ പദ്ധതിയാണ്. സ്വകാര്യ മേഖലയിൽ 30,000-ത്തിലധികം ബസ്സുകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 8,000-ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും സർക്കാരിനോ പ്രിയദർശിനി പദ്ധതിക്കോ അല്ലെന്ന് മന്ത്രി കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണം PSEയുടെ വിജിലൻസ് വിഭാഗം ഏറ്റെടുത്തു. പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളിൽ SP സിനി ഡെന്നിസ് പ്രാരംഭ പരിശോധന നടത്തി. 2 ആഴ്ചക്കകം പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നാണ് തിങ്കളാഴ്ചത്തെ കമ്മീഷൻ യോഗം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓൺസ്ക്രീൻ മാർക്കിംഗിന് 2018 PSE നിശ്ചയിച്ച പ്രോട്ടോകോൾ ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പൂർണ്ണമായി പാലിച്ചിട്ടില്ലെന്നാണ് വിവരം. അതിനാലാണ് 10 ഉത്തരങ്ങൾ മൂല്യനിർണയത്തിൽ നിന്ന് വിട്ടുപോയത് അറിയാതിരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കുമെന്ന് PSE സെക്രട്ടറി സാജു ജോർജ് അറിയിച്ചു. 1,000,000 തസ്തികകളിലേക്കുള്ള നിയമന നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അത്യപൂർവമായി സംഭവിക്കുന്ന പിശകുകൾ പർവ്വതീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച് 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3,264 കോടി രൂപയാണ്. ഇതിൽ 2,370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ ED സംഘം പിണറായിയിൽ എത്തി. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരക്കിയാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. കേന്ദ്ര സർക്കാർ

0: ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബ്ലോക്ക് ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൌണ്ട് പുനഃസ്ഥാപിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് CJPയുടെ പഴയ എക്സ് അക്കൌണ്ട് സജീവമായി. June 21 നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ അങ്കലാപ്പും ആശങ്കയും ഉണ്ടാവാതിരിക്കാനാണ് അക്കൌണ്ട് ബ്ലോക്ക് ചെയ്തതെന്നും ഇനി തുറക്കുന്നതിന് വിരോധമില്ലെന്നും കേന്ദ്രം അറിയിച്ചു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ 38 പ്രതികൾക്ക് പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. ഇവരിൽ 3 പേർ മലയാളികളാണ്. 1 മലയാളി ഉൾപ്പെടെ 11 പേരുടെ ജീവപര്യന്തവും ഹൈക്കോടതി അംഗീകരിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് കോടതി. കേസിലെ 13 പ്രതികൾ ചേർന്ന് സമർപ്പിച്ച 10 ജാമ്യഹർജികൾ തള്ളി. ജാമ്യം അനുവദിക്കുന്നതിനു മുൻപ് ആക്രമണ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ലോകകപ്പ് ഫുട്ബോൾ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൽജിയത്തെ 2-1 കീഴടക്കിയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ സെമിയിലെത്തിയത്. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് സംഭവത്തിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയുടെ പ്രസ്താവനയോട് യോജിക്കുന്നതായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. രാമക്ഷേത്ര വിവാദത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് നാഗ്പൂരിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ചാലോട് കുംഭം കുന്നുമ്മൽ മടപ്പുരയ്ക്ക് സമീപം കണ്ണൂർ മട്ടന്നൂർ അന്തസംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാത്രി 11:10 അപകടം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ CAG. ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമാക്കിയിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ഓരോ സംഘവും നടത്തുന്ന ചിട്ടികളുടെ കണക്ക് നൽകണമെന്ന് CAG സഹകരണ വകുപ്പിന് കത്ത് നൽകി. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കപ്പെട്ട സാഹചര്യത്തിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും പരസ്യങ്ങൾ ഉടനടി നീക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് പ്രകൃതിവാതക വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമായ പശ്ചാത്തലത്തിൽ വളം പ്ലാന്റുകൾ, റിഫൈനറികൾ, വ്യവസായ ഉപഭോക്താക്കൾ തുടങ്ങിയവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് നീക്കിയത്. March 9 പ്രകൃതിവാതക വിതരണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ചൈനയിലെ ഇറാൻ സ്ഥാനപതി അബ്ദുൾ റസാ റഹ്മാനി ഫാസിൽ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ബെയ്ജിംഗിലെ വേൾഡ് പീസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20% എഥനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഭൂട്ടാൻ വിസമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്രം. ഭൂട്ടാനിലേക്ക് E20 പെട്രോൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതി ഇല്ലെന്നും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ ഞായറാഴ്ച പ്രതിഷേധ സമരം നടന്നു. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നെന്നും ഫ്യുവൽ ഫിൽറ്ററിനുൾപ്പെടെ കേടുണ്ടാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ വാഹന ഉടമകൾ തങ്ങളുടെ ദുരനുഭവങ്ങളും പങ്കുവച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG റാംജി പദ്ധതി നടത്തിപ്പിനുള്ള ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിന് 925.33 കോടിയാണ് ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷത്തിലെ 3 മാസം കഴിഞ്ഞിട്ടും പദ്ധതി വിഹിതത്തിലെ ആദ്യഗഡു സർക്കാർ നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ 180,000 പദ്ധതികളുടെ നിർവഹണമാണ് മുടങ്ങുന്നത്. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ പരാതി വ്യാജം. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് തെളിഞ്ഞു. പ്രണയനൈരാശ്യമാണ് വ്യാജ ആരോപണം ഉന്നയിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 13-കാരിയുടെ വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. സഹപാഠികളും പുറത്തുനിന്നുള്ളവരുമടക്കം 10 പേർ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 20-കാരനാണ് മർദ്ദനമേറ്റത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.

0: രാജ്യത്ത് വളത്തിന് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. വള നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങളുമായി 15 കപ്പലുകൾ ഇതിനകം ഹോർമസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇത് രാജ്യത്തെ വളം ശേഖരം ഗണ്യമായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരനഗരമായ നെഗുംബോയിലെ ജയിലിൽ കുറ്റവാളികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 25 പേർ മരിച്ചു, 100-ലേറെ പേർക്ക് പരിക്കേറ്റു. തലശ്ശേരി വളവുപാറ അന്തസംസ്ഥാന പാതയുടെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ KSTP റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തും. വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്കും മരണത്തിനും പരിഹാരമുണ്ടാകുന്നതിനായി ഇരിട്ടി നഗരസഭ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന 136 വർഷം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാജ്യവ്യാപകമായി പുരോഗമിക്കുന്ന ജനസംഖ്യാ സെൻസസിന്റെ ആദ്യഘട്ട വിവരശേഖരണത്തിൽ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച ചോദ്യമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് നിരവധി പ്രവാസി കുടുംബങ്ങൾ. കേരളത്തിലെ അനേകം വീടുകളിൽ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ വിദേശത്തുള്ള ഒരു അംഗത്തിന്റെ വരുമാനമായിരിക്കെ അവർ വീട്ടിൽ സ്ഥിരതാമസക്കാരല്ലെന്ന കാരണത്താൽ സെൻസസ് വിവരങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുമോ എന്നതാണ് ആശങ്ക. സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ വിവരശേഖരണം 30 വരെ തുടരും. 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ പോർബന്തറിൽ പരിശീലന പറക്കലിനിടെ നാവികസേനയുടെ ദൃഷ്ടി 10 സ്റ്റാർലൈൻ ഡ്രോൺ തകർന്നു വീണു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് അന്ത്യോദയ അന്നയോജന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര നീക്കം തിരുത്തണമെന്ന് കേരളം. നിലവിൽ കുടുംബങ്ങളെ ആധാരമാക്കി നടത്തുന്ന പദ്ധതി വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നത് ദുർബല വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഭേദഗതിയെ എതിർക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിൽ ഗുരുതരമായ കരാർ ലംഘനമാണ് നടന്നതെന്നും ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ. ലോകത്തെ ഏറ്റവും വലിയ നാവികാഭ്യാസ റിം ഓഫ് പസഫിക് എക്സസൈസിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ PHI പെട്രോൾ വിമാനം ഹവായിലെത്തി. US പസഫിക് ഫ്ലീറ്റിന്റെ നേതൃത്വത്തിൽ June 24 മുതൽ നടക്കുന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന 30 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. July 31 വരെ ഹവായ് ദ്വീപിലും പരിസരങ്ങളിലുമാണ് അഭ്യാസം. സ്വാതന്ത്ര്യത്തിന്റെ 250 വാർഷികത്തിൽ കമ്മ്യൂണിസത്തെ കടന്നാക്രമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസംഗം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൌത്ത് ഡെക്കോട്ടയിലെ മൌണ്ട് റഷ്മോറിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ കമ്മ്യൂണിസം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണെന്ന് ട്രംപ് പറഞ്ഞു. US ഇരുന്നൂറ്റിയൻപതാം വാർഷികത്തിൽ കുടിയേറ്റക്കാർക്കായി പ്രാർത്ഥിച്ചു Leo 14 മാർപ്പാപ്പ. US-ക്കാരനായ ആദ്യ മാർപ്പാപ്പയാണ് പ്രസിഡന്റ് ട്രംപിനോട് കുടിയേറ്റം ഉൾപ്പെടെ പല കാര്യങ്ങളിലും കലഹിക്കുന്ന ലിയോ. വിവിധ PSC പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്ന പരാതികൾ കൂടുതലായി സർക്കാരിന് ലഭിച്ച പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധന നടത്താൻ വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വിജിലൻസ് ഡയറക്ടർ DGP മനോജ് എബ്രഹാമിന് മേൽനോട്ട ചുമതല നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആസൂത്രണ ബോർഡ് ഉന്നത തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ അപേക്ഷകർക്ക് നൽകാതെ പങ്കുവച്ച രേഖകൾ 7 ദിവസത്തിനകം നൽകണമെന്ന് വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെ ഉത്തരവ്.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: കുറഞ്ഞ വിലയ്ക്ക് സ്വർണ നാണയങ്ങൾ വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വനിതാ പോലീസ് ഇൻസ്പെക്ടറെ ഇക്കണോമിക് ഫെൻസിംഗ് വിംഗ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കബളിപ്പിച്ച റോയപുരം ഓൾ വുമൺ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഷീല മേരിയാണ് അറസ്റ്റിലായത്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഞ്ചിനീയർ ഡോക്ടർ ഗിരീഷ് ഭരദ്വാജ് അന്തരിച്ചു. ഇന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ചെറിയ മുതൽ മുടക്കിൽ പ്രകൃതിക്കിണങ്ങിയ 150-ലേറെ തൂക്കുപാലങ്ങൾ നിർമ്മിച്ച് ഗ്രാമീണ ജനതയുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം നൽകിയ പ്രമുഖ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം പരാതി ഉയർന്നതോടെ 4 മാസത്തിനുശേഷം പുറത്തെടുത്ത് പരിശോധിച്ചു. ചക്കരക്കല്ല് മുതുകുറ്റി നൂറുൽ ഹുദ മദ്രസയ്ക്ക് സമീപം നസീറ മൻസിലിൽ CV ഷാനവാസിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഏതാനും ദിവസം മുൻപ് ഭാര്യ ബംഗളൂരുവിലെ ഷെർലിയും ബന്ധുക്കളും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്

0: ഇട്ട് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ഉത്തരവിട്ടിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭാതം ഭവനിൽ ബസന്തിയുടെയും മിനിയുടെയും മകൾ സാവരിയ ബസന്താണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹപാഠി മലപ്പുറം പെരിന്തൽമണ്ണ 20 കിഴക്കേത്തുടി സദറുൽ അനമിനെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ 3000 സ്കൂളുകളിൽ പഴവർഗ പോഷകത്തോട്ടം ഒരുക്കുന്നു. ഒരുമിച്ച് 10 സെന്റെങ്കിലും സ്ഥലമുള്ള സ്കൂളുകളെയാണ് തെരഞ്ഞെടുത്തത്. കൃഷിവകുപ്പിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഹോർട്ടികൾച്ചർ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20% എഥനോൾ ചേർന്ന പെട്രോളിനെതിരെ പരാതികൾ കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ എഥനോൾ ചേർക്കുന്നതിനുള്ള നടപടികളുടെ വേഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. 25% എഥനോൾ ചേർന്ന E25 പെട്രോൾ വിപണിയിൽ എത്തിക്കും മുൻപ് വാഹന നിർമ്മാതാക്കൾക്കടക്കം തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം അനുവദിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്. കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മൊത്തം 22,300 കോടി രൂപയുടെ കരാർ. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനാണ് നിലവിൽ ഓർഡറുകൾ ഉള്ളത്. ഇതിൽ 12,100 കോടി രൂപയും പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയുള്ള കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറാണ്. മൊത്തം 12 കപ്പലുകളാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. ചേവായൂർ സ്വദേശിനിയായ 16-കാരിയെ 1 മാസത്തോളം ഒളിവിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി മൈസൂരുവിൽ പിടിയിൽ. പുല്ലൂക്കരയിലെ കായത്തീന്റെ പറമ്പത്ത് സുഹയിലാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും സംഘവും കൊളവല്ലൂർ പോലീസും ചേർന്ന് നിരന്തരമായി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതി പിടിയിലായത്. പാനൂർ സ്വദേശിയായ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് മനേക്കരയിലെ ശരണന്റെ ജാമ്യാപേക്ഷ ജില്ലാ ജഡ്ജി M. മനോജ് തള്ളി. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 6-വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ വിവിധ വകുപ്പുകൾ പ്രകാരം 9 വർഷം തടവിനും 30,000 രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. തലശ്ശേരി MM റോഡ് പഞ്ചമഹലിൽ ജി സതീശനെയാണ് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി S. രശ്മി ശിക്ഷിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോയ 3 എണ്ണക്കപ്പലുകൾക്കു നേരെ തിങ്കളാഴ്ച മിസൈൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട്. 3 പതിറ്റാണ്ട് നീണ്ട സേവന കാലയളവിനിടെ കൈക്കൂലി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചൈനയിൽ മുൻ ഉദ്യോഗസ്ഥന് വധശിക്ഷ. മട്ടന്നൂരിലെ അടിസ്ഥാന വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. മട്ടന്നൂരിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
1: കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളോടെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഉത്തരവ് നീതിന്യായ സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതാണെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഭാഗ്യക്കുറി കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ. ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക 25 കോടിയിൽ നിന്ന് 30 കോടിയാക്കി. ടിക്കറ്റ് വില 500 രൂപയിൽ തന്നെ തുടരും. September 26 നറുക്കെടുപ്പ്. പശ്ചിമബംഗാളിലെ ബാരുവിപ്പൂരിൽ 11-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുളത്തിലെറിഞ്ഞു കൊന്ന കേസിൽ മുഖ്യപ്രതി പ്രഭാസ് മണ്ഡൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തെളിവെടുപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെ സുർജാപുരിയിൽ കുറ്റകൃത്യത്തിന്റെ സമയക്രമം പുനരാവിഷ്കരിക്കുകയാണ് സംഭവം. പ്രതി പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത് 1 റൌണ്ട് വെടിയുതിർത്തെന്നും സ്വയരക്ഷയ്ക്കായി തിരിച്ചു വെടിവെച്ചെന്നുമാണ് പോലീസ് പറയുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ്, സഹായി സതീന്ദർജിത് സിംഗ് എന്നിവരുടെ പേരിൽ അമേരിക്ക കുറ്റം ചുമത്തി. 2023 June 18 കനേഡിയൻ പൗരത്വമുള്ള 45-കാരനായ നിജ്ജർ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലുള്ള ഗുരുദ്വാരയ്ക്ക് പുറത്തുവെച്ച് വെടിയേറ്റു മരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരികളിൽ 49% ബഹുരാഷ്ട്ര സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാനുള്ള നീക്കത്തിൽ സമഗ്ര പരിശോധന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. മുംബൈ വിമാനത്താവളത്തിൽ പറന്നുയരാൻ തയ്യാറെടുത്ത എയർ ഇന്ത്യ വിമാനവും തൊട്ടുമുമ്പ് ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും ഒരേ റൺവേയിൽ നേർക്കുനേർ. എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശത്തിൽ ടേക്ക് ഓഫ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം കരകയറുന്നു. സംഘർഷത്തിന് അയവ് വന്നതോടെ ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും 95% സർവീസുകളും പുനരാരംഭിച്ചു. സംഘർഷത്തെ തുടർന്ന് മാർച്ച് വരെ യാത്രക്കാരുടെ എണ്ണത്തിൽ 92% കുറവാണ് കണ്ണൂരിലുണ്ടായിരുന്നത്. ഷുഹൈബ് വധക്കേസിൽ കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ K. സുധാകരൻ MP ഹൈക്കോടതിയിൽ നേരിട്ടെത്തി മാപ്പപേക്ഷിച്ചു. നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി അദ്ദേഹത്തിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു.

0: ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് ധർമ്മടത്ത് വൻ നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയും 30 വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. വാഹനങ്ങളും തകർന്നു. തേഞ്ഞുതീർന്ന ടയറുകളുമായി സർവീസ് നടത്തിയ KSRTC ബസ് ഉൾപ്പെടെ 8 ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ഇരിട്ടി ജോയിന്റ് RTOയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 1 നീളുന്ന പ്രത്യേക പരിശോധനയിലാണ് നടപടി. പത്തനംതിട്ടയിൽ വീട്ടിലെ ലിഫ്റ്റിനും അത് പിടിപ്പിച്ചിരുന്ന കമ്പിക്കുമിടയിൽ തലകുടുങ്ങി 75-കാരൻ മരിച്ചു. കടമനിട്ട കല്ലേലിമുക്കിൽ അടക്കമാവുങ്കൽ വീട്ടിൽ മാത്തുക്കുട്ടിക്കാണ് ദാരുണാന്ത്യം. ATM കൗണ്ടറിനുള്ളിൽ കാൽവഴുതി വീണ് ചില്ല് ദേഹത്ത് തുളഞ്ഞുകയറി രക്തം വാർന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ബാങ്ക് ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിന് സമീപം താമസിക്കുന്ന H. ബാലകൃഷ്ണനാണ് മരിച്ചത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ആംബുലൻസുകളുടെ രൂപകൽപ്പനയിലും സുരക്ഷയിലും നിയമ ഭേദഗതി വരുത്താൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കരട് വിജ്ഞാപനമിറക്കി. നവജാത ശിശുക്കളെ അടിയന്തര വൈദ്യപരിശോധനക്കും ചികിത്സക്കും കൊണ്ടുപോകാനുള്ള നിയോ നാറ്റാൽ ആംബുലൻസുകളും ഒന്നിലധികം രോഗികളെ ഒരേ സമയം കൊണ്ടുപോകാനുള്ള മൾട്ടി സ്ട്രക്ചർ ആംബുലൻസുകളും പുതുതായി വരും. സോളാർ ഉൽപ്പാദകരിൽ നിന്ന് അമിതമായി വാങ്ങിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകാൻ KSEB ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷത്തിൽ 1 ശരാശരി ബിൽ തുകയുടെ ഇരട്ടി മാത്രമാണ് ഡെപ്പോസിറ്റായി ഈടാക്കുക. അതിൽ കൂടുതൽ അടച്ചവർക്കാണ് ബാക്കി തിരിച്ചു നൽകുക. ബംഗളൂരുവിലെ IT കമ്പനിയുടെ ഡേ കെയറിൽ പിഞ്ചുകുട്ടികളെ ക്രൂരപീഡനത്തിനിരയാക്കിയ സംഭവം പുറത്തെത്തിക്കാൻ സഹായമായ ദൃശ്യങ്ങൾ പകർത്തിയ മുൻ ആയ അറസ്റ്റിൽ ബംഗളൂരു സ്വദേശി സുജാതയെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് താമസിക്കാൻ എത്ര മുറികളുണ്ടെന്നും അനുവദിക്കുന്നത് എങ്ങനെയെന്നും ചുമതല ആർക്കെന്നും അറിയിക്കണമെന്ന് ഹൈക്കോടതി. മുറി നൽകുന്നതിൽ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പാലിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കണം. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് 10 റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് മമതാ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയായി സംസ്ഥാന അധ്യക്ഷയും മുൻ മന്ത്രിയുമായ ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ചു. പിന്നീട് അവർ പ്രതിപക്ഷ നേതാവ് ഋതുബ്രത ബാനർജിയുടെ ചേംബറിൽ കൂടിയ വിമതരുടെ യോഗത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവ സ്ത്രീക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്യാൻ കഴിയുന്ന വകുപ്പ് 1869 ഇന്ത്യൻ വിവാഹമോചന നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് സ്വതന്ത്ര സ്വഭാവമുള്ള 2 കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകൾ തുടങ്ങാൻ സർക്കാർ നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂർ മെഡിക്കൽ കോളേജ്, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്നിവ കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകളാക്കുകയെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത്. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള പുറത്തുവന്നതിന് പിന്നാലെ സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചു. മഹാരാഷ്ട്ര കേഡറിലെ മുൻ IFS ഓഫീസർ കൃഷ്ണമോഹനെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. ജീവനക്കാർക്ക് ഓണസമ്മാനമായി 2% ക്ഷാമബത്ത് അനുവദിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഓഗസ്റ്റിലെ ശമ്പളത്തിനൊപ്പം ഈ തുക നൽകുമെന്നാണ് വിവരം. കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാലിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഓഹരി ഉടമകൾ. കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി VD സതീശന് നൽകിയ നിവേദനത്തിലാണ് നിയമനങ്ങളിലും കരാറുകളിലും ക്രമക്കേടുകൾ ആരോപിക്കുന്നത്. ഇത്തരം നടപടികൾ കമ്പനിയെ വൻ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടെന്നും ലാഭവിഹിതം പ്രതീക്ഷിച്ച് പണം മുടക്കിയ ഓഹരി ഉടമകൾ വഞ്ചിക്കപ്പെട്ടുമെന്നാണ് പരാതി. ആരോപണങ്ങൾ അധികൃതർ നിഷേധിച്ചു. യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായ ബംഗളൂരു ഗോവ വന്ദേഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണ് ഇത്. റേഷൻ കടകളിലെത്താൻ കഴിയാത്ത ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒപ്പം പദ്ധതി ഇനി പുതിയ രൂപത്തിൽ വീടുകളിലെത്തി കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. വ്യാപാര തർക്കങ്ങൾ, വംശവെറി എന്നിവയുടെ പേരിൽ ഇന്ന് ലോകത്ത് പലയിടത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണെന്നും ഇവയ്ക്ക് അറുതുവരുത്തി സമാധാനം പുനഃസ്ഥാപിക്കാൻ കരുണാകര ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിശ്വശാന്തി സന്ദേശ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അട്ടിമറിച്ചെന്ന് മന്ത്രി OJ ജനീഷ്. ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. നിയമസാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ 6 വർഷമായി ജയിലിൽ കഴിയുന്ന ജെ എൻ യു മുൻ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും നൽകിയ ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളി. ഇരുവർക്കും ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി വിധി പിന്തുടരാനേ സാധിക്കൂ എന്ന് നിരീക്ഷിച്ചാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബജ്പേയുടെ നടപടി. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 23 പേരെ UAPA പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിത ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള

0: വൃത്താന്തം. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: പുതിയ കർമ്മപദം ആരംഭിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും പിൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും പുതിയ കാലത്ത് സാമൂഹിക പ്രതിബദ്ധത കൈവിടാതിരിക്കണമെന്നും കലക്ടർ പി വിഷ്ണുരാജ് അഭിപ്രായപ്പെട്ടു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനം പാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറുമേനി കൈവരിച്ച സ്കൂളുകൾക്കുള്ള ഉപഹാര സമർപ്പണവും ജില്ലാ കലക്ടർ നിർവഹിച്ചു. പി കെ പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. മലയോര ഹൈവേയിൽ നിന്ന് വാളത്തോട് കരിക്കോട്ടക്കരി ഇരിട്ടി അയ്യപ്പൻകാവ് മണത്തണ വഴി മാനന്തവാടിയിലേക്ക് പുതുതായി അനുവദിച്ച KSRTC ബസ് ഓട്ടം തുടങ്ങി. കരിക്കോട്ടക്കരി ടൗണിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധി ഒഴിഞ്ഞ് കൂടുതൽ സർവീസുകൾ പുനരാരംഭിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. മെയ്യിലെ കണക്ക് പ്രകാരം മുൻമാസത്തേക്കാൾ 26,733 അന്താരാഷ്ട്ര യാത്രക്കാർ കൂടി. 44,982 പേരാണ് മെയ്യിൽ കണ്ണൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് യാത്ര ചെയ്തത്. അഴീക്കൽ ലൈറ്റ് ഹൌസിന് സമീപം തെരുവ് നായ ശല്യം തുടരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വഴിയാത്രക്കാരും വീട്ടിലുള്ളവരും അടക്കം 8 പേരെ തെരുവ് നായ കടിച്ചു. പരിക്കേറ്റ ഒരാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് സൗജന്യ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും. മുഖ്യമന്ത്രി VD സതീശൻ ബുധനാഴ്ച വൈകിട്ട് കള്ളാടിയിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും കണ്ടു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് സന്ദർശനം വീര്യം പകരുമെന്ന് മോദി എക്സിൽ കുറിച്ചു. രാജ്യം E20 പെട്രോളിലേക്ക് മാറുമ്പോൾ ആശങ്കകളുമായി ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. 20% എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് ടെർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ബാധിക്കുന്നതായാണ് പഠനം പറയുന്നത്. E10 ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ നശിക്കാനും കാരണമായേക്കാമെന്ന് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ പ്രമുഖ റിസർച്ച് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ARAI.
0: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സ്പോർട്സ് വാർത്തകൾ. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടന്നുവരികയാണ്. 48 രാജ്യങ്ങൾ മാറ്റുരച്ച ലോകകപ്പിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ അർജന്റീനയും റണ്ണറപ്പായ ഫ്രാൻസും മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളും ക്വാർട്ടറിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിലെത്തുന്ന ആദ്യ ടീമായി. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്ത ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ നിന്നും ആതിഥേയ രാജ്യങ്ങളും ഏഷ്യൻ ടീമുകളും നേരത്തെ തന്നെ പുറത്തായിരുന്നു. പുറത്തായ രാജ്യങ്ങളിൽ ആരാധകരുടെ പ്രിയപ്പെട്ട റൊണാൾഡോയുടെ പോർച്ചുഗലും നെയ്മറിന്റെ ബ്രസീലും മുഹമ്മദ് സലായുടെ ഈജിപ്തും മാനുവൽ ന്യൂയറിന്റെ ജർമ്മനിയും ഉൾപ്പെടുന്നു. ലോകകപ്പ് പരാജയത്തെ തുടർന്ന് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. പ്രീക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് പുറത്തായതിനു ശേഷമായിരുന്നു പ്രഖ്യാപനം. തുടർച്ചയായി 3rd തവണയും സെമിയിലെത്തുന്ന ഫ്രാൻസിനു വേണ്ടി എംബാപ്പെ ഗോൾ നേടിയതോടെ ഈ ലോകകപ്പിൽ 8 ഗോൾ നേട്ടവുമായി താരം മെസ്സിക്കൊപ്പമെത്തി. ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടത്തിൽ 21 ഗോൾ നേടി മുന്നിൽ നിൽക്കുന്ന മെസ്സിക്ക് തൊട്ടുപിന്നിൽ 20 ഗോൾ നേട്ടവുമായി എംബാപ്പെയുണ്ട്. പ്രീക്വാർട്ടറിൽ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് 3 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന ഈജിപ്തിനെ മറികടന്നത്. എന്നാൽ ഈ മത്സരത്തിൽ റഫറി പക്ഷപാതപരമായി പെരുമാറിയത് കാരണമാണ് ഈജിപ്ത് പരാജയപ്പെട്ടതെന്ന ആരോപണവുമായി ഈജിപ്തിന്റെ കോച്ച് രംഗത്തെത്തി. അമേരിക്കൻ കളിക്കാരൻ ഫോലാറിൻ ബെലോഗിന് ബോബ്നിയക്കെതിരായ മത്സരത്തിൽ ലഭിച്ച ചുവപ്പ് കാർഡിന്റെ സസ്പെൻഷൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ട് പിൻവലിച്ചതും ലോകകപ്പിന്റെ മാറ്റുകുറച്ചു. എന്നാൽ ചില രാജ്യങ്ങളുടെ അവിശ്വസനീയമായ ചെറുത്തുനിൽപ്പ് ഫുട്ബോൾ പ്രേമികളുടെ ആവേശം വാനോളം ഉയർത്തുന്നതും ഈ ലോകകപ്പിൽ കണ്ടു. വെറും

0: 500,000 ജനതയുള്ള കേപ്പ് വെർദെയാണ് ആരാധക ഹൃദയം കവർന്ന കുഞ്ഞൻ രാജ്യം. ഗോൾവലക്കാത്ത വൊസീഞ്ഞോയുടെ അവിസ്മരണീയ പ്രകടനങ്ങൾ എതിരാളികൾക്ക് തലവേദന സൃഷ്ടിച്ചതും കണ്ടു. ലോക ചാമ്പ്യന്മാരായ അർജന്റീന പോലും ആ പോരാട്ട വീര്യത്തിനു മുന്നിൽ പകച്ചുപോയി എന്നത് വസ്തുതയാണ്. ഒരു ഘട്ടത്തിൽ അർജന്റീന അട്ടിമറിക്കപ്പെടുമെന്ന് വരെ തോന്നിച്ച മത്സരത്തിൽ 3-2 ജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. ജൂലൈ 20 ഇത്തവണത്തെ ലോക ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ഫൈനൽ മത്സരം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പിന്റെ ജയപരാജയങ്ങളിൽ ഉറ്റുനോക്കുന്ന ഈ ആഴ്ചയിൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പരാജയ പരമ്പര സമ്മാനിക്കുകയാണ് ഇംഗ്ലണ്ട്. 2020 ക്രിക്കറ്റിൽ 5 മത്സര പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കിക്കഴിഞ്ഞു. 4 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 1 മഴ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ശ്രേയസ് അയ്യർക്ക് കീഴിൽ 2 പരമ്പരയും ഇന്ത്യക്ക് നഷ്ടമായി. അയർലൻഡിനോടും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. മലയാളി താരം സഞ്ജു സാംസണിനു പകരം വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ 15-ന് മികവ് പുലർത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യക്കായി ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി എന്ന പ്രത്യേകത കൊണ്ട് മാത്രം ഓർമ്മിക്കപ്പെടുന്ന പരമ്പരയാണ് ഇത്. സിംബാബ്വേക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിച്ചില്ല. പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ കോച്ച് VVS ലക്ഷ്മണാണ്. വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയ സ്വന്തമാക്കി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 തോൽപ്പിച്ചായിരുന്നു ഓസീസിന്റെ 7 കിരീടനേട്ടം. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻപ്രിയിൽ ഫെറാരിയുടെ ചാൾസ് ലെക്ലർക്ക് ചാമ്പ്യനായി. സീസണിൽ ആദ്യമായാണ് ലെക്ലർക്ക് ചാമ്പ്യനാവുന്നത്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നൊസ്ലോവയും ഫൈനലിൽ. വനിതാ ലോകകപ്പ് നിയന്ത്രിച്ച ആദ്യ ഇന്ത്യൻ വനിതയെന്ന നേട്ടത്തിനുടമയായി വൃന്ദ റാഠി. ലോർഡ്സിൽ ഞായറാഴ്ച വനിതാ 2020 ലോകകപ്പ് ഫൈനലിലാണ് ജമൈക്കൻ സ്വദേശി ജാക്വലിൻ വില്യംസിനൊപ്പം വൃന്ദ ഫീൽഡ് അമ്പയറായി കളി നിയന്ത്രിച്ചത്. നവി മുംബൈ സ്വദേശിനിയാണ് വൃന്ദ. അഫ്ഗാനിസ്ഥാൻ മുൻ പേസ് ബൌളർ ഷപൂർ സദ്രാൻ അന്തരിച്ചു. 38 വയസ്സായിരുന്നു. പ്രതിരോധശേഷി നശിക്കുന്ന രോഗത്തെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 2015 ഏകദിന ലോകകപ്പിൽ 4 നേടി അഫ്ഗാന്റെ ആദ്യ ജയത്തിൽ നിർണായക പങ്കുവഹിച്ച കളിക്കാരനായിരുന്നു സദ്രാൻ.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ. ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരു കസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ മാഷെടുത്ത് പോവണ്ടേ?
1: അല്ല, ഇന്ന് സമയമായി എന്ന് പറയുന്നില്ലേ?
0: സമയമായി എന്ന് പറയുന്നില്ല, അഥവാ പറഞ്ഞിട്ടുണ്ടെ തന്നെ എനിക്ക് പാട്ട് പാടേണ്ടി വരും.
1: എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ പറയേ വേണ്ട.
0: അപ്പൊ നമുക്ക്
1: കഥ കേക്ക.
0: അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ?
1: ഇഷ്ടപ്പെടാതെ ഒരു മടുപ്പാണ്ടാന്ന് വെച്ചിട്ട്.
0: എന്റെ പാട്ടിന് എത്ര ആരാധകരാന്നുള്ളത് അല്ലേ?
1: കഥ കേൾക്ക.
0: മാഷേ,
2: കഥാനേരമാണല്ലേ?
0: അതെ.
2: ഏതാണ് കഥ?
1: സൂര്യച്ചി, നമ്മൾ ഒരുപാട് നാടകങ്ങൾ ചെയ്തല്ലോ.
0: അതെ.
1: മഹാറാണി, ഭാനുമതി, അസുരഗോത്രം.
0: അതെന്തേ നിഗുംബില ചെയ്തിട്ടില്ലേ?
1: അത് പറയാനായില്ല, അതടുക്കട്ടെ. അപ്പോ ഇത്രൊക്കെ പറയുമ്പോ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കഥയില്ലേ?
0: എല്ലശ്വിനി, നമ്മൾ ഇവിടുത്തെ അവതാരകർ മാത്രമല്ലേ അതിൽ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, അതങ്ങനെ ഇപ്പൊ മാഷിയും കൂട്ടിട്ട് എങ്ങനെ കഥ പറയാ? എന്നാ പിന്നെ ലേഖേച്ചിനെയും കൂടി വിളിക്ക്, നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ കഥ പറയാം.
1: ആ കഥയല്ല ഈ കഥ.
0: പിന്നെ
1: നമ്മളിങ്ങനെ അഭിനയിക്കണ്ടെങ്കില് തീർച്ചയായിട്ടും ഒരാളുടെ കഥ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ.
0: അതല്ലേ നമ്മളെ മാഷ എഴുതി തരുന്നേ.
1: മാഷ അങ്ങനെ എഴുതണ്ടെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായല്ലേ പറ്റൂ.
0: അല്ല, മാഷ കഥ പറയാനാന്നോ പറഞ്ഞു വരുന്നേ?
1: മാഷ കഥയല്ല.
0: പിന്നെ
1: അതായത് ഈ കഥ ഉണ്ടാവണ്ടെങ്കില് ഒരാള് വേണല്ലോ.
0: അതെ, അതാന്നല്ലോ മാഷ എഴുതിയത്.
1: അല്ല, മാഷ അത് എഴുതണ്ടെങ്കിലും ഒരാള് വേണല്ലോ.
0: അതെ, വേണം.
1: അപ്പൊ അയാളെ പറ്റി നമ്മള് പറയണ്ടേ?
0: അല്ല, നേരെ ചുവ പറ.
1: വ്യാസനെ കുറിച്ച്.
0: ഓ, വ്യാസനാ?
1: ഒരു ഇനീഷ്യൽ നനക്കറിയില്ല. ഓക്കെ, അതൊന്നും നനക്കറിയില്ല.
0: അതന്നെ ഞാൻ പറഞ്ഞത്, വ്യാസനാണോന്ന്.
1: ആ, അതന്നെ.
0: വ്യാസ എന്ന് പറയുന്നത് വ്യാസന്റെ ഇനീഷ്യൽ അല്ല. ഓ, വ്യാസനോ?
1: ഓ, അത്ഭുതം.
0: ആ
1: ആ, വ്യാസൻ തന്നെ. വ്യാസന്റെ കഥ പറയുന്നില്ലേ നല്ലത് മാഷേ?
2: അപ്പൊ നമ്മള് തർക്കങ്ങളൊടുവിൽ എത്തി അല്ലേ കഥയിലേക്ക് എത്തി. വ്യാസന്റെ കഥ പറയണം.
1: അത് നമ്മള് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഔചിത്യല്ലേ?
0: അതെ മാഷേ,
2: തീർച്ചയായിട്ടും. നമുക്ക് കഥകളുടെ ഒരു വലിയ അക്ഷയഖനിയാണ് വ്യാസ ഭഗവാൻ തന്നത്. മാത്രമല്ല, ചരികസേല വളരെ വളരെ 100 കഴിഞ്ഞു 120 കഴിഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പകുതിയിലധികം കഥകളും നമ്മൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്? മഹാഭാരതത്തിൽ നിന്ന്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ വ്യാസ മഹാഭാരതം, വ്യാസനാൽ വിരചിതമായ ഗ്രന്ഥമാണ്. അപ്പോൾ ആ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത് ഔചിത്യം തന്നെയാണ്, അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം, നമ്മൾ വ്യാസനെ കുറിച്ച് അറിയാത്തവരല്ല നമ്മുടെ ശ്രോതാക്കൾ. ചാരികശൈലിയിൽ തന്നെ നമ്മൾ ഇരുന്ന് ഒരുപാട് തവണ വ്യാസന്റെ

0: ും കഥകളും പരാമർശിച്ചിട്ടുണ്ട്.
1: അല്ല, എന്നാലും നമ്മളൊരു അടുക്കും ചുറ്റിയോടൊക്കെ കൂടെ പറയണ്ടേ?
2: അല്ല, വ്യാസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചാരുകസേര മാറ്റി വെക്കണ്ടേ?
1: എടോ, ഈട് ഒറ്റൊരു ചാരുകസേരയല്ലേ ഉള്ളൂ, അതിലാണെങ്കിൽ മാഷി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോ വ്യാസനും കൂടെ ഒന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാല്?
2: അങ്ങനെയല്ല, ചാരുകസേര പറയുന്ന കഥകള്, അതായത് വ്യാസിന് മാറ്റി വെക്കണ്ടേന്ന്.
1: അങ്ങനെ
2: ആ
1: പറയാ, മാറ്റി വെക്കാം.
2: നിന്നെപ്പോലെ വേവ് കുറഞ്ഞ കൂട്ടത്തിലായിപ്പോയല്ലേ അശ്വിനി ഞാൻ. അതാ ഞാൻ ചിന്തിക്കുമ്പോ എനിക്ക് എന്തെല്ലോ ആവുന്നേ. എവിടെ എത്തേണ്ടതായിരുന്നു ഞാൻ?
1: അല്ല, അത് നന്നായി സൂര്യേച്ചി. അഥവാ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചൊവ്വയും ശുക്രനും ആടി ഉണ്ടാവൂല. മാഷ, നമുക്ക് കഥ പറഞ്ഞൂടെ?
0: കഥയിലേക്ക് പോവാം. വ്യാസൻ വേദവ്യാസൻ അല്ലേ?
1: അതെ,
0: വേദങ്ങൾ വിന്യസിച്ചവൻ വ്യാസൻ. നമുക്ക് വ്യാസന്റെ ജീവിതം മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം, മറ്റൊന്ന് ആധ്യാത്മിക ജീവിതം, മൂന്നാമത്തത് കാവ്യ ജീവിതം. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ആദ്യം നമുക്ക് വ്യക്തി ജീവിതത്തിലേക്ക് പോകാം അല്ലേ? അപ്പൊ എന്ത് പറയണം ആദ്യം?
1: അച്ഛൻ അമ്മ
0: ആരാണ്? അച്ഛൻ ആരാണ്? അമ്മ ആരാണ്?
2: അമ്മ സത്യവതി,
1: അച്ഛൻ പരാശരൻ.
0: പരാശരമുനി. അപ്പൊ വ്യാസ ഭഗവാൻ ജനിച്ച കഥ അറിയാലോ, എങ്ങനെയാണ്?
1: പോകുന്ന സമയത്ത്.
0: അതെ, ആരാണ് സത്യവതി? ആരാണ് സത്യവതിയുടെ പേര്? എന്തായിരുന്നു? കാളി. ആ, രണ്ടും ശരിയാണ്, കാളിയും മത്സ്യഗന്ധിയും ശരിയാണ് അല്ലേ. കാളി എന്ന മത്സ്യഗന്ധി, മത്സ്യഗന്ധി അല്ലല്ലോ പേര്, മത്സ്യത്തിന്റെ മണം ഉള്ളതുകൊണ്ട് അവരെന്ത് വിളിച്ചു?
1: മത്സ്യഗന്ധി.
0: ഇനി മണം മറ്റെന്ത് ഗന്ധി ഉണ്ടാവും?
1: കസ്തൂരി.
0: കസ്തൂരി ഗന്ധി ഉണ്ടാവും. എന്താ കാര്യം?
1: അതിനുശേഷം അവർക്ക്
0: കസ്തൂരി ഗന്ധമുണ്ടെങ്കിൽ അതിന്
1: കസ്തൂരി
0: ഗന്ധി. ശരിയായ പേര് കാളി എന്നാണ്. കാളി, കാളിയുടെ അച്ഛനമ്മമാരാരാണ്? അതായത് വ്യാസന്റെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആരാണ് അറിയാ?
2: പക്ഷേ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
0: നേരത്തെ ഒരു കഥയിൽ പറഞ്ഞിരുന്നു. നമ്മള് ആദ്യത്തെ ഒരു മൂന്ന് നാല് കഥകൾക്കുള്ളിൽ അത് പറഞ്ഞിരുന്നു.
1: പക്ഷെ അന്നത്തെ ആളുകളിൽ നിന്നും ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതൊന്നും കൂടെ ചുരുക്കി പറയുന്നത് നല്ലതായിരിക്കൂലേ
2: പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മളത് ഒരു വട്ടം കൂടിയിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഉപരിചര വസു എന്നുള്ള കഥയിൽ അത് പറയുന്നുണ്ട്. ചേതി രാജാവായ വസു അദ്ദേഹം ഇന്ദ്രനിൽ നിന്ന് ഒരു വരം വാങ്ങിച്ചു. എന്താണ് വാങ്ങിച്ചെന്നറിയോ? വിമാനം. ഇന്ദ്രനിൽ നിന്ന് ഒരു വിമാനം സ്വന്തമാക്കി വാങ്ങിച്ചു ഈ ചേതി രാജാവായ വസു. പിന്നെ അദ്ദേഹത്തിന്റെ യാത്ര മുഴുവനും ഏതിലൂടെയാണ്? വിമാനത്തിലൂടെ. വിമാനം ഏതിലൂടെയാണ് പോവാ?
2: ആകാശത്തൂടെ.
0: ആകാശത്തൂടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേര് വന്നു. എന്താണ്? ഉപരിചര വസു എന്ന് പേര് വന്നു. ഉപരിയിലൂടെ, ഉപരി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ ചരിക്കുന്ന, സഞ്ചരിക്കുന്ന ആളെന്ന രീതിയിൽ ഉപരിചര വസു എന്ന് പേര് വന്നു. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും യാത്ര വിമാനത്തിലാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാജ്യത്തിലൊരു നദിയുണ്ട്. ആ നദിയുടെ പേര് ശുക്തിമതി നദി എന്നാണ്. ശുക്തി, ശുക്തിമതി നദി ഉണ്ടായിരുന്നു. നദിയുടെ ഒരു ആരാധനാമൂർത്തിയാണ് ശുക്തിമതി ദേവി. ഈ ശുക്തിമതി ദേവിയോട് ഒരു പർവ്വതത്തിന് കലശലായ പ്രണയം. പർവ്വതത്തിന്റെ പേരെന്താണ്? കോലാഹല പർവ്വതം. ഓർമ്മയില്ലേ? കോലാഹല പർവ്വതം. അപ്പൊ കോലാഹല പർവ്വതം പ്രണയാതുരമായിട്ട് ഈ ശുക്തിമതി നദിയെ ആലിംഗനം ചെയ്യുകയാണ്. അതായത് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട്. ഇപ്പൊ രാജാവ് ആകാശത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നദി ഒഴുക്ക് അവസാനിച്ച് കാണുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒഴുകുന്നില്ല, നേരെ അവിടെ ലാൻഡ് ചെയ്തു. നോക്കുമ്പോ എന്താണ്? നദി ഒഴുക്ക് നിൽക്കാൻ കാരണം എന്താണ്? ഒരു വലിയ മലയാണ്, പർവ്വതമാണ്. പർവ്വതത്തോട് ചോദിച്ചു. കഥയിൽ ചോദ്യമില്ല, തൽക്കാലം പർവ്വതത്തോട് നമുക്ക് ചോദിക്കാം. പർവ്വതം അനങ്ങില്ല. എനിക്ക് നദിയെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞു. നദിയാണെങ്കിലും എന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും. നദിക്ക് സ്വച്ഛന്തമായിട്ട് ഒഴുകിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു വിമ്മിഷ്ടം ഉണ്ടാവല്ലോ, അതുകൊണ്ട് എന്നെ സ്വച്ഛന്തമായി ഒഴുകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഒരു ചവിട്ട് വെച്ചു കൊടുത്തു
1: പർവ്വതത്തിൽ.
0: കോലാഹല പർവ്വതം ഒടിഞ്ഞുപോയി, ശിഥിലമായി പോയി. നദിയുടെ ഒഴുക്ക് അങ്ങനെ സുഗമമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ദീർഘകാലം നദിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചിരുന്നു? ഒന്നല്ല, രണ്ട്. നദിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. ആൺകുഞ്ഞിനെ രാജാവ് തന്റെ കൊട്ടാരത്തിൽ മുതിർന്നപ്പോൾ ഉപദേഷ്ടകനായിട്ട് നിയമിച്ചു. പെൺകുഞ്ഞിനെ എന്തു ചെയ്തു? ഭാര്യയാക്കി. ആ കുട്ടിയുടെ പേര് ഓർമ്മയില്ലേ? ഗിരിക. ഗിരിയിൽ നിന്ന് ഉണ്ടായ, ഗിരിജയല്ല, ഗിരിക. അപ്പൊ ഗിരിക അതിസുന്ദരിയാണ്, അത്ഭുത ജന്മമാണല്ലോ അല്ലേ. രാജാവ് വലിയ സമ്പന്നനാണ്, വലിയ സ്ഥാനമൊക്കെ ഉള്ളവരാണ്. സ്വന്തമായിട്ട് വിമാനമുള്ള ഒരേ ഒരു രാജാവാണ്. രാവണനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അതിനേക്കാൾ മുമ്പായിരിക്കും ഈ കഥ. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ ഭാര്യയെ കാണണമെന്ന് ഓർമ്മ വന്നു. കാട്ടിലൂടെയാണ്, നല്ല പൂക്കളും ഒരുപാട് കിളികളും ഒക്കെയുള്ള നല്ല മധുരമായ ഉള്ളിൽ ഒരു ഈ ലോലവികാരങ്ങൾ ഉണർത്തുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് അരികിൽ ആർക്ക്?
1: വസുവിന്.
0: വസുവിന് അരികിൽ ആര്? ഗിരിക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. പക്ഷേ ഗിരിഗിയുടെ അന്തപുരത്തിലേക്ക് പോയി പ്രണയ സല്ലാപത്തിനൊന്നും അദ്ദേഹത്തെ

0: സമയമില്ല, ധൃതി പിടിച്ച് പോകുന്ന ഒരു പാർസൽ അയച്ചു കൊടുത്തു. പാർസൽ നമുക്കറിയാം എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വിശിഷ്ടമായ ഒരു സമ്മാനം ഗിരിക്ക്. ആരാണ് അന്നത്തെ പാർസൽ സർവീസ്? പക്ഷികളാണ്. പക്ഷികൾക്കൂട്ടത്തിൽ പരുന്ത് അല്ലേ, ഗരുഡൻ. ഒരു പരുന്തിന്റെ ചുണ്ടിൽ ഒരു ഇലക്കുമ്പളിൽ അയച്ചു കൊടുത്തു കൊട്ടാരത്തിലേക്ക്. പരുന്ത് ആ പാർസലുമായിട്ട് പോവാം. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ എതിരെ വരുന്നു മറ്റ് പക്ഷികൾ. അപ്പൊ ഒരു പക്ഷിയുടെ കൊക്കിൽ എന്തോ കണ്ടാൽ എന്ത് ചെയ്യും? ഭക്ഷണമാണെന്ന് കരുതിയിട്ട് അത് ഷെയർ ചെയ്യാൻ നോക്കും, കൊത്തിപ്പറിക്കാൻ നോക്കും. എന്താണ് കൊക്കിൽ എന്ന് ചോദിച്ചപ്പോ ഈ പരുന്തിന് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴെ വീഴും. പറഞ്ഞില്ല. അപ്പൊ കുറച്ച് എനിക്കും താന്ന് മറ്റേ പരുന്ത് പറഞ്ഞു. ഒടുവിൽ അവര് അടിപിടിയായി. എന്തിനധികം പറയുന്നു? കൊക്കിൽ സൂക്ഷിച്ച ആ പാർസൽ നേരെ താഴത്തേക്ക് വീണു. താഴെ എന്താണ്? നദിയാണ് അല്ലെ? ഏതാ നദി? യമുനാ നദി. യമുനാ നദിയിലേക്കാണ് നേരെ ആ ഇലക്കുമ്പളില് ദിവ്യ ചൈതന്യം പതിച്ചത്. ഇലക്കുമ്പിൾ നദിയിൽ വീണ ഉടനെ അത് മത്സ്യം എന്ത് ചെയ്യും? അതിന് വിഴുങ്ങും. ഒരു ഭക്ഷണമാണെന്ന് കരുതി അതങ്ങോട്ട് വിഴുങ്ങി. പിന്നെ എന്താണ് സംഭവിച്ചത്? ഒരു മുക്കുവൻ വലവീശം വലയിൽ മത്സ്യത്തിന് കിട്ടും. മത്സ്യത്തിന് അഭൂതപൂർവമായ ഒരു വലിപ്പം തോന്നും. മത്സ്യത്തിനെ മുറിച്ചപ്പോൾ മത്സ്യത്തിന്റെ വയറിനുള്ളിൽ കുഞ്ഞുങ്ങൾ, രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പം വസ്തു കൊടുത്തു വെച്ച പാർസൽ എന്താന്നിപ്പോ ബോധ്യമായല്ലോ. അപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കിട്ടി. ആൺകുഞ്ഞും പെൺകുഞ്ഞുമാണ്. ആൺകുട്ടിയാണ് മത്സ്യരാജ്യത്തിലെ രാജാവായ വിരാടനായിട്ട് മാറുന്നത്. പെൺകുട്ടിയാണ് കാളി. ആ മുക്കുവൻ ആ കാളിയെ വളർത്തുന്നു. വളർത്തച്ഛൻ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് മീൻ പിടിക്കൽ മാത്രമല്ല ജോലി, കടത്ത് ജോലി കൂടിയുണ്ട് അല്ലെ, തോണി കടത്തുന്ന ജോലി കൂടിയുണ്ട്. അങ്ങനെ വളരെ വാർദ്ധക്യം ബാധിച്ചപ്പോൾ കാളിയും സഹായിക്കാൻ തുടങ്ങി അച്ഛനെ. ഒരു ദിവസം രാത്രി നേരം ഒരാള് തോണി കടക്കാൻ അക്കരെ കടക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനെ വിളിച്ചു, മുക്കുവനെ വിളിച്ചു. അദ്ദേഹം അപ്പോഴത്തേക്കും കിടന്നിട്ടുണ്ടായിരുന്നു, പ്രായമായല്ലോ, തളർന്ന് കിടന്നു. അപ്പം മോളോട് പറഞ്ഞു, മോളെ ആരാണ്? ഒരു സന്യാസിയാണ് അച്ഛൻ എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ നീ എടുത്തുള്ളൂ തോണി, നീ കടത്തിക്കൊള്ളു എന്ന് പറഞ്ഞു. വൃദ്ധനായൊരു നരച്ച താടിയും മുടിയൊക്കെയുള്ളൊരു സന്യാസിയാണ്, മുനിയാണ്. അപകടം ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ മകളാണ് തോണി ഇറക്കിയത്. അങ്ങനെ തോണിയിൽ ഒരു കുതുമ്പിൽ കാളിയും മറ്റേ കുതുമ്പിൽ വൃദ്ധനായ താപസനും കൂടി നദി കടക്കുകയാണ്. നദി ഏതാണ്ട് കാണുന്നില്ല, നിങ്ങൾ നദി കടക്കുന്നത് കാണുന്നില്ലേ? നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പം ഈ വൃദ്ധൻ നിർനിമേഷനായിട്ട് നോക്കുകയാണ് കാളിയുടെ സൗന്ദര്യത്തിൽ. കറുത്തിട്ടാണെങ്കിലും അതിസുന്ദരിയാണ്. തുഴ വെള്ളത്തിലേക്ക് തുഴയെറിയുന്ന അവളുടെ ശരീര വടിവുകളും അല്ലാതെ നോക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ വാർദ്ധക്യമൊക്കെ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയാണ്. മുനിയുടെ ഒരു സാത്വിക ഭാവമെല്ലാം മാറി കാമാതുരനായിട്ട് കാളിയെ പ്രാപിക്കുകയാണ്. അപ്പോൾ കാളി തടയുന്നുണ്ട്, പക്ഷേ അപ്പോഴത്തേക്കെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ. പിന്നെ നമ്മൾ കേൾക്കുന്നത്
1: ഒരു
0: കുഞ്ഞിന്റെ കരച്ചിലാണ്.
1: ഒടുവിൽ അതാണല്ലോ സംഭവിക്കുക.
0: ഒരു മഞ്ഞ് മറയവിടെ ഉണ്ടാക്കി. പിന്നെ കാളി സങ്കടം പറഞ്ഞു, എന്താ ചെയ്യാം?
1: കുഞ്ഞിനെയും കൊണ്ട്
0: കുടിലിൽ നിന്ന്, മുക്കുവ കുടിലിൽ നിന്ന് ഇറങ്ങുന്നവരെ ഒന്നും സംഭവിച്ചിരുന്നില്ല. ഞാൻ തിരിച്ചെങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തിരിച്ചു പോകും? നാട്ടുകാരറിഞ്ഞാൽ എന്താണ്? എൻ്റെ അച്ഛന് എന്തൊക്കെ അപമാനം ഉണ്ടാവും, എനിക്ക് നല്ല ജീവിതം ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മുനി എന്ത് പറഞ്ഞു? അക്ഷോഭ്യനായിട്ട് പറഞ്ഞു, ശാന്തനായിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആരാണ്?
1: പരാശരൻ.
0: ദിവ്യനായ പരാശര മുനിയാണ് ഞാൻ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ വളരെ പെട്ടെന്ന് യൗവനത്തിലെത്തി അമ്മയോട് അനുഗ്രഹം വാങ്ങി പോവുകയാണ്. എന്താണ്? അമ്മ എന്ന് എന്നെ ഓർക്കുന്നുവോ അന്ന് ഞാൻ വരും, എന്നിട്ട് പാട് പോലാം. പരാശരൻ പറഞ്ഞു, ഈ കുഞ്ഞ് നിനക്ക് സഹായമേ ചെയ്യുള്ളൂ. കുഞ്ഞ് ജനിച്ചതുകൊണ്ട് നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല. മാത്രമല്ല ഇത്രയും ദിവസം നിന്നെ മത്സ്യഗന്ധിയായ കാളിയായിരുന്നു നീ. ഇന്നു മുതൽ എന്നെ പ്രാപിച്ചതുകൊണ്ട്, ഈ ദിവ്യമായ പുത്രന് ജന്മം നൽകിയതുകൊണ്ട് നീ ആരായിട്ട് മാറും? കസ്തൂരിഗന്ധിയായിട്ട് മാറും. മാത്രമല്ല നിനക്ക് വലിയ ഉന്നത നിലയിലെത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി. അങ്ങനെ പരാശരമുനി അങ്ങോട്ട് പോയി. കാളി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്കും കാളിയുടെ മണം മാറി കസ്തൂരി മണം. അതാണ് ശന്തനു മഹാരാജാവിനെ ആകർഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ജനിച്ച കുഞ്ഞാണ് ആര്?
1: വ്യാസൻ.
0: വ്യാസന്റെ ജനനത്തിന്റെ കഥയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. വ്യാസന്റെ പേര് വ്യാസൻ എന്നായിരുന്നില്ല. വേദങ്ങളെ വിന്യസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യാസൻ എന്ന പേര് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ദീർഘിപ്പിച്ച് പറഞ്ഞാൽ കൃഷ്ണദ്വൈപായനൻ. എന്താണ് കൃഷ്ണൻ എന്ന പേര് വരാൻ കാരണം?
1: കറുത്തവൻ.
0: കൃഷ്ണനിറം കറുപ്പാണല്ലോ. ദ്വൈപായനൻ എന്ന പേര് വരാൻ കാരണം ദ്വീപിൽ നിന്നുണ്ടായവനാണ്. അതായത് നദിയുടെ മധ്യത്തിൽ പരാശര മുനിയുടെ തപശക്തി കൊണ്ടൊരു കൃത്രിമ ദ്വീപുണ്ടാക്കി. ആ ദ്വീപിൽ വെച്ചാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ദ്വീപിൽ ജനിച്ച കറുത്ത നിറമുള്ളവൻ എന്ന അർത്ഥം വരുന്ന കൃഷ്ണദ്വൈപായനൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അങ്ങനെ വ്യാസൻ അവിടുന്ന് പോവുകയാണ്. പിന്നെ പല സമയങ്ങളിലായിട്ട് അമ്മയെ കാണാൻ വരുന്നുണ്ട്. നമുക്ക് സത്യവതിയുടെ പിന്നീടുള്ള കഥകൾ നമുക്ക് മറ്റൊരവസരത്തിൽ

0: പറയാം. കാരണം നമുക്ക് മഹാഭാരതത്തെ കുറിച്ച് കൂടി പറയണം. വ്യാസനെ കുറിച്ച് മാത്രം പോരല്ലോ, ആ സമയത്ത് ശന്തനുവിനെ കുറിച്ചൊക്കെ പറയാം. തൽക്കാലം നമുക്ക് വ്യാസന്റെ പിന്നാലെ പോവാം. നമ്മൾ പറഞ്ഞു വ്യാസന് മൂന്ന് തരത്തിലാണ് നമ്മൾ കഥകൾ പറയുന്നത്. ഒന്ന് കുടുംബം, വ്യക്തിജീവിതം, അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മഹാഭാരത കഥയിൽ ഒരു കഥാപാത്രമാണ് ഗ്രന്ഥകാരനുമാണ്. ആരെ പോലെ?
1: വാൽമീകിയെ പോലെ.
0: വാൽമീകി രാമായണം എഴുതിയ ആളാണ്. മാത്രമല്ല വാൽമീകി രാമായണത്തിലുണ്ടല്ലേ. എവിടെയുണ്ട്?
1: വാൽമീകിയുടെ ആശ്രമത്തില് സീത ഉണ്ടായിരുന്നല്ലോ.
0: വാൽമീകിയുടെ ആശ്രമത്തിലാണ് സീതയുടെയും രാമന്റെയും മക്കളായ ലവനും കുശനും വളരുന്നത്. വാൽമീകിയുടെ ആശ്രമത്തിലാണ് അവരെ രാമായണം പഠിപ്പിക്കുന്നത്. വാൽമീകിയാണ് അപ്പോൾ രചയിതാക്കൾ കഥാപാത്രങ്ങളാവുന്ന ഒരു രീതിയാണ് പണ്ടുള്ളത്. വ്യാസനും മഹാഭാരതത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പല സമയങ്ങളിലും വ്യാസൻ മഹാഭാരത കഥയിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? വളരെ ചുരുങ്ങി പറഞ്ഞാലോ.
1: ഒന്ന് സത്യവതി തന്നെ വിളിച്ചിട്ട്.
0: ആ എന്താണ് വിളിക്കാൻ? അതായത് സത്യവതി പിന്നീട് ശന്തനുവിന്റെ ഭാര്യയാകുന്നു. ശന്തനുവിന് നേരത്തെ ദേവവ്രതൻ എന്നൊരു മകനുണ്ടായിരുന്നു. പിന്നീട് ഭീഷ്മനായി, ഭീഷ്മ ശപഥം. അതിനുശേഷം സത്യവതി ശന്തനുവിൽ രണ്ട് കുട്ടികൾ ജനിക്കുന്നു, വിചിത്രവീരനും ചിത്രാംഗദനും. അവരുടെ കല്യാണം ഭീഷ്മരാണ് കഴിച്ചു കൊടുക്കുന്നത്. ആർക്ക്?
1: അംബികയും
0: അംബാലികയും. ചിത്രാംഗദൻ നേരത്തെ മരിക്കുന്നു, വിചിത്രവീരൻ മാത്രമേ ഉള്ളൂ. വിചിത്രവീരന് മക്കളുണ്ടാകുന്നതിന് മുൻപ് വിചിത്രവീരനും മരിക്കുന്നു. അപ്പോൾ ഹസ്തനപുരത്തിൽ മക്കളില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായി. പുത്രവധുക്കളായിട്ട് സത്യവതിക്ക് ആരൊക്കെയുണ്ട്?
1: അംബികയുണ്ട്,
0: അംബാലികയുണ്ട്. പക്ഷെ രണ്ടുപേർക്കും മക്കളില്ല. മക്കളുണ്ടാകും മുമ്പ് ആര് മരിച്ചു? മകനായ അല്ല അവരുടെ ഭർത്താവായ വിചിത്രവീരൻ മരിച്ചു. അപ്പൊ ഇനി എന്താ? ഭീഷ്മരോട് ആവശ്യപ്പെട്ടപ്പോ ഭീഷ്മർ തയ്യാറായില്ല. കാരണം അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു. പിന്നെ ആരാണ് വിളിക്കാൻ? തന്റെ ആദ്യത്തെ മകനടല്ലോ. മകനെ വിളിച്ചു. മകനോടെ എത്തി. അമ്മ ഓർക്കുന്ന മാത്രയിൽ അവിടെ എത്തുന്നതാണ് വാക്ക്. മകനാണ് വ്യാസൻ. വ്യാസരുടെ കാര്യം പറഞ്ഞു ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്, ഹസ്തനാപുരം അനാഥമായി പോകും, അതുകൊണ്ട് അംബികയും അംബാലികയും മക്കളില്ലാതിരിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് അമ്മ ചോദിച്ചു. നീ അവരിൽ പുത്രരെ ജനിപ്പിക്കുക. സഹോദര പത്നിമാരാണ് അല്ലേ? നമ്മുടെ ഭാനുമതിയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെയൊക്കെ പ്രസക്തമാണ്. ഹസ്തനപുരത്തിൻ്റെ ഈ അകത്തളങ്ങളിലെ ബന്ധങ്ങൾ ആർക്കും പിടികിട്ടാത്തതാണ്. അപ്പം ഇവരുടെ എല്ലാം മുതുമുത്തശ്ശനായ ശന്തനുവിൻ്റെ മക്കള് അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാരായ അംബികയും അംബാലികയും അവരെ മക്കള് സ്വീകരിക്കുന്നത് ഭർതൃ സഹോദരനിൽ നിന്നാണ്, ഭർത്താവിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ വ്യാസനിൽ നിന്നാണ്. കാരണം വിചിത്രവീരന്റെ അമ്മയായ സത്യവതിയുടെ മകനാണ് അത്. ഒരമ്മയുടെ രണ്ട് മക്കളല്ലേ വ്യാസനും വിചിത്രവീരനും. വ്യാസൻ വിചിത്രവീരന്റെ ഭാര്യമാരായ അംബികയും അംബാലികയും മക്കളുണ്ടാകുന്നു. അതാണ് ധൃതരാഷ്ട്രരും
1: പാണ്ഡുവും.
0: അതാണ് ഒരു സന്ദർഭം. പിന്നെ എപ്പോഴാണ് വരുന്നത്?
1: ഗാന്ധാരിക്ക് മക്കളില്ലാത്തപ്പോ.
0: അതെ, കുന്തിദേവി പ്രസവിച്ചു. അതിനു മുൻപേ ഗർഭിണിയായ ഗാന്ധാരി പ്രസവിച്ചില്ല അല്ലേ. അങ്ങനെ രണ്ട് വർഷക്കാലം ഗർഭം നീണ്ടുനിന്നിട്ടും പ്രസവിക്കാത്തപ്പോ ദേഷ്യവും സങ്കടം കൊണ്ടെന്താ ഗാന്ധാരി ചെയ്തത്? വയറിലിടിച്ചു അല്ലേ. അങ്ങനെ പുറത്തു വന്നത് എന്താണ്?
1: മാംസപിണ്ഡമാണ്,
0: മാംസഖണ്ഡമാണ്. ഉടലും തലയും തിരിച്ചറിയാത്ത, കൈകാലുകളില്ലാത്ത, കണ്ണുകളും കാതുകളും ഒക്കെ ഒന്നും ഇല്ലാത്ത ഒരു മാംസപിണ്ഡം. എന്ത് ചെയ്യണം? അവിടെയാണ് സത്യവതി വീണ്ടും ആരെ വിളിക്കുന്നത്? വ്യാസനെ വിളിക്കുന്നത്. വ്യാസൻ അവിടെ വരുന്നു, അവിടെ ഡോക്ടറാണ് അല്ലേ. എന്ത് ചെയ്തു? മകളോട് പറഞ്ഞു, മകളെ നീ കരയരുത്. മകൾ ഗാന്ധാരിയാണ്, മകന്റെ ഭാര്യയാണ് അല്ലേ. ഞാനുണ്ട്, എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് 100 മക്കൾ വേണം. ശരി, 100 മൺകുടങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ 100 മൺകുടങ്ങൾ എടുത്ത് എന്തൊക്കെയോ ചെയ്യുമെന്ന് തോന്നിയപ്പോഴാണ് ഗാന്ധാരി പറഞ്ഞു, ഒരാൾ കൂടി വേണം, ഒരു മകൾ കൂടി വേണം. ഓക്കെ, അങ്ങനെ 101 മൺകുടങ്ങൾ എടുത്തു. അതിൽ മാംസഖണ്ഡങ്ങൾ കൃത്യമായി ഓരോന്നിലും നിക്ഷേപിച്ചു. പിന്നെ മറ്റെന്തൊക്കെയോ വസ്തുക്കൾ അതിൽ ചേരുവകളൊക്കെ ചേർത്തു. അങ്ങനെ അടച്ചു വെച്ച മൺപാത്രങ്ങളാണ് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം മൺകുടങ്ങൾ ഉടഞ്ഞ് ഓരോ കുഞ്ഞുങ്ങൾ
1: പുറത്തു
0: വരാൻ തുടങ്ങി. നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പ്രാഥമിക രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ആ സാങ്കേതിക വിദ്യയാണ്. അങ്ങനെ വന്ന മക്കളാണ് 101. ദുര്യോധനൻ മുതൽ ദുശ്ശല വരെയുള്ള 101 മക്കൾ. ഇപ്പൊ ഗാന്ധാരിയുടെ പുത്രദുഃഖം മാറ്റിക്കൊടുത്തത് വ്യാസ ഭഗവാനാണ്. പിന്നെ വരുന്നത് മഹാഭാരത യുദ്ധ സമയത്താണ്. ധൃതരാഷ്ട്രരോട് ചോദിക്കുന്നുണ്ട് വ്യാസൻ, അങ്ങേക്ക് യുദ്ധം കാണണോ എന്ന്. കാണാൻ പറ്റില്ലല്ലോ, എന്തുകൊണ്ട്? അന്ധനാണല്ലോ. അങ്ങേക്ക് യുദ്ധം കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തുതരാം. പക്ഷേ ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് കാണണ്ട. ശരി, എന്നാൽ നിങ്ങൾക്ക് യുദ്ധത്തിലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരാൻ ഞാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് സഞ്ജയന്, ധൃതരാഷ്ട്രയുടെ മന്ത്രിയായ സഹായിയായ സഞ്ജയനോട് പറഞ്ഞു, കൊട്ടാരത്തിൽ ഇരുന്നാൽ മതി, നീ ഷോർട്ട് സർക്യൂട്ട് ക്യാമറ പോലെ എല്ലാം കാണാൻ പറ്റും. ആ ഒരു ദിവ്യശക്തി സഞ്ജയന് നൽകുന്നത് ആരാണ്?
1: വ്യാസ
0: ഭഗവാനാണ്. അങ്ങനെ അവിടെ വരുന്നത്.

0: മാത്രമല്ല, ഈ ഭഗവത് സന്ധ്യയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ധ്യ സംഭാഷണം നടത്തുമ്പോൾ അവിടെ വ്യാസൻ വരുന്നുണ്ട്. പലപ്പോഴും ദുര്യോധനനെ നേർവഴിക്ക് നടത്താൻ വ്യാസന്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഹസ്തിനാപുരത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഹാഭാരത യുദ്ധം അവസാനിച്ച സമയത്തും വ്യാസന്റെ സാന്നിധ്യം കാണാം. എവിടെയാണ് അവസാനിക്കുന്നത്? ദുര്യോധനന്റെ വധം അല്ലേ. അതിനുശേഷം പാണ്ഡവായ മന്ത്രം ജപിച്ച് അശ്വത്ഥമാവ് പാണ്ഡവ കൂടാരത്തിലെ ദൃഷ്ടദ്യുമ്നനെ ഉൾപ്പെടെ പാണ്ഡവരുടെ മക്കളെല്ലാം കൊന്നു. അശ്വത്ഥമാവ് സാരഥിയായിക്കൊണ്ട് സർവസന്യാധിപനാണ്, കൃപാചാര്യനും കൃതവർമാവ് മാത്രമേ ഉള്ളൂ. രാത്രിയിലാണ് കൊല്ലുന്നത്. അങ്ങനെ തൻ്റെ മക്കളെല്ലാം മരിച്ച പാഞ്ചാലി വിലപിക്കുകയാണ്. ആ കൊല ചെയ്ത കൊലയാളിയായ അശ്വത്ഥമാവിൻ്റെ ശിരോരത്നം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഭീമസേനൻ അതിനായി ഇറങ്ങിപ്പുറപ്പെടുകയും അങ്ങനെ അശ്വത്ഥമാവും അർജുനനും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ബ്രഹ്മാസ്ത്രമാണ് പരസ്പരം പ്രയോഗിച്ചത്. ആ ബ്രഹ്മാസ്ത്രം അന്തരീക്ഷത്തിൽ അധികം നേരം നിന്നാൽ എല്ലാ ജീവജാലങ്ങളും അഗ്നിപർവ്വതം പോലെ കരിഞ്ഞില്ലാണ്ടായി പോകും. അവിടെ വ്യാസൻ ഓടിയെത്തുന്നു. വ്യാസൻ അത് ഉപസംഹരിക്കാൻ ആവശ്യപ്പെടുന്നു ആരോട്? അർജുനനോട്. അർജുനൻ വ്യാസൻ പറഞ്ഞ ഉടനെ തന്നെ അത് പിൻവലിക്കുന്നു, ഉപസംഹരിക്കുന്നു. പക്ഷേ അശ്വത്ഥമാവ് ഉപസംഹരിച്ചില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിനത് അറിയില്ലായിരുന്നു. ഈ സമയത്താണ് എന്താണ് ഇതിന് സൊല്യൂഷൻ? അപ്പോൾ തൊടുത്തുവിട്ട അസ്ത്രം അശ്വത്ഥമാവിൻ്റെ നേരെ തന്നെ തിരിഞ്ഞു. അസ്ത്രത്തിന് മുന്നാൽ അശ്വത്ഥമാവ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചിരഞ്ജീവിയായിട്ടാണെന്ന വിശ്വാസം. ഈ സമയത്ത് മഹാഭാരത യുദ്ധാവസാനത്തിലും വ്യാസന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ ഭീഷ്മരെ ശരശയിൽ കിടക്കുമ്പോൾ വ്യാസൻ വരുന്നുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും യുദ്ധത്തിനും അതിനു മുമ്പൊക്കെ വ്യാസന്റെ സ്ഥിരമായ സാന്നിധ്യമുണ്ട്. യുദ്ധത്തിന് ശേഷം ധർമ്മപുത്ര രാജാവായി 36 വർഷക്കാലം, പിന്നീട് വനവാസത്തിന് പോവുകയാണ്. ഗാന്ധാരിയും കുന്തിദേവിയും ധൃതരാഷ്ട്രരും വിദുരരെല്ലാം, അതുപോലെ യുധിഷ്ഠിരനും കാട്ടിൽ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് വ്യാസൻ എല്ലാവർക്കും വേണ്ടി ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗംഗാനദിയുടെ മുകൾ പരപ്പിൽ യുദ്ധത്തിൽ മരിച്ചവരെല്ലാവരും തിരിച്ചു വന്നു, എല്ലാവർക്കും കാണാൻ വേണ്ടി. കർണനും ദുര്യോധനനും ദുശാസനും ഭീഷ്മരും ദ്രോണനും എല്ലാം. നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബന്ധുജനങ്ങളെല്ലാം അവിടെ കാണാം. കാട്ടിൽ വെച്ച്, ഗംഗാതീരത്ത് വെച്ച്, വ്യാസന്റെ ദിവ്യദൃഷ്ടിയിൽ, ദിവ്യശക്തിയിൽ, ഗംഗാതടത്തിന് മുകൾ പരപ്പിൽ, മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച എല്ലാവരും അവിടെ പുനർജനിച്ചു. ക്ഷണനേരം കൊണ്ട് മാത്രമാണ്, പിന്നീടത് അപ്രത്യക്ഷമാവും. തൽക്കാലം നമുക്ക് അദ്ദേഹത്തിന്റെ കുടുംബ കഥ അവിടെ നിർത്താം അല്ലേ.
1: വ്യാസന് ഭാര്യയും മക്കളോ ഒന്നുമില്ലേ?
0: വ്യാസന്റെ ആധ്യാത്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമാണത്. കുടുംബജീവിതമുണ്ട്, ആധ്യാത്മിക ജീവിതത്തിന്റെ കൂടെ അദ്ദേഹം കുടുംബജീവിതം കൂടി കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാലോ, വ്യാസൻ ജനിച്ച ഉടനെ തന്നെ ഒരു മുതിർന്ന ആളായി മാറുകയും അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്മരണമാത്രയിൽ ഞാൻ എത്തുമെന്ന് പറഞ്ഞ് പോവുകയാണ്. അദ്ദേഹം ഹിമാലയ സാനുക്കളിലാണ് തപസ്സരിക്കാനാണ് പോകുന്നത്. അവിടെ ആശ്രമം കെട്ടിക്കഴിയുകയാണ്. ഒരു ദിവസം സരസ്വതി തീരത്ത് ശിഷ്യന്മാരുമായിട്ട് അദ്ദേഹം ഒരാശ്രമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അരണികടയുകയാണ്. അരണികടയെന്ന് പറയല്ലേ, നമ്മളിപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടി കണ്ടിട്ടില്ലേ, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു തൈരൊക്കെ കടയുന്നത് പോലെ. അരണി ഒരു തരം മരമാണ്. അതൊരു കല്ലിലിങ്ങനെ സ്പീഡിൽ തിരിക്കുമ്പോൾ സ്പാർക്കുണ്ട്, കനലുകളുണ്ടാവും.
1: മറ്റേ പഴശ്ശിരാജാലെ പാട്ടിനകത്ത് അരണിക്കോൽ കടഞ്ഞെടുത്തു,
0: അതന്നെ അഗ്നി പകരുന്ന കോലുകളാണത്. പണ്ട് കാലത്ത് നമ്മള് തീപ്പെട്ടിയും സിഗർ ലൈറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ.
1: ഇല്ല,
0: ഇതാണ് കല്ലിന്മേൽ കല്ലുരച്ചിട്ടും അതിന്നും ജ്വലിപ്പിക്കാൻ പറ്റും. കനല്, ചില ചെറിയ കനലുകളിലൂടെ, സ്പാർക്കുകളിലൂടെ ഈ വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഉണക്ക പുല്ലുകൾ, ദർഭപ്പുല്ലുകളൊക്കെ അവർക്ക് അഗ്നി പകരാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശ്രമം മുറ്റത്ത് കുറെ കിളികൾ വന്നു. നല്ല മനോഹരമായ കിളികൾ, രണ്ട് കിളികളാണ്, ഇണക്കിളികളാണ്, ആൺകിളിയും
1: പെൺകിളിയും.
0: ഈ കിളികളെയാണ് ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേ ആണ് ഇത് അരണി കടയുന്നത്. അപ്പോൾ കിളികളുടെ സ്നേഹപ്രകടനവും പ്രണയ സല്ലാപമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആധ്യാത്മികമല്ലാത്തൊരു വികാരം ഉണർന്നു. ഒരു മനുഷ്യൻ്റെ കേവലം മാനുഷികമായ കാൽപ്പനികമായ പ്രണയവികാരം ഇങ്ങനെ ഉണർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തേജസ് അവിടെ അരണിയുടെ അഗ്നിയിലേക്ക് പതിച്ചു അത്രേ. ആ അഗ്നിയിൽ നിന്നൊരു കുഞ്ഞു ജനിച്ചു. കഥയാണിത്. അപ്പോൾ സുഖങ്ങളെ, സുഖമെന്ന് പറഞ്ഞാൽ കിളികൾ, പക്ഷികൾ, ഈ പക്ഷികളെ, കിളികളെ അല്ല അഥവാ തത്തകളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജനിച്ച കുട്ടിക്ക് കിട്ടിയ പേരെന്താണ്? സുഖബ്രഹ്മർഷി, ശ്രീ സുഖബ്രഹ്മർഷി. അതാണ് അമ്മയല്ലാത്ത, അച്ഛന് മാത്രം ഉണ്ടായ വ്യാസന്റെ മകൻ. അങ്ങനെ വ്യാസന്റെ മകനും വ്യാസനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കേമനായി തപസ് ആരംഭിക്കുന്നു, പഠനം ആരംഭിക്കുന്നു. വ്യാസന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് തൻ്റെ സ്വന്തം മകൻ സുഖൻ. വൈശംഭായനൻ എന്ന് കേട്ടില്ലേ നമ്മളിപ്പോൾ മഹാഭാരതത്തിൽ? വൈശംഭായനോ വാച കേട്ടിട്ടുണ്ടാവും. വൈശംഭായനൻ പറയുന്ന രീതിയിലാണ്, പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരൊന്ന്

യഥാർത്ഥ ശിഷ്യനായ വൈശമ്പായനും മാറ്റുന്ന തൻ്റെ സ്വന്തം മകനായ സുഗനുമാണ്. സുഗനാണ് നമ്മുടെ സർപ്പസത്രത്തിൽ വെച്ച്, ജനമേജിൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് സപ്താഹം ഭാഗവതം പറയുന്നത്, കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഈ സുഗൻ വിവാഹിതനാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീട്. അത് മറ്റൊരു കഥ, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കഥകൾ ലഭ്യമല്ല. അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്ന് സുഗൻ തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ്, തെറ്റിപ്പിരിഞ്ഞോ അല്ലെങ്കിൽ കൈലാസത്തിലേക്ക്

0: വ്യക്തി ജീവിതത്തിൻ്റെ കഥ ഇതാണ്. ഇനി നമുക്കൊരു ഭാഗം എന്താണ്? അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതമാണ്. കാവ്യം മഹാഭാരതമാണ് അല്ലേ? മഹാഭാരതത്തിൻ്റെ അതിൻ്റെ ഒരു കഥാപാത്രം കൂടിയാണ് വ്യാസൻ. കൗരവ പാണ്ഡവ കലഹങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് സാക്ഷിയാണ്. അവസാന ദിവസം വരെ, യുദ്ധത്തിൻ്റെ അവസാന നാൾ വരെ, യുദ്ധാനന്തരം നടന്ന സംഭവങ്ങളും ധൃതരാഷ്ട്രരുടെയും അല്ലെങ്കിൽ വിദുരൻ്റെയും കുന്തിയുടെയും ഗാന്ധാരിയുടെയും വാനപ്രസ്ഥം, അതുപോലെ യുധിഷ്ഠിരൻ്റെ സ്ഥാനാരോഹണം, പരീക്ഷത്തിൻ്റെ സ്ഥാനാരോഹണം, ഇതെല്ലാം സാക്ഷിയായ ഒരാളാണ് ആര്?
1: വ്യാസൻ.
0: ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മഹാഭാരതം രചിക്കുന്നത്. മാത്രമല്ല, യുധിഷ്ഠിരന് രാജ്യഭരണം എങ്ങനെയാണ് നടത്തേണ്ടത്, അശ്വമേധയാഗം നടത്താനുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നത് വ്യാസനാണ്. അധികാരം ഏറ്റെടുത്തപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. അങ്ങനെയാണല്ലോ നമ്മൾ അല്ലെ, പുതിയ ഭരണാധികാരികൾ എപ്പോഴും പറയാ ഖജനാവിൽ പണമില്ല പണമില്ല എന്നാണ് പറയാ. അതുപോലെ പുതുതായിട്ട് അധികാരമേറ്റ യുധിഷ്ഠിരനും അത് തന്നെയാണ് പറഞ്ഞത്. അവിടെയും പരിഹാരമായിട്ട് ആരാണ് വന്നത്? വ്യാസൻ. എവിടെ പോവാൻ വേണ്ടി പറഞ്ഞു? മരുത്വാമലയിൽ. മരുത്തൻ എന്ന രാജാവ് ഭൂമിക്കുള്ളിൽ കുഴിച്ചിട്ട നിധി ശേഖരമുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടാണ് യാഗം നടത്തുകയും പിന്നീട് രാജഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഉത്തര, നമുക്കറിയാം, അഭിമന്യു മരിച്ചപ്പോൾ ഉത്തരയെ സമാധാനിപ്പിക്കുന്നു. അവിടെയൊക്കെ വ്യാസന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. മഹാഭാരത രചനയിൽ ചില രസകരമായ ചില സംഭവങ്ങളുണ്ട്.
2: അത് ഗണപതി അല്ലേ മാഷി എഴുതിയത്?
1: ഗണപതി വെറും എഴുത്തുകാരൻ മാത്രാ, പറഞ്ഞു കൊടുക്കുന്നത് ആരാ? വ്യാസൻ.
0: ശരിയാണ്. മഹാഭാരതം എഴുതാൻ തീരുമാനിക്കുകയും ബ്രഹ്മാവാണ് അതിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതാം, പക്ഷെ എന്ത് വേണം? നിർത്താതെ എഴുതാൻ ഒരാളെനിക്ക് വേണം. എനിക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം, പക്ഷേ നിർത്താതെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കണം, വിശ്രമമില്ലാതെ എഴുതിക്കൊണ്ടിരിക്കണം. അതിന് ബ്രഹ്മാവ് ഗണപതി നിശ്ചയിക്കുന്നു. ഗണപതി അങ്ങോട്ടൊരു കരാറ് വെച്ചു. എന്താണ്? തൂലികക്ക് വിശ്രമം ഉണ്ടാവരുത്. തൂലിക എന്ന് പറഞ്ഞാൽ തൂവൽ തണ്ടാണല്ലോ. അതിന് വിശ്രമമില്ലാത്ത തരത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അടുത്ത അധ്യായം ഞാൻ ആലോചിക്കട്ടെ, അടുത്ത കഥ ആലോചിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. അവിടെ നിർത്തും. അങ്ങ് അനർഘളമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ഇനി പറച്ചിൽ നിർത്തിയാൽ നിർത്തും. അപ്പോൾ തിരിച്ചൊരു കണ്ടീഷനല്ലേ. വ്യാസൻ അവസാനമായിട്ട് ഒരു നിബന്ധന കൂടി ഇങ്ങോട്ട് വെച്ചു. ശരി, ഞാൻ നിർത്താതെ പറഞ്ഞുകൊള്ളാം, പക്ഷേ എഴുതുന്ന ഓരോ വരിയും എങ്ങനെയായിരിക്കണം? അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. വെറുതെ യാന്ത്രികമായിട്ട് എഴുതിപ്പോയപ്പോരാ, എല്ലാ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ രണ്ടുപേരും പരസ്പരം കരാറിലായി എഴുതാൻ തുടങ്ങി. ഏതാണ്ട് രണ്ടര വർഷം കൊണ്ടാണ് ആ കാവ്യം എഴുതി തീർത്തത്. എന്താണ് മഹാഭാരതത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാവ്യമാണ്, ഗ്രന്ഥമാണ് മഹാഭാരതം. അതിലെ ശ്ലോകങ്ങൾ 24,000 ശ്ലോകമെന്നും 100,000-ൽ പരം ശ്ലോകമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 24,000 അല്ല, അതിനേക്കാൾ കൂടുതൽ ശ്ലോകമുണ്ട്.
1: ഈ മഹാഭാരതം ഒരാൾ തന്നെയല്ലല്ലോ മാഷി എഴുതിയത് എന്നൊക്കെ പറയുന്നു.
0: അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് വേദങ്ങളെ വിന്യസിച്ചവൻ, ഒരു എഡിറ്ററുടെ ജോലിയാണ് വ്യാസൻ ചെയ്തത്. അതിൻ്റെ എല്ലാം ഒരു ഏകോപിപ്പിച്ചു, പല പല കഥകൾ ഏകോപിപ്പിച്ച ഒരാളാണ് വ്യാസൻ എന്ന് പറയാം. കാരണം മഹാഭാരതം വായിച്ച ചിലപ്പോൾ ഭഗവത്ഗീത അത് വേറിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മളതിൽ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് നടന്നതായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം, യുദ്ധത്തിന് മുഖാമുഖം നിൽക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ആവശ്യമുള്ള ഒരു കഥാകഥനത്തിന് സാധ്യത ഉണ്ട് അവിടെ? ഏത് നിമിഷം വെടിപൊട്ടും അല്ലേ, ആ സമയത്ത് യുദ്ധം നടക്കുക തന്നെ വേണം. അപ്പോൾ അത് മറ്റ് ആരെങ്കിലും മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ എഴുതിയ ഒരു കഥയായിരിക്കും അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ പല കഥകളും ഉപകഥകളും ചേർത്തിട്ട് അതിനൊരു എഡിറ്റിംഗ്, വ്യക്തമായൊരു എഡിറ്റിംഗ് നടത്തി എന്നുള്ളതാണ് വ്യാസൻ്റെ മികവ് എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രകാരന്മാർക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ പറഞ്ഞ് 2.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 18 പുസ്തകങ്ങളായിരുന്നു, അല്ലെങ്കിൽ 18 പർവ്വങ്ങൾ എന്നാണ് പറയാം അല്ലേ. ഭീഷ്മപർവ്വം, ദ്രോണപർവ്വം, ശല്യപർവ്വം, അനുശാസന പർവ്വം, അങ്ങനെ കുറേ പർവ്വങ്ങളുണ്ട്. ഇത് 18 പർവ്വങ്ങളും 18 വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അത് ഏകോപിപ്പിച്ചു. അങ്ങനെ 18 പർവ്വങ്ങളിലൂടെയാണ് മഹാഭാരതം രചിക്കപ്പെട്ടത്. അത് ഗദ്യമല്ല, പദ്യത്തിലാണ്.
2: ഇതൊക്കെ ഏത് കാലത്തായിരിക്കും? വ്യാസനൊക്കെ ശരിക്കും ഉണ്ടായതാണോ?
0: നമ്മളേതായാലും മഹാഭാരതം ഉള്ളത് തന്നെയാണല്ലോ, നമുക്ക് സംശയമില്ല. വിദ്വൻ കെ പ്രകാശത്തിൻ്റെ 10 വോള്യങ്ങളിലായിട്ട് വ്യാസ മഹാഭാരതത്തിൻ്റെ ഗദ്യ വിവർത്തനം നമുക്ക് ലഭ്യമാണ്. നാഷണൽ ബുക്ക് സ്റ്റാൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാഭാരത കഥകൾ ലോകത്തെവിടെയും ഉണ്ട്. രാമായണ കഥ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് ഭീമനും ദുര്യോധനും അർജുനൊക്കെ. അതാരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ വ്യാസൻ അതുപോലെ അതിൽ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരുന്നവരാണോ അല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ചോദ്യമാണ്. അത് രണ്ട് തരക്കാരുണ്ട്, അത് ജീവിച്ചിരുന്നവരാണെന്നും അല്ലാത്ത ഒരു ഗ്രന്ഥകാരൻ്റെ ഭാവനയാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും മഹാഭാരതത്തിൻ്റെ രചനാകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് BC 180 മുതൽ BC 1500.

0: ടൂടുതൽ ബി സി 2nd century പിൻപാണ് ഈ ഇതിൻ്റെ രചനാകാലം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗ്രന്ഥം രചിക്കപ്പെട്ടത് BC 3042 കാരണം കലിയുഗത്തിൻ്റെ ആരംഭം BC 3102 കാരണം BC 3102 ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ്റെ വധത്തോടുകൂടിയാണ് യുഗം അവസാനിച്ച്, അല്ലേ, ദ്വാപരയുഗം അവസാനിച്ച് കലിയുഗം ആരംഭിക്കുന്നത്. ശ്രീകൃഷ്ണൻ മരിക്കുന്ന എപ്പോഴാണ്? യുദ്ധം കഴിഞ്ഞ 36 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ട്? യുദ്ധത്തിന്റെ അവസാന ദിനത്തിലാണ് കുരുക്ഷേത്രത്തില് മക്കളുടെ കബന്ധങ്ങളൊക്കെ കണ്ട് ഗാന്ധാരി ശപിക്കുന്നത്. 3 പന്തീരാണ്ട് 36 വർഷം കഴിഞ്ഞിട്ട്, അപ്പോൾ യുദ്ധം കഴിഞ്ഞ 36 വർഷത്തിന് ശേഷമാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. ശ്രീകൃഷ്ണൻ മരിച്ചത് 3102 പ്ലസ് 3138 വർഷത്തിലാണ് മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. BC എന്ന് പറഞ്ഞാൽ പിറകോട്ട് പിറകോട്ടല്ല കൂട്ടോ, രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം ഏതാണ്ട് BC 30 century BC 3000 വർഷവും AD ഇപ്പം നമുക്കറിയാം 2020 വർഷം 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാദത്തിനെ എതിർക്കുന്ന ഒരുപാട് നിരീക്ഷകരുണ്ട്. കാര്യം എന്താണ്? 5000 വർഷം മുൻപ് ഇതുപോലൊരു ഭാഷ രചന ഉണ്ടായിരുന്നില്ല. അതിന് മറുപടി ഉണ്ട്. എന്തുകൊണ്ട്? എഴുത്ത്, അച്ചടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആധുനിക ലോകത്തിൻ്റെ സംഭാവനയാണ്. പണ്ടുകാലത്ത് എന്തായിരുന്നു? ഉപനിഷത്താണ്, അതായത് വാമൊഴിയാണ്, അല്ലേ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഒരു ഗുരുനാഥൻ, ആചാര്യൻ, ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു ആൽത്തറയിലോ ഇരിക്കും. ശിഷ്യന്മാർ ചുറ്റും താഴെ ഇരിക്കും. ഡെസ്കും ബെഞ്ചും മേശയും കസേലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം ഗുരു പറഞ്ഞു കൊടുക്കും, പാടിക്കൊടുക്കും. എന്ത്? കവിതകളിലെ രൂപത്തിലല്ല, എല്ലാം ശ്ലോകങ്ങൾ ഒരുവിടും. അത് ഹൃദിസ്ഥമാകുമാർ, ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാർ നാളെ ആരാവും?
1: ഗുരുക്കന്മാരാവും.
0: അപ്പം അവരെന്ത് ചെയ്യും? അവരുടെ ശിഷ്യന്മാർക്കത്
1: പറഞ്ഞു
0: കൊടുക്കും. അതിനാണ് നമ്മൾ വാമൊഴി എന്നല്ല പറയുക. വരമൊഴിയില്ല, എഴുതണമെങ്കിൽ അക്ഷരങ്ങളില്ല, എഴുതാനുള്ള ഭാഷയില്ല, ഉപകരണങ്ങളില്ല, ഉപാധികളൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ തോറ്റം പാട്ടിൻ്റെ കാര്യങ്ങൾ, ഫോക്ലോർ അങ്ങനെയല്ലേ. വാമൊഴിയായിട്ട് കിട്ടുന്ന വിജ്ഞാനമാണതെല്ലാം. അത് വന്ന് വന്ന് വന്ന് ഒരു രചനയുടെ കല്ലുകളിലും മരത്തോലിലും മരത്തിൻ്റെ ഇലകളിലും എഴുതാൻ തുടങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ലോഹത്തകിടുകളിൽ എഴുതാൻ തുടങ്ങി. പിന്നീടാണ് ഏറ്റവും കൂടുതൽ കടലാസുകളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ കേട്ടത് പകർത്തി എഴുതിയെന്ന് മാത്രം. അപ്പോൾ വാമൊഴിയിലൂടെ വന്ന കാര്യങ്ങൾ പകർത്തി എഴുതുന്ന അക്ഷരമൊഴിയിലേക്ക്, വരമൊഴിയിലേക്ക് വരുമ്പോഴേക്കും അടിമുടി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഏതാണ്ട് 710 century ശേഷമായിരിക്കും മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വാദമുണ്ട്. ഒരുപാട് വാദമുഖങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. നമ്മൾ വ്യാസ മഹാഭാരതം അതിൽ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ നമ്മളെ തർക്കം, ചർച്ച. ജീവിച്ചിരുന്നെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ചാരുകസേലൊക്കെ അവർ വിഷയം തന്നെയാണ്, അല്ലേ. ജീവിച്ചിരുന്നവരെ മാത്രമേ വിഷയാക്കൂന്നുള്ള നിർബന്ധം നമുക്കില്ലല്ലോ,
1: ഇല്ല.
0: അതുകൊണ്ട് വ്യാസൻ എന്ന മഹാമുനി രചിക്കപ്പെട്ടു എന്നാണ് എല്ലാവരും ഇന്നും കരുതുന്നതും മഹാഭാരതത്തെക്കുറിച്ച്. അപ്പം നമ്മൾ ഒരുപാട് ചാരകശേലകളെ സമ്പന്നമാക്കുന്നത് വ്യാസ ഭഗവാന്റെ രചനാ വൈഭവം കൊണ്ട് മാത്രമാണ്. ആ ഒരു കൃതജ്ഞത നമ്മൾ അല്പം വൈകിയെങ്കിൽ കൂടി ഇന്ന് നമുക്ക് നിറവേറ്റാം. വ്യാസന്റെ രചനകളുടെ കഥാകഥനങ്ങൾ നമുക്ക് ഇനിയും
1: തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1971 പുറത്തിറങ്ങിയ അച്ഛന്റെ ഭാര്യ എന്ന ചിത്രത്തിലേതാണ്. തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KS ശബരിനാഥനാണ്. അടൂർ ഭാസി, KP ഉമ്മർ, രാഗിണി, വിജയശ്രീ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് S ജാനകി. ആരിരാരോ താമര പൂമിഴി പൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. കണ്ണുകൾ സംസാരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? മലയാളത്തിൽ അതിന് ഏറ്റവും മനോഹരമായ പദം മിഴി. പ്രണയവും വിരഹവും സന്തോഷവും നൊമ്പരവും പ്രതീക്ഷയും മനുഷ്യഹൃദയത്തിലെ എല്ലാ വികാരങ്ങളും ആദ്യം തെളിയുന്നത് മിഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ മിഴി എന്ന പദം അനവധി തവണ മധുരമായി മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങൾ എന്ന പരിപാടിയിൽ മിഴി എന്ന പദം ഉൾക്കൊള്ളുന്ന മനോഹരമായ ചില മലയാള സിനിമാ ഗാനങ്ങളാണ് നിങ്ങൾക്കായി കോർത്തിണക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. പെൺമക്കൾ എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത് കമുകറ പുരുഷോത്തമൻ, പി ലീല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. 1966 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KP കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, ഷീല, TK ബാലചന്ദ്രൻ, SP പിള്ള, കുഞ്ചൻ, മണവാളൻ ജോസഫ്, കടുവാക്കുളം ആന്റണി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം പുള്ളിമാൻ മിഴി എന്ന് തുടങ്ങുന്ന ഗാനം.

1967 പുറത്തിറങ്ങിയ അരക്കില്ലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ലീലയാണ് പാടിയിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ആനന്ദഭൈരവി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കാതരമിഴി കാതരമിഴി, ചൊല്ലു ചൊല്ലു നിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് MO ജോസഫാണ്. സത്യൻ, പ്രേംനസീർ, ഷീല, ജയഭാരതി, KP ഉമ്മർ, മുതുകുളം രാഘവൻ പിള്ള, ബഹദൂർ, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് G ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. പാരിജാതം തിരുമേ

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് എം രാജു മാത്തൻ നിർമ്മിച്ച ചിത്രമാണ് അനാച്ഛാദനം. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, പി ജെ ആന്റണി, റാണി ചന്ദ്ര എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയല രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് പി സുശീല. മീ മീൻ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. കെ ജെ യേശുദാസ്, എസ് ജാനകി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സത്യൻ, ശ്രീവിദ്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച ചിത്രമാണ്

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. പ്രേം നസീർ, ഷീല എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ലോട്ടറി ടിക്കറ്റ്. 1970 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പൂമിഴിയാൽ പുഷ്പാഭിഷേകം എന്ന് തുടങ്ങുന്ന ഗാനം

എം കെ രാമു സംവിധാനം ചെയ്ത് പി എസ് വീരപ്പ നിർമ്മിച്ച ചിത്രമാണ് സുമംഗിലി. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ബഹദൂർ, ശങ്കരാടി, ഷീല, പ്രസാദ്, എം എൽ സരസ്വതി, പോൾ വെങ്ങോല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ആർ കെ ശേഖറാണ് ഈണം നൽകിയത്. മാൻമിഴികൾ അടഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1971 പുറത്തിറങ്ങിയ അച്ഛൻ്റെ ഭാര്യ എന്ന ചിത്രത്തിലേതാണ്. തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് KS ശബരിനാഥനാണ്. അടൂർ ഭാസി, KP ഉമ്മർ, രാഗിണി, വിജയശ്രീ, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് S ജാനകി. ആരിരാരോ താമര പൂമിഴി പൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം പി മാധുരിയും സംഘവും പാടിയത് ചിത്രം ആരോമലുണ്ണി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിജയശ്രീ, ഷീല, അടൂർ, പങ്കജം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ആരോമലുണ്ണി. മറിമാൻ മിഴി, മല്ലിക തേൻമൊഴി എന്ന് തുടങ്ങുന്ന ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മിഴി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1974 പുറത്തിറങ്ങിയ പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിലേത്. എം ആസാദ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തയ്യൽ കുഞ്ഞിക്കണ്ഠനാണ്. പ്രേം നസീർ, രാഘവൻ, ജയഭാരതി, ബഹദൂർ, ശങ്കരാടി, എസ് പി പിള്ള, ബാലൻ കെ നായർ, അരുണ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ മാഷാണ് ഈണം നൽകിയത്. മറിമാൻ മിഴിയുടെ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം തച്ചോളി മരുമകൻ ചന്തു എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവരാണ് പാടിയിരിക്കുന്നത്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, ജയഭാരതി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് തച്ചോളി മരുമകൻ ചന്തു. അതിൽ നമുക്ക് കേൾക്കാം കന്നൽ മീഴി കണിമലരെ എന്ന് തുടങ്ങുന്ന ഗാനം.

അരക്കളൻ മുക്കാൽക്കളൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. പി ഭാസ്കർ മാഷയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. കീരവാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നിന്റെ മിഴിയിൽ നീലോൽപ്പലം എന്ന് തുടങ്ങുന്ന ഗാനം

1975 പുറത്തിറങ്ങിയ അഭിമാനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മർ ആണ് ഈണം നൽകിയത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആർ എസ് പ്രഭു. പ്രേം നസീർ, എം ജി സോമൻ, ശാരദ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നീല താരകമിഴികൾ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം ദീപ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അല്ലിത്താമരമേഴിയാളെ എന്ന് തുടങ്ങുന്ന ഗാനം

അടുത്ത ഗാനം കെ ജെ യേശുദാസ് പാടിയതാണ്. ചിത്രം ഈ മനോഹര തീരം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978. ഹരിഹരൻ, മധു, ജയൻ, സീമ, രാജഗോകുല എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കടമേഴി ഇതളാൽ കളിയും ബെറിയും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: മിഴികൾക്ക് പറയാൻ കഴിയുന്ന കഥകൾക്ക് വാക്കുകളേക്കാൾ ശക്തിയുണ്ട് അല്ലേ? ഇങ്ങനെ മിഴികളുടെ ഭാഷ സംഗീതമായി മാറുമ്പോൾ ഓരോ ഗാനവും നമ്മുടെ ഓർമ്മകളിൽ പുതിയൊരു നിറം പകരുന്നുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ ഗാനങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു മനോഹരമായ വിഷയവുമായി അടുത്ത മധുരഗീതങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

കനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 28, ഹിജ്റാവർഷം 1447 മുഹറം 26, ശകവർഷം 1948 ആഷാഢം 21. 2026 ജൂലൈ 12 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.